ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതങ്ങൾ. ഇനി കേൾക്കാം പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

ബന്ധങ്ങളിലെ ജീവനാഡി ആശയവിനിമയം എന്ന് പറയും. ആശയവിനിമയം കൃത്യമായതും യഥാസമയത്തും അർത്ഥപൂർണവുമാകുമ്പോഴാണ് ഉദ്ദേശിച്ച ഫലം ലഭിക്കുക. കുടുംബജീവിതം, സാമൂഹിക ജീവിതം, എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം ആശയവിനിമയമാണ്. ഇന്നത്തെ യാന്ത്രിക ലോകത്ത് തിരക്ക് കാരണം ആശയവിനിമയത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നു. എന്നാൽ വാദപ്രതിവാദങ്ങളിലും അനാവശ്യ ഉപയോഗശൂന്യമായ ചർച്ചകളിലൂടെയും ആഗോള വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ സ്വന്തം ജീവിതത്തിൽ ചർച്ചാ വിഷയമാക്കേണ്ടവ ആശയവിനിമയം നടക്കാതെ പോകുന്നു. നിനക്ക് സുഖമാണോ എന്ന് ഒരു കുശലാന്വേഷണം ഇല്ലാത്ത ഇടങ്ങളിൽ എന്നെ സ്വാധീനിക്കാനോ എനിക്ക് സ്വാധീനിക്കാനോ കഴിയാത്ത വിഷയങ്ങളിൽ ഘോരം ചർച്ചകളും വാഗ്വാദം

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ വൈലോപ്പിള്ളിയുടെ ഉജ്ജ്വലമുഹൂർത്തം എന്ന കവിത അനന്യ ആലപിക്കുന്നു. തുടർന്ന് ചരിത്രപദം, വചനാമൃതം എന്നിവ കേൾക്കാം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലൂടെ കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പാട്ടും പൊരുളും. അവതാരകരായി എത്തുന്നു ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 9:15 താരസ്വരം. 9:30 വളയം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സ്ത്രീ തരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. കാഞ്ഞിലേരി UPU സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നു. 9:00 ചാരുകസേര. കാമദേവനെക്കുറിച്ച് കൂടുതൽ അറിയാം. 10:00 മധുരഗീതങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
2: കാവ്യധാര. നമസ്കാരം. കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വൈലോപ്പിള്ളിയുടെ കവിത ഉജ്ജ്വല മുഹൂർത്തം ആലപിക്കുന്നത് അനന്യ.

0: വൈലോപ്പിള്ളിയുടെ ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് അനന്യ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാവുന്നു.
1: വചനാമൃതം.
0: വിജയിക്കാനുള്ള എന്റെ ദൃഢനിശ്ചയം ശക്തമാണെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ മറികടക്കുകയില്ല. APJ അബ്ദുൽ കലാം.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
3: ഇന്ന് മെയ് 2. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 2 വർഷത്തിലെ 122-ാം ദിനമാണ്. മെയ് 2 നടന്ന ചരിത്ര സംഭവങ്ങൾ. 1953 ഹുസൈൻ രാജാവ് ജോർദാനിലെ രാജാവായി വാഴിക്കപ്പെട്ടു. 1982 ഫ്ലാക് ആൻഡ്സ് യുദ്ധത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് അന്തർവാഹിനി കോൺക്വിറർ അർജന്റീനിയൻ പടക്കപ്പലായ ജനറൽ ബെൽഗ്രാനോയെ മുക്കി. ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ട റെക്കോർഡിട്ട വ്യോമയുദ്ധ ചരിത്രത്തിലെ ഫ്ലൈയിംഗ് എയ്സുമാരിൽ ഏറ്റവും പ്രഗത്ഭനായി അറിയപ്പെടുന്ന ജർമ്മൻ പൈലറ്റ് മാൻഫ്രഡ് വോൺ റിക്ടോഫൻ, 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ചലച്ചിത്ര സംവിധായകരിൽ ഒരാൾ. സത്യജിത്രേ, കഥക് നർത്തകിയും മുൻ കർണാടക സംഗീത നാടക അക്കാദമി അധ്യക്ഷയുമായ മായ റാവു, ചിത്രകലാ നിരൂപകനും ജീവചരിത്രകാരനും ഉപന്യാസകാരനുമായിരുന്ന ജോസഫ് വിണ്ണിയൂർ എന്ന EMJ വിണ്ണിയൂർ, പ്രസിദ്ധ ചിത്രകാരി TK പത്മിനി, നിരൂപകനും ഗ്രന്ഥകാരനും സ്വതന്ത്ര ചിന്തകനുമായിരുന്ന വക്കം അബ്ദുൽ ഖാദർ തുടങ്ങിയവരുടെ ജന്മദിനവും നവോത്ഥാന കാലത്തെ പ്രശസ്തനായ ചിത്രകലാകാരൻ ലിയനാർഡോ ഡാവിഞ്ചി, ചലച്ചിത്ര നിർമ്മാതാവും നടനുമായിരുന്ന K ബാലാജി, മലയാളത്തിലെ പ്രമുഖ ജനപ്രിയ സാഹിത്യകാരനായിരുന്ന പുഷ്പനാഥൻ പിള്ള അഥവാ CG സക്കറിയ, സംസ്കൃത പണ്ഡിതനും അധ്യാപകനുമായിരുന്ന R വാസുദേവൻ പോറ്റി, കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന നായകരിൽ ഒരാളായിരുന്ന റാവു സാഹിബ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ തുടങ്ങിയവരുടെ ചരമദിനവും മെയ് 2
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: വിഷു ഈസ്റ്റർ ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
0: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0409024736300.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
2: 9447-371-836,
1: 8078-502-836. ജയറാം ഈണം പകർന്ന് കുഞ്ഞകൃഷ്ണൻ കൊതേരി ആലപിച്ച ഗാനം. കല്ലൂരിലുണ്ടൊരു കെടാവിളക്ക്.

0: എസ് കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: മട്ടന്നൂർ സെന്റ് ഫ്രാൻസിസ് ടി സി എസ് അക്കാദമി
2: പുതിയ അധ്യയന വർഷത്തേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. എസ് എഫ് എസ് അക്കാദമി മട്ടന്നൂർ വിശാലവും പ്രകൃതി രമണീയവുമായ ക്യാമ്പസിൽ മികച്ച പഠനാന്തരീക്ഷം ഉറപ്പു നൽകുന്നു.
1: ഐ സി എസ് ഇ സിലബസ് അനുസരിച്ചുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
2: പഠന പാഠ്യേതര വിഷയങ്ങളിൽ പ്രബുദ്ധരാക്കാൻ പ്രാപ്തരായ ഉന്നത യോഗ്യതയും പരിചയ സമ്പത്തുമുള്ള അധ്യാപകർ,
1: എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് 7511148550. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: അപേക്ഷാ ഫോം വിദ്യാലയ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് ഏഴിമല kvs.ac.in. ഫോൺ നമ്പർ 0498529470. മാതൃഭൂമി കൂത്തുപറമ്പ് മുൻ ലേഖകൻ കെ കൃഷ്ണന്റെ സ്മരണയ്ക്കായി കൂത്തുപറമ്പ് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പ്രാദേശിക പത്രപ്രവർത്തകർക്ക് നൽകുന്ന മാധ്യമ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെ പ്രസിദ്ധീകരിച്ച വികസനോന്മുഖ റിപ്പോർട്ടാണ് അവാർഡിന് പരിഗണിക്കുക. ജേതാക്കൾക്ക് 5001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും നൽകും. അപേക്ഷ ഈ മാസം 10 സെക്രട്ടറി, കൂത്തുപറമ്പ് പ്രസ് ഫോറം, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൂത്തുപറമ്പ് 670643 എന്ന വിലാസത്തിൽ ലഭിക്കണം. ഫോൺ നമ്പർ 9447359973. കായിക രംഗത്തെ ഉജ്ജ്വല പാരമ്പര്യം വീണ്ടെടുക്കാൻ കണ്ണൂർ സർവകലാശാല വിവിധ പഠന വകുപ്പുകളിലെ 4 വർഷ ബിരുദ കോഴ്സുകളിലേക്ക് കായിക ക്വാട്ട പ്രവേശനം ആരംഭിച്ചു. നാക് ബി ഗ്രേഡും അംഗീകാരമുള്ള സർവകലാശാല കായിക താരങ്ങൾക്ക് ആകർഷകമായ സഹായധനങ്ങളും പ്രത്യേക ആനുകൂല്യങ്ങളുമാണ് ഇത്തവണ പ്രഖ്യാപിച്ചത്. 100% ട്യൂഷൻ ഫീസിളവ്, അന്താരാഷ്ട്ര ദേശീയ മെഡൽ ജേതാക്കൾക്ക് പൂർണ്ണമായ ഫീസിളവ് ലഭിക്കും. സർവകലാശാല പ്രതിനിധികൾക്ക് സ്പെഷ്യലൈസ്ഡ് ഗിയർ വാങ്ങുന്നതിനായി വർഷം തോറും 5000 രൂപ നൽകും. അന്താരാഷ്ട്ര കായിക താരങ്ങൾക്കായി പ്രത്യേക സ്റ്റുഡന്റ് അഡോപ്ഷൻ സ്കീം സർവകലാശാല പഠന വകുപ്പുകളിൽ നടപ്പാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡോക്ടർ പ്രവീൺ ഡയറക്ടർ 7356549900 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്കൂൾ കേരള മുഖാന്തരം തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ സ്കൂൾ മാനേജ്മെന്റ് കോഴ്സിന്റെ പ്രവേശന തീയതി നീട്ടി. വിവരങ്ങൾക്ക് skolkerala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 9447696709. 2026-27 ബിടെക് ലാറ്ററൽ എൻട്രി വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ പ്രവേശന പരീക്ഷ നടക്കും. വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഈ മാസം 25 വരെ അപേക്ഷാ ഫീസ് അടയ്ക്കാം. അപേക്ഷ 26 വരെ സ്വീകരിക്കും. ഫോൺ നമ്പർ 0471232439396. 1 വർഷം അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഓട്ടോമോട്ടീവ് മെക്കാനിക്സ് കോഴ്സിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 6 വരെ നീട്ടി. വിവരങ്ങൾക്ക് www.gecbh.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. വിളിക്കാനുള്ള നമ്പർ 9895955657. 2026-27 പോളിടെക്നിക് കോളേജുകളിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രവേശന നടപടികൾ ആരംഭിച്ചു. 1 വർഷത്തെ മുഴുവൻ സമയ പ്രവൃത്തി പരിചയമുള്ള പ്ലസ് ടു, VHSC അല്ലെങ്കിൽ ITI, KGCA പാസ്സായവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഈ വെബ്സൈറ്റ് വഴി 400 രൂപ ഓൺലൈനായി അടച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം ഈ മാസം 22 അപേക്ഷ സമർപ്പിക്കണം. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: ജനസമക്ഷം.
0: ഇനി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. പയ്യന്നൂർ കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള അധ്യാപകരുടെ നിയമനത്തിനുള്ള അഭിമുഖം സംഘടിപ്പിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ ഓരോ കോപ്പിയും സഹിതം കോളേജിൽ ഹാജരാകേണ്ടതാണ്. അപേക്ഷാ ഫോറത്തിന്റെ മാതൃക കോളേജ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അഭിമുഖ സമയം ഈ മാസം 14 രാവിലെ 9:30 ഹിന്ദി, 10:30 മാത്തമാറ്റിക്സ്, 11:30 സുവോളജി, ഉച്ചയ്ക്ക് 2 ഇംഗ്ലീഷ്. ഈ മാസം 15 രാവിലെ 9:30 മലയാളം, 10:30 ഹിസ്റ്ററി, 11:30 മാനേജ്മെന്റ് സ്റ്റഡീസ്, ഉച്ചയ്ക്ക് 2 ബോട്ടണി എന്നീ വിഷയങ്ങളിലുള്ള അഭിമുഖം നടക്കും. ഫോൺ നമ്പർ 0497-28051-123. മറ്റൊരു നമ്പർ 9497-65-3521. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസ്, ഉറുദു, കൊമേഴ്സ് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി എന്നീ വിഭാഗങ്ങളിലാണ് ഗസ്റ്റ് അധ്യാപകരുടെ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ UGC റെഗുലർ ആക്ട് പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നേടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഈ മാസം 8 വൈകിട്ട് 4 അപേക്ഷ കോളേജിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ 0490023460027. IHRD യുടെ നെരുവമ്പ്രത്തെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്,

0: കമ്പ്യൂട്ടർ പ്രോഗ്രാമർ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 7 നടക്കും. ഇംഗ്ലീഷ്, ജേർണലിസം, മലയാളം, ഹിന്ദി, ഇലക്ട്രോണിക്സ് വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 8 നടക്കും. ഫോൺ നമ്പർ 9446864226. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 1-ാം ക്ലാസ് PGDCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ബിരുദം നേടിയവരായിരിക്കണം. തിരുവങ്ങാട് ചാലിയ UPU സ്കൂളിൽ UP വിഭാഗത്തിൽ ഹിന്ദി അധ്യാപക ഒഴിവുണ്ട്. വിളിക്കാം 9496705091 എന്ന നമ്പറിൽ. തൊഴിൽ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം
0: കേൾക്കാം. നാട്ടുവിശേഷം. ജില്ലയിലെ പടക്കക്കടകൾ ഇന്നു മുതൽ ഈ മാസം 5 വരെ അടച്ചിടണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു. കുട്ടികളിൽ ചലച്ചിത്ര ആസ്വാദന ശീലം വളർത്തുന്നതിനായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ മാസം ക്യാമ്പുകൾ സംഘടിപ്പിക്കും. 8, 9, 10 ക്ലാസുകളിലെ കുട്ടികൾക്ക് പങ്കെടുക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 11. മുണ്ടയാട് വയൽത്തിറ കമ്മിറ്റി യോഗം നാളെ രാവിലെ 10 വാണിവിലാസം UPU സ്കൂളിൽ ചേരും. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ മാസം 8, 9, 10 തീയതികളിൽ വ്യാവസായിക ഉൽപ്പന്ന പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. കണ്ണൂർ ഇ കെ നായനാർ മെമ്മോറിയൽ അക്കാദമി ഹാളിൽ നടക്കുന്ന മേളയിൽ 150 സ്റ്റാളുകൾ ഉണ്ടാകും. ചാല അരിയാലിൻ കീഴിൽ കനാൽ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന ഉത്സവം ഇന്നലെ ആരംഭിച്ചു, നാളെ സമാപിക്കും. കൂടാളി മണിയൂർ പുല്യാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ടം ഇന്നു മുതൽ ഈ മാസം 5 വരെ നടക്കും. നാറാത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ആഘോഷം ഇന്ന് നടക്കും. മമ്പറം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ സ്വിമ്മിംഗ് പൂളിൽ അവധിക്കാല നീന്തൽ പരിശീലനം ഈ മാസം 4 ആരംഭിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാം. സ്ത്രീകൾക്ക് പ്രത്യേക പരിശീലനമുണ്ട്. ഫോൺ നമ്പർ 9562201322. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് തലശ്ശേരി യൂണിറ്റ് ഇന്നും നാളെയും നഗരസഭാ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. പാരപ്രം യുണൈറ്റഡ് സ്പോർട്സ് ക്ലബിന്റെ ജില്ലാ സീനിയർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഫൈനൽ മത്സരം നാളെ നടക്കും. പുറക്കളം കോട്ടയം തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ക്ഷേത്രം തന്ത്രി നന്ദ്യാർവള്ളി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ നാളെയും മറ്റന്നാളുമായി നടക്കും. ആൽബിൻ ഓർത്തോ കെയർ ക്ലിനിക്ക് തളിപ്പറമ്പ്, സെയിന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വെള്ളിക്കിൽ സെയിന്റ് തോമസ് പാരിഷ് ഹാളിൽ സൌജന്യ അസ്ഥിരോഗ പരിശോധന നടക്കും. നാളെ രാവിലെ 9 പരിശോധന. 7 PHC നേതൃത്വത്തിൽ സൌജന്യ പ്രഷർ പ്രമേഹ പരിശോധനയും ഉണ്ടാകും. ഫോൺ നമ്പർ 9400067-8263. കടമ്പേരി കരുണ ചാരിറ്റബിൾ സൊസൈറ്റി വാർഷികാഘോഷം ഇന്ന് വൈകിട്ട് 6 കടമ്പേരി GUPU സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. പുറച്ചേരി കേശവതീരം കലാവേദിയുടെ നേതൃത്വത്തിൽ ഈ മാസം 4-5 പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്യാമ്പ് നടത്തും. പങ്കെടുക്കുന്നവർ രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9037-3031131. കടമ്പേരി യുക്തി മാതൃഭൂമി സ്റ്റഡി സർക്കിൾ മന്ദിരത്തിൽ നാളെ വൈകിട്ട് 4 സർഗസദസ് നടത്തും. കഥാകൃത്ത് TP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. കുഞ്ഞിമംഗലം തൃപ്പാണിക്കര ശിവക്ഷേത്രം നടയിൽ കളിയാട്ടം ഇന്ന് നടക്കും. കടന്നപ്പള്ളി കുറ്റ്യാട് പുലിയൂർ കാളീക്ഷേത്രം കളിയാട്ടം ഇന്ന് നടക്കും. പിലാത്തറ വ്യാകുലമാതാ ഫെറോന ദേവാലയം തിരുനാൾ ഇന്ന് നടക്കും. മണ്ടൂർ മുതുവടത്ത് തറവാട് കളിയാട്ടം ഇന്ന് നടക്കും. കവിമണ്ഡലം കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ കുഞ്ഞുണ്ണിമാഷ് ജന്മശതാബ്ദിയും ക്വിസ് മത്സരവും സ്മൃതിയരങ്ങും ഈ മാസം 10:00-3:00 പയ്യന്നൂർ വിശ്വകലാ അക്കാദമി ഹാളിൽ നടക്കും. അക്ഷര ക്വിസ് മത്സരത്തിൽ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. 5 പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9188-43-6255. കണ്ണൂർ മഹാത്മാമന്ദിരം ഗാലറി ഏകാമിയുടെ കലാപ്രദർശനം ഇന്ന് 11 നടക്കും. മേലേ ചൊവ്വ പ്രത്യാശ ഭവൻ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ചക്രക്കസേര വിതരണം ഇന്ന് 10 നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
3: എല്ലാവർക്കും നമസ്കാരം.
4: നമസ്കാരം.
3: 20-ാം നൂറ്റാണ്ടിന്റെ 70-80 കാലഘട്ടങ്ങൾ വരെ കേരളത്തിൽ നഗ്നമായി നടവാടിയിരുന്ന ദാരിദ്ര്യം, സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ, ചൂഷണം എന്നിവയൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് സ്ത്രീ സമൂഹത്തെയാണെന്ന് തോന്നുന്നു. അക്കാലത്തെ മലയാള ചലച്ചിത്രങ്ങളിൽ അത് വളരെ പ്രകടമാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അവരുടെ നിസ്സഹായാവസ്ഥയുമൊക്കെ വെള്ളിത്തിരയിൽ വരച്ചു കാട്ടാൻ ഏറെ സഹായിച്ചിട്ടുള്ളത് അതിന് ഉപോത്ബലകമായി ഭവിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളാണ്. അത്തരം 3 ഗാനങ്ങളാണ് ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സാരംഗപാണിയുടെ കഥയ്ക്ക് എസ് എൽ പുരം സദാനന്ദൻ്റെ തിരക്കഥാ സംഭാഷണത്തോടെ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കുഞ്ചാക്കോ 1970 നിർമ്മിച്ച ഒരു ചിത്രമാണ് താര. കേശവൻകുട്ടി നായർ എന്ന തിക്കുറിശിയുടെ മകളായ വാസന്തി എന്ന ശാരദയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചത് ഗോപിനാഥൻ നായർ എന്ന KP ഉമറാണ്. അവൾക്ക് ജനിക്കുന്ന പെൺകുഞ്ഞിനെ കാര്യസ്ഥൻ വേലുപ്പിള്ള എന്ന അടൂർഭാസി, മക്കളില്ലാത്ത അയ്യപ്പൻ കാളിക്കുട്ടി അതായത് SP പിള്ള വിജയകുമാരി ദമ്പതികൾക്ക് നൽകുന്നു. പിന്നീട് വാസന്തി അഡ്വക്കേറ്റ് ബാലകൃഷ്ണപിള്ളയെ അതായത് സത്യനെ വിവാഹം ചെയ്ത് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നു. വളർന്ന് യുവതിയായി മാറിയ താരയെ ശാരദ തന്നെയാണ് താരയായും അഭിനയിക്കുന്നത്. താരയെ ഗോപിനാഥൻ നായരുടെ അനന്തരവനായ വേണുഗോപാലൻ എന്ന പ്രേമനസീർ പ്രേമിക്കുന്നു. വേണുവിൻ്റെ അച്ഛനായ വിക്രമൻപിള്ള എന്ന കോട്ടയം ചെല്ലപ്പൻ്റെ ഗുണ്ടകൾ താരയെ തട്ടിക്കൊണ്ടുപോയി ഒരു റെസ്ക്യൂ ഹോമിൽ തടവിലാക്കുന്നു. വളരെ ദുഷിച്ചതും കപടതകളും നിറഞ്ഞ ചുറ്റുപാടുകളിൽ കഴിഞ്ഞ ഒരുപാട് സ്ത്രീകളെ പാർപ്പിക്കുന്ന ആ ശരണാലയത്തിലെ ഒരു അന്തേവാസിയായ KPSC ലളിത വളരെ ദുഃഖിതയായി പാടുന്ന ഒരു പാട്ട്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ആ ഗാനത്തിന് സ്വരം നൽകിയത് B. വസന്തയാണ്.

തൊട്ടടുത്ത വർഷം അതായത് 1971 പി എസ് വീരപ്പ നിർമ്മിച്ച ചിത്രമാണ് അനാഥശില്പങ്ങൾ, എസ് എൽ പുരം സദാനന്ദൻ്റെ തിരക്കഥാ സംഭാഷണം. എം കെ രാമു ആണ് സംവിധാനം. വല്ലപ്പോഴും കിട്ടുന്ന ഒരു നൃത്തപരിപാടി കൊണ്ട് കുടുംബം പോറ്റാൻ ബുദ്ധിമുട്ടുന്ന രാധ എന്ന എം എൽ സരസ്വതിയുടെ ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത കഥനകഥയാണ് അനാഥശില്പങ്ങൾ. മദ്രാസിലെ സിനിമാ ലോകത്തേക്ക് ചേക്കയറാനുള്ള ഉപദേശം ലഭിച്ച രാധ തൻ്റെ മാതാവ് കമലമ്മ എന്ന ടി ആർ ഓമനയോടൊപ്പം അവിടേക്ക് പോകുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാവുകയാണ് ചെയ്യുന്നത്. അയ്യർ എന്ന ശങ്കരാടിയുടെ അഭ്യർത്ഥന പ്രകാരം ധനാഢ്യനായ രാജൻ എന്ന പ്രസാദ് രാധയെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല. ദുഃഖിതയായ രാധ ആലപിക്കുന്ന ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് ആർ കെ ശേഖറാണ്. അനാഥശില്പങ്ങളിലെ ഈ ഗാനം ആലപിച്ചത് എസ് ജാനകി.

അകലങ്ങളിൽ അഭയം എന്ന ചിത്രം ചാക്കോയും കുര്യാക്കോസും ചേർന്നാണ് 1980 നിർമ്മിച്ചത്. ജോൺ പോളിൻ്റെ തിരക്കഥാ സംഭാഷണവും ജേസിയുടെ സംവിധാനവും, ജഡ്ജായ രഘുരാമൻ എന്ന മധുവിൻ്റെയും സാവിത്രി എന്ന ഷീലയുടെയും മകനാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായ ബാലചന്ദ്രൻ എന്ന MG സോമൻ. ഭാർഗവി എന്ന ശാരദയിൽ രഘുരാമൻ

ഉണ്ടായ പുത്രനാണ് ഉണ്ണി എന്ന സുകുമാരൻ. ഒരു കൊലക്കേസിൽ പ്രതിയായി ഉണ്ണി രഘുരാമൻ്റെ കോടതിയിൽ വിചാരണ നേരിടുന്ന സന്ദർഭത്തിലാണ് കഥ കൂടുതൽ സങ്കീർണവും ഉദ്വേഗജനകവുമാകുന്നത്. അതേ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഉണ്ണിക്കെതിരെ കേസ് വാദിക്കുന്നത് ബാലചന്ദ്രനാണ്. അതോടൊപ്പം രഘുരാമൻ്റെ മുൻ കാമുകിയായ ഭാർഗവിയുടെയും ഭാര്യയായ സാവിത്രിയുടെയും ദുഃഖങ്ങൾ വർദ്ധിച്ചു വരുന്നു. പൂജാമുറിയിലെ ദേവനിൽ അഭയം പ്രാപിക്കുന്ന സാവിത്രിയുടെ പ്രാർത്ഥന പ്രേക്ഷകരുടെ കരളരിയിപ്പിക്കുന്നതാണ്. ഭാർഗവിയാകട്ടെ അത് കേട്ട് വിഷമിച്ചു നിൽക്കുന്നുമുണ്ട്. ആർ കെ ദാമോദരനും ദേവരാജനും ചേർന്നൊരുക്കിയ ഈ ഗാനം ആലപിച്ചത് വാണി ജയറാം.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം.

0: സന്ദേശം തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ശമനം. ചൈനയിൽ നടക്കുന്ന AFC U17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ പോരാട്ടം. എതിരാളികൾ ഓസ്ട്രേലിയ. വാർത്തകൾ വിശദമായി. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി രണ്ട് ദിവസം മാത്രം. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവും മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു റിപ്പോർട്ട്.
1: തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 43 ഇടങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. ഇവിഎമ്മുകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:30 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 3 മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ മുന്നിലെത്താനായത് UDFന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണലിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അതിനിടെ വോട്ടെണ്ണലിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായും അസിസ്റ്റന്റുമാരായും നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് സുപ്രീംകോടതിയെ സമീപിച്ചു. ഇത് സംബന്ധിച്ച ഹർജി നേരത്തെ കൽക്കട്ട ഹൈക്കോടതി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ 6 പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. South 24 പർഗാനാസിലെ 2 മണ്ഡലങ്ങളിലായാണ് റീപോളിംഗ് ആരംഭിച്ചത്. വോട്ടിംഗ് മെഷീനിൽ ടേപ്പ് ഒട്ടിച്ചതടക്കം പരാതി ഉയർന്ന ഇടങ്ങളിൽ റീപോളിംഗ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു. South 24 പർഗാനാസ് ജില്ലയിലെ മഗ്രഹത് പശ്ചിമിൽ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ നിയമസഭാ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലും ഇപ്പോൾ റീപോളിംഗ് നടക്കുകയാണ്. പോളിംഗ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ പരാതികളിൽ കമ്മീഷൻ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ തത്സമയം വിവരങ്ങൾ മൊബൈലിലൂടെ ലഭ്യമാകും. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം നാളെ മുതൽ രാജ്യവ്യാപകമായി ലഭിക്കും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ലഭ്യമാകും. ബുദ്ധപൂർണിമ ദിനത്തിൽ ലേയിലെ ചോ ഗ്ലാംസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും ബുദ്ധപൂർണിമ ആഘോഷങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള നിരവധി സത്യാന്വേഷകർക്ക് ജീവിത പുരോഗതി കൈവരിക്കാൻ ലഡാക്കിന്റെ മണ്ണിൽ നിന്നുള്ള സന്ദേശം കാരണമായിട്ടുണ്ടെന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ അമിത്ഷാ പറഞ്ഞു. ലേയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടലും ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധം ശക്തമായ വളർച്ച കൈവരിച്ചതായും വ്യാപാരം $100 ബില്യൺ കവിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, കൃഷി തുടങ്ങിയ പ്രധാന മേഖലകളിലുള്ള വളർച്ച വ്യക്തമായ നേട്ടം നൽകുന്നുവെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ ഭവന ലിസ്റ്റിംഗിനും ഭവന സെൻസസിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇന്നലെ ആരംഭിച്ചു. May 30 വരെ പ്രക്രിയ തുടരുമെന്നും പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനായി ഗൃഹസന്ദർശനം നടത്തുമെന്നും ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. 2000 രൂപ നോട്ടുകളുടെ 98.47% തിരിച്ചെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കറൻസി മാനേജ്മെന്റ് നടപടികളുടെ ഭാഗമായി 2000 രൂപ നോട്ടുകൾ ക്രമേണ പിൻവലിക്കുന്നതായി 2023 May 19 RBI പ്രഖ്യാപിച്ചത്. 2000 രൂപ നോട്ടുകൾക്ക് ഇപ്പോഴും നിയമപരമായ പ്രാബല്യമുണ്ടെന്ന് RBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ചർച്ചകളിൽ ഇറാൻ പുരോഗതി കാണിക്കുന്നുണ്ടെങ്കിലും മധ്യസ്ഥർ മുഖേന സമർപ്പിച്ച പുതിയ നിർദ്ദേശങ്ങളിലെ ചില നിബന്ധനകൾ അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ നേതൃത്വത്തിൽ ഐക്യമില്ലെന്നും ട്രംപ് വിമർശിച്ചു. അതേസമയം ലബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. ടയർ നഗരത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ രണ്ട് കുട്ടികളടക്കം 30 പേർ കൊല്ലപ്പെട്ടു. തിരിച്ചടിയായി ഇസ്രായേൽ സൈനികർക്കു നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിനെ അറിയിച്ചു. എന്നാൽ മേഖലയിൽ US സൈനിക സാന്നിധ്യം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ആരംഭിച്ച സൈനിക നടപടി നിയമപരമായ പ്രശ്നങ്ങൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ നീക്കം. യൂറോപ്യൻ യൂണിയനുമേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്പിൽ നിന്ന് US ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ് പുതിയ തീരുവ. സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രഖ്യാപനം. ലോകത്തിലെ ഏറ്റവും വലിയ 5-ാമത്തെ സംസ്കരിച്ച ക്രൂഡ് ഓയിൽ കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യം ഊർജ്ജ വിതരണം വൈവിധ്യവൽക്കരിക്കുക മാത്രമല്ല 60% LPG രാജ്യത്തിനുള്ളിൽ വിജയകരമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് സൂറത്തിൽ നടന്ന 3-ാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
1: ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും വർദ്ധിച്ചുവരുന്ന ചരക്കു ചെലവുകളും നിലനിൽക്കുമ്പോഴും രാജ്യത്തെ ഇന്ധനങ്ങളുടെ ചില്ലറ വിൽപ്പന വില സ്ഥിരത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളം LPGയുടെ പൂർത്തിവയ്പ്പും കരിഞ്ചന്തയും തടയുന്നതിനുള്ള നടപടികൾ തുടരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. വ്യാവസായിക LPG സിലിണ്ടർ ബുക്കിംഗുകൾ 98% വർദ്ധിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണ്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ വിമാനങ്ങൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ 2490 ഇന്ത്യൻ പൌരന്മാർക്ക് കരമാർഗം ഇറാനിൽ നിന്ന് പുറത്തുവരുന്നതിനുള്ള സൌകര്യം ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി മുഖേന ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ഇൻഡിഗോ ദോഹയിലേക്ക് സർവീസ് നടത്തും. ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായിലേക്ക് സർവീസ് നടത്തും. ബഹ്റിനിലേക്ക് ഈ മാസം 7 എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കും. വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ബഹ്റിനിലേക്കുള്ള സർവീസ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ആശ്വാസമുണ്ട്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചൈനയിൽ നടക്കുന്ന AFC U17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങുന്നു. കരുത്തരായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. 2005 ശേഷം ആദ്യമായാണ് ഈ വിഭാഗത്തിൽ ഇന്ത്യ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടുന്നത്. ഒരേ വർഷം 3 വിഭാഗത്തിലും യോഗ്യത നേടുന്ന അപൂർവ നേട്ടവും ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സ്വന്തമാക്കി. സീനിയർ ടീമും U20 ടീമും ഈ വർഷം ഏഷ്യൻ കപ്പിൽ പങ്കെടുത്തിരുന്നു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വിജയലക്ഷ്യമായ 226 റൺസ് ഡൽഹി ക്യാപിറ്റൽസ് 19.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ശമനം. ചൈനയിൽ നടക്കുന്ന AFC U17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് അഭിമാന പോരാട്ടം. എതിരാളികൾ ഓസ്ട്രേലിയ. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ ഗാനം എം ജി ശ്രീകുമാറും സുജാത മോഹനനും ചേർന്ന് പാടിയത്. ചിത്രം അപ്പു. സുന്ദരരാജന്റെ സംഗീതം, ശ്രീകുമാരൻ തമ്പിയുടെ രചന.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: ചിത്രം ധ്വനി. യേശുദാസ് പാടിയ ഗാനം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് നൗഷാദ് അലിയുടെ സംഗീതം.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ, സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി.

0: സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം,
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836. മട്ടന്നൂർ സെന്റ് ഫ്രാൻസിസ് ടിസിഎൽസ് അക്കാദമി
1: പുതിയ അധ്യയന വർഷത്തേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. SFS അക്കാദമി മട്ടന്നൂർ വിശാലവും പ്രകൃതി രമണീയവുമായ ക്യാമ്പസിൽ മികച്ച പഠനാന്തരീക്ഷം ഉറപ്പു നൽകുന്നു.
0: ICSE സിലബസ് അനുസരിച്ചുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
1: പഠന പാഠ്യേതര വിഷയങ്ങളിൽ പ്രബുദ്ധരാക്കാൻ പ്രാപ്തരായ ഉന്നത യോഗ്യതയും പരിചയ സമ്പത്തുമുള്ള അധ്യാപകർ,
0: എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് 7511148550.
2: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6.

0: പാവം പാവം രാജകുമാരൻ എന്ന പടത്തിലെ ഗാനം യേശുദാസ് പാടുന്നു. കൈതപ്രത്തിന്റെ വരികൾ ജോൺസണിന്റെ സംഗീതം.
1: പാതിമേ മറഞ്ഞതെന്തേ

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ് ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും പോളിംഗ് ശതമാനം ഉയർന്നെങ്കിലും വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ കുറവ്. SIR ഭാഗമായി ബംഗാളിൽ 91 ലക്ഷവും തമിഴ്നാട്ടിൽ 68 ലക്ഷം പേരെയും നീക്കിയിരുന്നു. ഇതോടെയാണ് പോളിംഗ് ഉയർന്നതും വോട്ട് ചെയ്തവരുടെ എണ്ണം കുറഞ്ഞതും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ നടന്ന ചർച്ചയിൽ വെടിനിർത്തൽ 3 ആഴ്ച നീട്ടാൻ ഇസ്രയേലും ലെബനനും തീരുമാനിച്ചു. 16 April 10 ദിവസത്തേക്ക് നടപ്പാക്കിയ വെടിനിർത്തലാണ് 3 ആഴ്ചത്തേക്ക് നീട്ടിയത്. 28 February ഇറാനിൽ യുദ്ധമാരംഭിച്ചതിന് പിന്നാലെയാണ് ലെബനനിൽ ഹിസ്ബുള്ള ഇസ്രയേൽ ഏറ്റുമുട്ടൽ തുടങ്ങിയത്. ഇറാൻ യുദ്ധത്തിൽ സഹായിക്കാത്ത നാറ്റോ അംഗരാജ്യങ്ങളോട് പ്രതികാരത്തിനൊരുങ്ങി US. സ്പെയിനിനെ നാറ്റോയിൽ നിന്ന് പുറത്താക്കാൻ നടപടിയെടുക്കുമെന്ന് പെന്റഗൺ അവരുടെ ഉദ്യോഗസ്ഥർക്കയച്ച ഇമെയിലിൽ പറയുന്നുണ്ടെന്ന് റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വാർത്ത പുറത്തുവന്നതോടെ അംഗരാജ്യത്തെ പുറത്താക്കാനോ അംഗത്വം റദ്ദാക്കാനോ വകുപ്പില്ലെന്ന് നാറ്റോ വ്യക്തമാക്കി. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നരകക്കുഴികൾ എന്ന് വിളിച്ച ടോക്ക് ഷോ അവതാരകൻ മൈക്കൽ സാവിജിന്റെ പോസ്റ്റ് തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് US കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് നേതാക്കൾ. പ്രസിഡന്റ് പദവിയെ ട്രംപ് റിയാലിറ്റി TV പരിപാടിയാക്കിയെന്ന് അവർ പറഞ്ഞു. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ച തുടരാൻ ഇറാനും US അന്തരീക്ഷ താപം കൂട്ടുന്ന കാലാവസ്ഥാ പ്രതിഭാസമായ എൽനിനോ ഇക്കൊല്ലം പാതിയോടെ എത്തിയേക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക കാലാവസ്ഥാ സംഘടന

0: അറിയിച്ചു. മെയ് ആദ്യം മുതൽ ജൂലൈ വരെയുള്ള സമയത്തിൽ എൽനിനോ പ്രതീക്ഷിക്കാമെന്ന് WMO വെള്ളിയാഴ്ച അറിയിച്ചു. ഇത്തവണത്തേത് കടുത്തതായേക്കുമെന്നും സൂചിപ്പിച്ചു. പസഫിക് സമുദ്രത്തിലെ ഭൂമധ്യരേഖ പ്രദേശത്ത് സമുദ്രോപരിതല താപനില അസാധാരണമായി കൂടുന്ന പ്രതിഭാസമാണ് എൽനിനോ. സംസ്ഥാനത്തെ 2514 തദ്ദേശ സ്ഥാപന വാർഡുകളിൽ ജലക്ഷാമം രൂക്ഷമെന്ന് പഠന റിപ്പോർട്ട്. വീട്ടാവശ്യത്തിന് പോലും വെള്ളം കിട്ടാത്ത ഹോട്ട്സ്പോട്ടുകളായി റിപ്പോർട്ടിൽ ഇവയെ അടയാളപ്പെടുത്തി. ഇത് സംസ്ഥാനത്താകെയുള്ള 20,950 വാർഡുകളുടെ 12% വരും. കേരള ശാസ്ത്ര സാങ്കേതിക കൗൺസിലിനു കീഴിലെ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിന്റെ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ വ്യാഴാഴ്ച ശബരിമല ക്ഷേത്രത്തിന് മുകളിൽ പറന്നത് 2024 ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമെന്ന് റിപ്പോർട്ട്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നീ അതീവ സുരക്ഷാ മേഖലകളിലെ ആകാശ നിരീക്ഷണത്തിന് കേരള പോലീസിന് മാത്രമായിരിക്കും അധികാരമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. വേനൽക്കാലത്ത് അമീബിക് മസ്തിഷ്കജ്വരം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. അഡ്വക്കേറ്റ് AK പ്രീതിയെ കേരള ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. സ്കൂളുകളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുന്ന പരിശീലനങ്ങൾ 10:30 അവസാനിപ്പിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ. ചൂട് കുറയുന്നതുവരെ സ്കൂൾ യൂണിഫോം നിർബന്ധമാക്കരുത്. കുട്ടികളുടെ കളികൾ, NCC, SPC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരേഡ്, പരിശീലനം, അസംബ്ലി, വിനോദയാത്രകൾ തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ, അംഗങ്ങളായ ഷാജേഷ് ഭാസ്കർ, ഡോക്ടർ വിൽസൺ എന്നിവരുടെ ഫുൾ ബെഞ്ച് ഉത്തരവായി. PM ശ്രീ സ്കൂൾ പദ്ധതി നടപ്പാക്കാത്തതിനെ ചൊല്ലി സമഗ്ര ശിക്ഷാ കേരളയ്ക്കുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചതോടെ സ്കൂൾ അധ്യാപക പരിശീലനം വഴിമുട്ടി എന്ന റിപ്പോർട്ടുകൾ. PayTM പേയ്മെന്റ് ബാങ്കിന്റെ ലൈസൻസ് റിസർവ് ബാങ്ക് റദ്ദാക്കി. April 24 മുതൽ ഉത്തരവ് പ്രാബല്യത്തിലായി. ഇതനുസരിച്ച് PayTM പേയ്മെന്റ് ബാങ്കിന് ബിസിനസ് നടത്താൻ അനുമതിയുണ്ടാകില്ല. ബാങ്കിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനായി ഹൈക്കോടതിയിൽ അപേക്ഷ നൽകുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാമ്പുകടിയേറ്റവരെ കനിവ് 108 ആംബുലൻസ് വഴി വിഷചികിത്സാ മരുന്നുള്ള ആശുപത്രികളിൽ കൃത്യമായി എത്തിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ആംബുലൻസിലുള്ള എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വഴി പ്രഥമ ശുശ്രൂഷയും നിരീക്ഷണവും ഉറപ്പാക്കാനാകും. നിലവിൽ 146 ആശുപത്രികളിൽ ആന്റിവനം ലഭ്യമാണ്. കേരളത്തിൽ ദേശീയപാത 66 വികസനം ഈ വർഷം പൂർത്തിയാകില്ല. നിർമ്മാണത്തിലെ അപാകങ്ങൾ കാരണം വിവിധ ഭാഗങ്ങളിൽ വിള്ളലുകളുണ്ടായിരുന്നു. തുടർന്ന് ചില ഭാഗങ്ങളിൽ നിർമ്മാണ ഘടനയിൽ മാറ്റം വരുത്തുന്നതാണ് വൈകാൻ കാരണം. അടുത്ത മാർച്ചോടെ മാത്രമേ പൂർത്തിയാകൂ. കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലെ സൈറൺ മുഴക്കുന്നത് നിരോധിക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ കോർപ്പറേഷൻ സുപ്രീംകോടതിയെ സമീപിച്ചു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മുഖേനയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. സൈറണിന്റെ ശബ്ദം അനുവദനീയമായ പരിധിക്ക് മുകളിലാണെന്നും അതിനാൽ നിർത്തിവെക്കുകയോ ശബ്ദം കുറയ്ക്കുകയോ വേണമെന്നും കലക്ടർ അരുൺ കെ വിജയൻ നിർദ്ദേശിച്ചിരുന്നു. ഉയർന്ന ചൂട് കാലാവസ്ഥയായതിനാൽ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ പയ്യാമ്പലം ശ്മശാനത്തിന്റെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തി. പയ്യാമ്പലം ശ്മശാനത്തിൽ നടക്കുന്ന സംസ്കാരത്തിന്റെ സമയക്രമം 9:00 മുതൽ 11:00 വരെയും 2:00 മുതൽ 4:00 വരെയും എന്ന ക്രമത്തിൽ നിജപ്പെടുത്തുമെന്ന് മേയർ അറിയിച്ചു.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: രാജ്യത്താകെ 30,000 തസ്തികകൾ വെട്ടിക്കുറയ്ക്കാൻ റെയിൽവേ. ഈ വർഷം 29,906 തസ്തികകൾ കുറയ്ക്കണമെന്ന് കാട്ടി വിവിധ സോണുകളുടെ ജനറൽ മാനേജർമാർക്ക് റെയിൽവേ ബോർഡ് നിർദ്ദേശം നൽകി. ഉത്തര റെയിൽവേയിലാണ് ഏറ്റവും കൂടുതൽ തസ്തികകൾ ഒഴിവാക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ പരമ്പരയിൽ നടരാജഗുരുവിനും നിത്യചൈതന്യയതിക്കും ശേഷം യതിചേരി അനുഷ്ഠിച്ച സന്യാസി മുനി നാരായണ പ്രസാദ് സമാധിയായി. രാജ്യം 2024 പത്മശ്രീ നൽകി ആദരിച്ചു. കോളേജ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ വിളിച്ചു വരുത്തി അധ്യാപകർ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ചതെന്ന് പ്രഥമദൃഷ്ട്യാ വ്യക്തമാണെന്ന് കോടതി. സംഭവത്തിൽ ഒന്നാം പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ തലവൻ ഡോക്ടർ AK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി തള്ളി. രണ്ടാം പ്രതിയും ഓറൽ പാത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ MBBS കോഴ്സിന് 5 വർഷം ഫീസ് വാങ്ങരുതെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ. 2024 ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ചട്ടങ്ങൾ പ്രകാരം 4.5

0: വർഷമാണ് കോഴ്സ് കാലാവധി. അതിനുശേഷം ഒരു വർഷം സ്റ്റേപ്പൻ്റോടുകൂടി നിർബന്ധിത ഇന്റേൺഷിപ്പുണ്ട്. തമിഴ്നാട്ടിലെ കമ്പത്ത് പടക്ക നിർമ്മാണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ രണ്ട് പേർ വെന്തുമരിച്ചു. കടുത്ത വേനലിൽ ചുട്ടുപൊള്ളുമ്പോൾ വൈദ്യുതി മുടങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് KSEB മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റെ നിർദ്ദേശം. വൈദ്യുതി ആവശ്യകത കൂടുകയും ലഭ്യത കുറയുകയും ചെയ്യുന്നതിനാൽ രാത്രിയിൽ വൈദ്യുതി വിതരണം മുടങ്ങുന്ന സാഹചര്യത്തിലാണ് ഇത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയെച്ചൊല്ലിയുള്ള വിവാദം UDFനെ കുറിച്ച് പുതിയ തലമുറയിൽ ഉൾപ്പെടെ അവമതിപ്പുണ്ടാക്കിയെന്ന് മുസ്ലിം ലീഗ്. സംസ്ഥാന നേതൃയോഗത്തിലാണ് വിലയിരുത്തലുണ്ടായത്. കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം ഗൗരവമായി എടുക്കണമെന്നാണ് യോഗത്തിലുയർന്ന പൊതുവികാരം. കർണാടകയ്ക്ക് പിന്നാലെ കലാലയ രാഷ്ട്രീയം തിരികെ കൊണ്ടുവരാനുള്ള നീക്കം ശക്തമാക്കി തമിഴ്നാടും. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും ഇതിനുള്ള ആവശ്യമുയരുന്ന സാഹചര്യത്തിൽ വൈകാതെ തമിഴ്നാട് സർക്കാർ നടപടി സ്വീകരിക്കാനാണ് സാധ്യത. വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 2015 തമിഴ്നാട്ടിൽ കലാലയ രാഷ്ട്രീയം നിരോധിച്ചത്. തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ അക്കിത്തം പുരസ്കാരം കവി V.മധുസൂദനൻ നായർക്ക്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും കീർത്തിഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. May 15 അവാർഡ് സമർപ്പിക്കും. ശബരിമല ക്ഷേത്രത്തിനു മേൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നതിന് പുറത്തിറക്കിയ വിശദീകരണം ദുർബലം. ദേവസ്വം വിജിലൻസ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ ഹെലികോപ്റ്റർ ക്ഷേത്രത്തിനും അല്പം കിഴക്കോട്ട് മാറിയുള്ള കൊപ്രക്കളത്തിനും മുകളിലും നിശ്ചലമായി നിന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെയുണ്ടായ ഉന്തലും തള്ളിലുമാണ് കഴുത്തിന് പരിക്കേറ്റതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മൊഴി. ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിലാണ് അന്വേഷണ സംഘത്തിന് മന്ത്രി മൊഴി നൽകിയത്. വധശ്രമത്തിന് തെളിവില്ലാത്തതിനാൽ കുറ്റപത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചന. മന്ത്രിക്കു നേരെയുള്ള വധശ്രമം വലിയ പ്രതിഷേധത്തിനിടയാക്കുകയും പലയിടത്തും അക്രമങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ നഗരത്തിൽ പ്രധാന റോഡുകളിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കാൻ നഗരസഭ ഓഫീസിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. കണ്ണൂർ റോഡിൽ പോലീസ് സ്റ്റേഷൻ വരെയും ഇരിട്ടി റോഡിൽ ഗാന്ധി റോഡ് വരെയുമാണ് ഡിവൈഡറുകൾ സ്ഥാപിക്കുക. തലശ്ശേരി റോഡിൽ ബസ് സ്റ്റാൻഡ് നടപ്പിലാക്കുന്ന ഗതാഗത ക്രമീകരണങ്ങളുടെ ട്രയൽ റൺ May 15 മുതൽ തുടങ്ങും.
1: ആഴ്ച വൃത്താന്തം
2: കത്തുന്ന ചൂടിനെ അവഗണിച്ചെത്തിയ ജനലക്ഷങ്ങൾ ഇക്കുറിയും തൃശൂർ പൂരത്തെ അവിസ്മരണീയമാക്കി. മുണ്ടത്തിക്കൂട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ടുപേക്ഷിച്ചും കുടമാറ്റം 20 മിനിറ്റിലേക്ക് ചുരുക്കിയുമായിരുന്നു ഇക്കുറി പൂരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD Vanceഉം ഉന്നത ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്ത അത്താഴ വിരുന്നിൽ വെടിവെപ്പ്. വെടിയുതിർത്ത കാലിഫോർണിയ സ്വദേശിയായ കോൾ തോമസ് അലനെ സുരക്ഷാസേന കീഴ്പ്പെടുത്തി. ട്രംപ് ഉൾപ്പെടെ ഉന്നതരെല്ലാം സുരക്ഷിതരാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥന് വെടിയേറ്റെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് ധരിച്ചിരുന്നതിനാൽ അപകടമില്ല. അമേരിക്കൻ ഉപരോധവും തീരുവയും ഭയന്ന് ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം ഇന്ത്യ കൈയൊഴിയുന്നു. ഇത് ഇന്ത്യയുടെ പ്രതിരോധ സാമ്പത്തിക നയതന്ത്ര വ്യാപാര താൽപര്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകും. കടുത്ത വേനലും വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ അപ്രതീക്ഷിത വർധനവും പരിഗണിച്ച് ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ അധിക വൈദ്യുതി വാങ്ങാനുള്ള KSEBയുടെ അപേക്ഷയ്ക്ക് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകാരം നൽകി. മെയ് പകുതി വരെ ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധി മറികടക്കാൻ 250 MW വരെ അധിക വൈദ്യുതി ലഭ്യമാക്കും. പവർ എക്സ്ചേഞ്ചുകളിലെ ടേം എ ഹെഡ് മാർക്കറ്റ് വഴി വാങ്ങുമ്പോൾ യൂണിറ്റിന് പരമാവധി 10 രൂപയും 5 പൈസ വരെ മാർജിനും നിശ്ചയിച്ചിട്ടുണ്ട്. ഭോപ്പാൽ വാതക ദുരന്തമടക്കം ഇന്ത്യ കണ്ട നിരവധി മുഹൂർത്തങ്ങൾ ചരിത്രത്തിലേക്ക് പകർത്തിയ ഫോട്ടോഗ്രാഫർ രഘുറായ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ കുലപതിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രഘുറായ് ഇന്ദിരാഗാന്ധി, മദർ തെരേസ, ദലൈലാമ, സത്യജിത് റായ്, ഹരിപ്രസാദ് ചൗരസ്യ, ബിസ്മില്ലാ ഖാൻ തുടങ്ങിയ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവിസ്മരണീയ ചിത്രങ്ങളും പകർത്തിയിരുന്നു. ആരോഗ്യമന്ത്രി തലവനായ സഹകരണ സംഘത്തിൽ വ്യാപക ചട്ടലംഘനങ്ങൾ. സർക്കാർ ആശുപത്രികളിലെ സൗകര്യം മെച്ചമാക്കാൻ രൂപവൽക്കരിച്ച കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിലാണ് ക്രമക്കേട്. സ്കൂളുകളിലെ 1ാം ക്ലാസ് പ്രവേശനം 6 വയസ്സാക്കാൻ 1 വർഷത്തെ തയ്യാറെടുപ്പിന് കേരളം. സംസ്ഥാനത്തെ സ്കൂൾ പ്രവേശനം ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായവുമായി പൊരുത്തപ്പെടാൻ 2027-28 അധ്യയന വർഷം മുതൽ 6 വയസ്സ് നിർബന്ധമാക്കണമെന്ന് ആവശ്യപ്പെട്ട് SERT പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകി. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാൻ കോടതിക്ക് അധികാരമുണ്ടെങ്കിലും വിചാരണ കോടതിയിൽ കീഴടങ്ങാൻ നിർദ്ദേശിക്കാൻ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. ട്രംപ് സർക്കാർ പരസ്യമായി പറയുന്നതിനേക്കാൾ കൂടുതൽ നാശനഷ്ടം ഇറാന്റെ ആക്രമണത്തിൽ പശ്ചിമേഷ്യയിലെ US സേനാ താവളങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. US മാധ്യമമായ NBC ന്യൂസാണ് യാഥാസ്ഥിതിക നയരൂപവൽക്കരണ സ്ഥാപനമായ അമേരിക്കൻ എന്റർപ്രൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ

0: വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി കണ്ണൂർ വിമാനത്താവളം എംബാർക്കേഷൻ പോയിന്റായി തെരഞ്ഞെടുത്ത ഹാജിമാരുടെ ഹജ്ജ് യാത്ര 6 മുതൽ തുടങ്ങും. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് 4238 പേരും കർണാടകത്തിലെ മംഗളൂരു, സൗത്ത് കാനറ, കുടക് ജില്ലകളിൽ നിന്നുമായി 207 ഉൾപ്പെടെ 4445 തീർത്ഥാടകരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായേക്കാവുന്ന അക്രമങ്ങൾ തടയാൻ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 23 കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷയൊരുക്കാൻ പോലീസ്. ചില സ്ഥാനാർത്ഥികൾക്കും അവരുടെ വീടുകൾക്കും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ഓഫീസുകൾ, വീടുകൾ എന്നിവ പോലീസ് നിരീക്ഷണത്തിലാണ്. ബി ജെ പിയിൽ ചേർന്ന 7 രാജ്യസഭാ അംഗങ്ങളെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണന് അപേക്ഷ നൽകി. ആം ആദ്മി പാർട്ടി എ എ പി രാജ്യസഭാ നേതാവ് സഞ്ജയ് സിംഗാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഇവരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് കൈമാറിയത്. തൃശൂർ പൂരത്തിന് വെടിക്കോപ്പ് നിർമ്മിക്കുന്ന മുണ്ടത്തിക്കോട്ടെ പണിപ്പുരയിലുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. വട്ടംകുളം എരുവപ്രത്ത് കണ്ണായിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനാണ് ഞായറാഴ്ച രാത്രി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 16. സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴുന്നത് ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനത്തെ പ്രതിസന്ധിയിലാക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 361 ദശലക്ഷം യൂണിറ്റിന്റെ കുറവാണ് ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് ഉയർന്ന താപനിലയും അത്യുഷ്ണവും ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം. കനത്ത ചൂട് ഗുരുതര ആരോഗ്യ പ്രശ്നത്തിനും മരണത്തിനും വരെ കാരണമാകാം.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ലോകത്തെ ഒട്ടേറെ അന്വേഷണ ഏജൻസികൾ തേടുന്ന ലഷ്കറെ തൊയ്ബ ഭീകരനെ അജ്ഞാതരായ തോക്കുധാരികൾ വധിച്ചു. ദേശീയ മാധ്യമങ്ങളാണ് വിവരം റിപ്പോർട്ട് ചെയ്തത്. ഭീകരസംഘടനയായ ലഷ്കറിന്റെ ഉന്നത കമാൻഡറായ ഷെയ്ഖ് യൂസഫ് അഫ്രീദിയെയാണ് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ വെടിവെച്ചു കൊന്നത്. തൊണ്ടിമുതൽ തിരിമറിക്കേസിൽ കുറ്റക്കാരനായി കണ്ടെത്തിയത് സസ്പെൻഡ് ചെയ്യണമെന്ന ആന്റണി രാജുവിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. നേരത്തെ ഈ ആവശ്യം തള്ളിയ ഹൈക്കോടതി വിധിയിലെ തനിക്കെതിരായ പരാമർശങ്ങൾ നീക്കണമെന്ന ആന്റണി രാജുവിന്റെ ആവശ്യവും സുപ്രീംകോടതി അംഗീകരിച്ചില്ല. ദേശീയപാതയിൽ ഉപഗ്രഹ ടോൾ പിരിവ് തുടങ്ങാൻ നിലവിൽ പദ്ധതിയില്ലെന്ന് ദേശീയപാത അധികൃതർ. ഉപഗ്രഹ ടോൾ പിരിവ് നടപ്പാക്കണമെങ്കിൽ വിദേശ ഉപഗ്രഹങ്ങളെ ആശ്രയിക്കേണ്ടി വരും. പുതിയ അധ്യയന വർഷം പൊതുവിദ്യാലയങ്ങളിൽ ചേരാനെത്തുന്ന കുട്ടികൾക്ക് രേഖകളില്ലാത്തതിൻ്റെ പേരിൽ പ്രവേശനം നിഷേധിക്കില്ല. ജനന സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയില്ലെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും പ്രവാസികളുടെയും കുട്ടികൾക്ക് പ്രവേശനം നൽകണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചു. പശ്ചിമേഷൻ യുദ്ധത്തെ തുടർന്നുള്ള പ്രതിസന്ധി നേരിടാനായി പ്രത്യേക ദുരിതാശ്വാസ പാക്കേജ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ. വിവിധ മേഖലകൾക്കായി 2.5 ലക്ഷം കോടിയുടെ പാക്കേജാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ 5,000 കോടി രൂപയുടെ എയർലൈൻ ക്രെഡിറ്റ് സ്കീം പാക്കേജിന്റെ ഭാഗമാകും. തൊഴിലിടത്തെ ലൈംഗിക അതിക്രമം തടയുന്ന പോഷ് ആക്ട് പ്രകാരമുള്ള പരാതികളിൽ നടപടി സ്വീകരിക്കും മുൻപ് പരാതിയുടെ പകർപ്പ് പ്രതിക്ക് നൽകണമെന്നും ക്രോസ് വിസ്താരത്തിന് അവസരം നൽകണമെന്നും ഹൈക്കോടതി. ഇല്ലെങ്കിൽ സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുമെന്ന് ജസ്റ്റിസ് എം പി സ്നേഹലത അഭിപ്രായപ്പെട്ടു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ബി ഡി എസ് വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ച സംഭവത്തിൽ മുൻകൂർ ജാമ്യം ലഭിച്ച 2-ാം പ്രതി ഡോക്ടർ സംഗീത നമ്പ്യാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഹാജരായി. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകരെ യാത്രയേക്കാനൊരുങ്ങി കേരളം. ആദ്യ വിമാനം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:10 കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്ക് 430 പേരുമായി പുറപ്പെടുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ആണവ പദ്ധതിയുടെ കാര്യത്തിൽ കരാറാകാതെ തന്നെ ഹോർമോസ് കടലിടുക്ക് തുറക്കാനുള്ള സന്നദ്ധത അറിയിച്ച് ഇറാൻ. മധ്യസ്ഥരായുള്ള പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ ഇക്കാര്യം യു എസിനെ അറിയിച്ചത്. യു എസ് ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം അവസാനിപ്പിക്കണം എന്ന ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നടപടിക്രമങ്ങളുണ്ടെന്നും അതുപ്രകാരം തീരുമാനിച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം 6 PM പുറപ്പെടും. ഫ്ലൈ അദീൽ എയർലൈൻസിന്റെ 13 സർവീസുകളിലായി 4,550 തീർത്ഥാടകർ ഹജ്ജ് യാത്രയുടെ ഭാഗമാകും. യാത്രയുടെ ഉദ്ഘാടനം 5 PM നാല് മണിക്ക് നടക്കും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വീണ ജോർജിനെ കെ എസ് യു പ്രവർത്തകർ ആയുധം കൊണ്ട് ആക്രമിച്ചെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. രാജ്യത്തെ ഏറ്റവും ഉയർന്ന

0: താപനില 46.9 ഡിഗ്രി സെൽഷ്യസ് മഹാരാഷ്ട്രയിലെ അകോളയിൽ രേഖപ്പെടുത്തി. നാഗ്പൂരിലെ കാലാവസ്ഥാ കേന്ദ്രമാണ് ഇക്കാര്യം അറിയിച്ചത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി അറിയിച്ചതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ വഴിമുട്ടി. US അവരുടെ നിബന്ധനകൾ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം മുറുകി നിൽക്കുകയും ആഗോള എണ്ണവിപണി പ്രതിസന്ധിയിലായിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഒപെക്കും ഒപെക് പ്ലസും വിടാൻ UAE തീരുമാനിച്ചിരിക്കുന്നത്. അംഗരാജ്യങ്ങൾക്കിടയിലെ തർക്കങ്ങളാണ് UAE ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. രണ്ട് കൂട്ടായ്മകളിലെയും പ്രധാനിയായ സൗദി അറേബ്യയോടുള്ള അസ്വാരസ്യമാണ് ഇതിൽ പ്രധാനം. ഇരുമ്പുരുക്ക് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇറാൻ നിരോധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി രാവും പകലും ജോലി ചെയ്ത 20,000-ൽ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിച്ചെന്ന ആരോപണം ശരിയെങ്കിൽ നിർഭാഗ്യകരമെന്ന് ഹൈക്കോടതി. ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിച്ചെന്ന് ആരോപിച്ച് NGO യൂണിയൻ അടക്കം ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ അക്രമങ്ങളുണ്ടായതിനെ തുടർന്ന് സ്വമേധയാ ഇടപെട്ട് ഹൈക്കോടതി. അക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സ്വമേധയാ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ച ജസ്റ്റിസ് ബസന്ത് ബാലാജി, ജസ്റ്റിസ് പി കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന പോലീസ് മേധാവിയോട് അടിയന്തര റിപ്പോർട്ട് തേടി. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിൽ ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ കൈമാറുന്ന വീടുകൾ താമസത്തിന് സജ്ജമായി. 178 വീടുകളുടെയും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായതായി അധികൃതർ പറഞ്ഞു. പ്രാദേശിക മാധ്യമങ്ങളിലെ വാർത്തകൾ പങ്കുവയ്ക്കുന്നതിന് ടെക് ഭീമന്മാരായ മെറ്റ, ഗൂഗിൾ, ടിക്ടോക് എന്നിവ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം നൽകുമെന്ന് ഉറപ്പാക്കാൻ പുതിയ നിയമനിർമ്മാണത്തിനൊരുങ്ങി ഓസ്ട്രേലിയ. ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സൈബർ തട്ടിപ്പുകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് ഈ വർഷം ജനുവരി മുതൽ 9,400 അക്കൗണ്ടുകൾ വാട്സാപ്പ് നിരോധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററാണ് ഇക്കാര്യം അറിയിച്ചത്. എയ്ഡഡ് സ്വാശ്രയ കോളേജുകൾക്ക് കൽപ്പിത സർവകലാശാലകളാവാൻ വഴി എളുപ്പമാക്കി പുതിയ UGC മാർഗരേഖ വന്നതോടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആശങ്കയിലെന്ന് റിപ്പോർട്ടുകൾ. ഇനി ഏത് കോളേജിനും സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പില്ലാ രേഖ വാങ്ങി കൽപ്പിത സർവകലാശാലയാവാം. ഓഫ് ക്യാമ്പസുകൾ തുടങ്ങാനും തടസ്സമില്ല. ഇങ്ങനെ അഫിലിയേറ്റഡ് കോളേജുകൾ ഭാവിയിൽ ഇല്ലാതാവുമെന്നതാണ് പൊതു സർവകലാശാലകൾ നേരിടുന്ന ഭീഷണി. ഓരോ മതസ്ഥാപനത്തിന്റെയും പ്രവർത്തനത്തിന് ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരിക്കണമെന്നും ക്ഷേത്രമായാലും ദർഗയായാലും അരാജകത്വം അനുവദിക്കാനാവില്ലെന്നും സുപ്രീംകോടതി. എല്ലാ മതസ്ഥാപനങ്ങൾക്കും ചട്ടങ്ങൾ ആവശ്യമാണെന്നും അത് ഓരോരുത്തരും വ്യക്തിപരമായി തീരുമാനിക്കേണ്ടതല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ശബരിമല വിഷയം പരിഗണിക്കുന്ന 9-അംഗ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. 63 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പയ്യാമ്പലം വാതക ശ്മശാനത്തിൽ ആകെ സംസ്കരിച്ചത് 228 മൃതദേഹങ്ങളെന്ന് റിപ്പോർട്ട്. കണ്ണൂർ കോർപ്പറേഷന്റെ 2024-2025 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. തീപിടുത്തം തടയാനുള്ള പ്രവൃത്തികളുടെ ബില്ലിൽ കൃത്രിമം കാണിച്ച കേസിൽ 2 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തടവും പിഴയും. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അധ്യാപകനായ ഡോക്ടർ റാം മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. അച്ചടിക്കാവശ്യമായ പേപ്പർ, മഷി, കെമിക്കൽസ്, പ്രിന്റിംഗ് പേപ്പറുകൾ, ലാമിനേഷൻ ഫിലിം തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ അച്ചടി നിരക്കുകൾ ഉയരും. അച്ചടി സേവന ഉൽപ്പന്ന നിരക്കുകളിൽ 20% വർധന വരുത്തിയതായി കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി 9 മട്ടന്നൂരിൽ മെഗാ ശുചീകരണ യജ്ഞം നടത്തും. രാവിലെ 7 മുതൽ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികൾ, കുടുംബശ്രീ, ആശാപ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കാളികളാകും. മലയോര മേഖലയിലെ പുഴകളിൽ വർദ്ധിച്ചു വരുന്ന മുങ്ങിമരണം പ്രതിരോധിക്കുന്നതിന് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി അഗ്നിരക്ഷാസേന. അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസും സംയുക്തമായി പുഴകളിൽ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കും.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.

കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുൻതൂക്കം പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ. ശരാശരി 80 വരെ സീറ്റുകളോടെ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനങ്ങളുടെ ആകത്തുക. എൽ ഡി എഫിന് പരമാവധി 68 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു. ബി ജെ പിക്ക് 0 മുതൽ 3 വരെ സീറ്റുകളാണ് പ്രവചിച്ചത്. പശ്ചിമബംഗാളിലും അസമിലും ബി ജെ പിക്കും തമിഴ്നാട്ടിൽ ഡി എം കെയ്ക്കുമാണ് മുൻതൂക്കം. ബംഗാളിൽ ഒന്നിലേറെ എക്സിറ്റ് പോളുകൾ ബി ജെ പിക്കാണ് സാധ്യത പ്രവചിക്കുന്നത്. അസമിൽ എല്ലാവരും ബി ജെ പിക്ക് വ്യക്തമായ മേൽക്കൈ പ്രവചിച്ചിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായി പശ്ചിമബംഗാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 92.47% പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സർവീസ് വോട്ടും പോസ്റ്റൽ ബാലറ്റും ഉൾപ്പെടുത്താതെയുള്ള കണക്കാണിത്. 2011 84.72% ഇതിനു മുമ്പ് ഉയർന്ന പോളിംഗ്. പരിഷ്കരണത്തിന്റെ പേരിൽ മതത്തെ ഉന്മൂലനം ചെയ്യാനാവില്ലെന്നും വിശ്വാസത്തിന്റെയും മനസാക്ഷിയുടെയും വിഷയത്തിൽ ജുഡീഷ്യൽ പരിശോധന സാധിക്കില്ലെന്നും സുപ്രീംകോടതി. ശബരിമല വിഷയം പരിഗണിക്കുന്ന 9-അംഗ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. മതത്തിന്റെ അനിവാര്യമായ ആചാരങ്ങളെ കണക്കാക്കാതെ മതസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തുല്യത പരിശോധിക്കാനാകുമോ എന്നും കോടതി ചോദിച്ചു. 100 ആണ്ടുകളായി നിലനിൽക്കുന്ന ആചാരങ്ങൾ പരിശോധിക്കാൻ കോടതിക്കാവില്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. വിദ്വേഷ പ്രസംഗങ്ങളെ നേരിടാൻ നിലവിലുള്ള ക്രിമിനൽ നിയമങ്ങൾ പര്യാപ്തമാണെന്ന് സുപ്രീംകോടതി. കോടതി ഇടപെട്ട് നിർദ്ദേശം നൽകാൻ മാത്രം നിയമമില്ലാത്ത സ്ഥിതിയില്ല. വിദ്വേഷ പ്രസംഗം സംബന്ധിച്ച് നിയമനിർമ്മാണങ്ങളില്ലെന്നത് തെറ്റായ ധാരണയാണെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു. വർദ്ധിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ തടയാൻ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികളിൽ വിധി പറയുകയായിരുന്നു കോടതി. ബംഗളൂരു നഗരത്തിൽ തിരക്കേറിയ വാണിജ്യ കേന്ദ്രമായ ശിവാജി നഗറിൽ വേനൽ മഴയിൽ മതിലിടിഞ്ഞു വീണ് 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു. എറണാകുളം രാമമംഗലം സ്വദേശികളായ മനക്കക്കുടിയിൽ ലത, കീഴുമുറി തെക്കേ ഇറമ്പിൽ സ്മിത എന്നിവരാണ് മരിച്ച മലയാളികൾ. മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ വിമർശിച്ച സൈനികക്ഷേമ പ്രിൻസിപ്പൽ സെക്രട്ടറിയും IAS അസോസിയേഷൻ പ്രസിഡന്റുമായ ബി അശോകിനെ സസ്പെൻഡ് ചെയ്തു. അച്ചടി, ദൃശ്യ, ഇലക്ട്രോണിക് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സർക്കാർ നയങ്ങളെയും വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെയും വിമർശിച്ചതിനാണ് നടപടി. രാഷ്ട്രീയ നിഷ്പക്ഷത പാലിച്ചിട്ടില്ലെന്നാണ് കുറ്റാരോപണം. പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാത്രമാണ് സസ്പെൻഷൻ. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് തുടരാനാകും. കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വകാര്യ ദന്തൽ കോളേജ് വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണം സംബന്ധിച്ച് സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കണ്ണൂർ ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ, സൈബർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിച്ചിരുന്നത്. നിലവിലെ അന്വേഷണത്തിൽ നിതിൻ രാജിന്റെ കുടുംബം അതൃപ്തി അറിയിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉടൻ തീരുമാനിക്കും. ഉപയോഗത്തിലുണ്ടായ അപ്രതീക്ഷിത വർധന നേരിടാൻ 250 MW അധിക വൈദ്യുതി ലഭ്യമാക്കി KCB. സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടെ ടേം അഹെഡ് മാർക്കറ്റിൽ നിന്നാണ് യൂണിറ്റിന് 10 രൂപ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുക. ഉഷ്ണതരംഗവും ഇന്ധനക്ഷാമവും രാജ്യത്തെ വൈദ്യുത മേഖലയിൽ സൃഷ്ടിച്ച പ്രതിസന്ധി മാറ്റമില്ലാതെ തുടരുന്നു. രാത്രിയിലെ പരമാവധി ഉപഭോഗത്തിനാവശ്യമായ വൈദ്യുതി കണ്ടെത്താനാകാതെ വന്നതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മണിക്കൂറുകൾ പവർ കട്ട് തുടരുന്നു. 2025 മികച്ച സിനിമയ്ക്കുള്ള 49-ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത എക്കോ നേടി. ഡൊമിനിക് അരുൺ ആണ് മികച്ച സംവിധായകൻ. ചിത്രം ലോക, ചാപ്റ്റർ 1, ചന്ദ്ര, തുടരും, ഹൃദയപൂർവം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മോഹൻലാൽ മികച്ച നടനായി. കല്യാണി, പ്രിയദർശൻ, അനശ്വര രാജൻ എന്നിവർ മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. ചലച്ചിത്രരത്നം പുരസ്കാരം ഗായകനും സംഗീത സംവിധായകനുമായ MG ശ്രീകുമാറിനാണ്. പ്രിയദർശന് ക്രിട്ടിക്സ് റൂബി ജൂബിലി പുരസ്കാരം നൽകും. TG രവി, ഇന്ദ്രൻസ്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, കല്ലിയൂർ ശശി, നടി ഊർമിള ഉണ്ണി, ബി അരുന്ധതി എന്നിവർക്ക് ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ലഭിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് മുതിർന്ന പൌരർക്കുള്ള പട്ടികയിൽ ഇനി മുതൽ 70 വയസ്സ് കഴിഞ്ഞവരെ മാത്രം പരിഗണിച്ചാൽ മതിയെന്ന് ദേവസ്വം തീരുമാനം. നിലവിൽ 60 വയസ്സ് മുതലുള്ളവരെയും പരിഗണിച്ചിരുന്നു. ഇനി മുതൽ സൂപ്പർ സീനിയേഴ്സ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം പുറത്തുവിട്ട 2023-24 വർഷത്തെ പഞ്ചായത്ത് മുന്നേറ്റ സൂചിക പ്രകാരം കേരളത്തിലെ മികച്ച പഞ്ചായത്തായി ആലപ്പുഴയിലെ ചെറുതന പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ചത് കോഴിക്കോട്ടെ കടലുണ്ടി പഞ്ചായത്താണ്. കേരളത്തിലെ 941 പഞ്ചായത്തുകളിൽ 95 ഏറ്റവും മുന്നേറ്റം കൈവരിച്ച പഞ്ചായത്തുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടു. 840 പഞ്ചായത്തുകൾ മുൻനിര പഞ്ചായത്തുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ 6 പഞ്ചായത്തുകൾ കുതിപ്പിനൊരുങ്ങുന്ന പഞ്ചായത്തുകളുടെ പട്ടികയിലാണ്. സംസ്ഥാനത്തെ

0: ഭൂജല വിതാനത്തിൽ 10 വർഷം മുൻപത്തേക്കാൾ വൻ കുറവ്. 2 മീറ്ററിലധികം കുറഞ്ഞത് അപകടകരമായ സ്ഥിതിയാണ്. 4 മീറ്ററിൽ താഴെയാകുന്നത് വെള്ളം കിട്ടാത്ത സ്ഥിതി ഉണ്ടാക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. പോത്താങ്കണ്ടം ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന 5-ാമത് കഥാപ്രസംഗ മഹോത്സവം 1 മുതൽ 9 വരെ നടക്കും.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ഹോർമസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ US അന്താരാഷ്ട്ര സഹായം തേടുന്നു. കടലിടുക്ക് തുറക്കുകയെന്ന ലക്ഷ്യത്തോടെ പുതിയ അന്താരാഷ്ട്ര സഖ്യം രൂപവൽക്കരിക്കാനാണ് US ലക്ഷ്യമിടുന്നത്. സഖ്യത്തിന്റെ ഭാഗമാകാൻ US വിദേശകാര്യ വകുപ്പ് മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ കൈവശമുള്ള 440 കിലോഗ്രാം സമ്പുഷ്ട യുറേനിയം കൈകാര്യം ചെയ്യാൻ സഹായിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ അറിയിച്ചതായി ട്രംപ് പറഞ്ഞു. ഇറാൻ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പുതിൻ ട്രംപിനെ ബുധനാഴ്ച ഫോണിൽ വിളിച്ചപ്പോഴായിരുന്നു സഹായ വാഗ്ദാനം. പ്രായപൂർത്തിയാകാത്ത ബലാത്സംഗ അതിജീവിതകളുടെ ഗർഭം അലസിപ്പിക്കാൻ സമയപരിധി ബാധകമാകാത്ത വിധം നിയമഭേദഗതി പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. പേരാമ്പ്ര കൊയിലാണ്ടി മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകൾ അനധികൃതമായി തുറന്നതുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി മണ്ഡലം UDF സ്ഥാനാർത്ഥിയും DCC പ്രസിഡന്റുമായ കെ പ്രവീൺകുമാർ ഉന്നയിച്ച പരാതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ഓൺലൈനിൽ പ്രത്യേക ഹിയറിംഗ് നടത്തി. വിഷയത്തിൽ അനുഭാവപൂർവ്വം നടപടി സ്വീകരിക്കാമെന്ന് ഖേൽക്കർ ഉറപ്പു നൽകിയതായി പ്രവീൺകുമാർ പറഞ്ഞു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ള ത്രിതല പരിശോധനാ സംവിധാനവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനധികൃത വ്യക്തികൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നത് തടയാനാണ് ഈ നടപടി. തിങ്കളാഴ്ച വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഈ സംവിധാനം ഉറപ്പാക്കുമെന്ന് കമ്മീഷൻ അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് മിൽമ പാലിന് 4 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതോടെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയർന്ന വില കേരളത്തിലാകും. വർധന നിലവിൽ വരുമ്പോൾ 56 രൂപയുള്ള 1 ലിറ്റർ പാലിന് 60 രൂപയാകും. കർണാടകത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റം ഉടനുണ്ടാകില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. കടുത്ത ചൂടിൽ കുടിവെള്ളത്തിന്റെ ഉപഭോഗം കുതിച്ചുയരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. പഴശ്ശി ജലസംഭരണിയെ ആശ്രയിച്ചാണ് കണ്ണൂർ ജില്ലയിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം. കുടിവെള്ള ഉപഭോഗം ഇരട്ടിയോളമായെങ്കിലും ജില്ലയിൽ ആശങ്കാജനകമായ സാഹചര്യമില്ലെന്ന് ജല അതോറിറ്റി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ഇന്ധനം കടം നൽകുന്നത് എണ്ണക്കമ്പനികൾ നിർത്തിയതോടെ പെട്രോൾ പമ്പ് ഡീലർമാർ കടുത്ത പ്രതിസന്ധിയിലെന്ന് റിപ്പോർട്ടുകൾ. പമ്പുകളുടെ ഉടമസ്ഥതയിലുള്ളതും 20,000 ലിറ്റർ സംഭരണ ശേഷിയുള്ളതുമായ ടാങ്കർ ലോറികൾക്ക് ഇന്ധനം നിറക്കാൻ 15 ലക്ഷത്തോളം രൂപ മുൻകൂട്ടി അടച്ചാൽ മാത്രമേ നിലവിൽ കമ്പനികൾ എണ്ണ നൽകുന്നുള്ളൂ. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ പരാതിയിൽ ഉത്തരേന്ത്യക്കാരായ 4 പേർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലെ സൈറൺ മുഴക്കുന്നത് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരായ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. 135 വർഷത്തെ ചരിത്രമുള്ളതും സംസ്കാരത്തിന്റെ ഭാഗവുമായ സൈറൺ തുടരാൻ അനുമതി നൽകണമെന്ന് കാട്ടിയാണ് കോർപ്പറേഷൻ സുപ്രീംകോടതിയിൽ എത്തിയത്. ICSE 10-ാം ക്ലാസ് ISE 12-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ദേശീയതലത്തിൽ 10-ാം ക്ലാസിൽ 99.18% 12-ൽ 99.13% വിജയം. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം തൃപ്തികരമല്ലെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും നിതിൻ രാജിന്റെ അച്ഛൻ LY രാജൻ പറഞ്ഞു.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ
3: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനതരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് ഗാനതരംഗത്തിലൂടെ കേട്ടോളൂ കുഞ്ചാക്കോ ബോബനും സിദ്ദിഖും വാണി വിശ്വനാഥും പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് 2002 പുറത്തിറങ്ങിയ പുത്തൂരംപുത്രി ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ജഗദീഷ്, മാള, അരവിന്ദൻ, ജയകൃഷ്ണൻ, നവീൻ അറയ്ക്കൽ, അനൂപ്, ശ്രീഹരി, മാന്യ, മംഗ മഹേഷ്, സ്ഫടികൻ ജോർജ്, മാമുക്കോയ എന്നിവർ സഹതാരങ്ങളാണ്. ഈ ചിത്രത്തിലെ ഗാനങ്ങളെ രചിച്ചിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരിയും വയലാർ രാമവർമ്മയും ചേർന്നാണ്. ഉഷാഖന്നയും ജി ദേവരാജനുമാണ് ഈണമൊരുക്കിയത്. യേശുദാസ്, ചിത്ര, സുജാത, മോഹൻ,

ബിജു നാരായണൻ, വിജയ് യേശുദാസ്, ദീനാനാഥ് ജയചന്ദ്രൻ എന്നിവരുടെ സ്വരമാധുരിയിലാണ് മലയാളികളുടെ മനസ്സിലേക്ക് ഇതിലെ ഗാനങ്ങൾ എത്തിയത്. ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ജോൺസൺ ആണ് ഒരുക്കിയത്. വടക്കൻ പാട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങിയത്. ഒരു നാടോടി കഥയാണ് ശത്രുഘ്നൻ്റെ തിരക്കഥാ സംഭാഷണം. പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് പുത്തൂരംപുത്രി ഉണ്ണിയാർച്ച. ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് പ്രിയ ശ്രോതാക്കളെ. പി ജി വിശ്വംഭരൻ്റെ അവസാന ചിത്രമാണ് പുത്തൂരംപുത്രി ഉണ്ണിയാർച്ച. ഛായാഗ്രഹകൻ രാമചന്ദ്ര ബാബു, എഡിറ്റർ ശ്രീകർ പ്രസാദ്, കലാ സംവിധായകൻ ഗംഗൻ തലവിൽ തുടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധർ ചിത്രത്തിനു വേണ്ടി അണിനിരന്നിട്ടുണ്ട്. 2000 ഡിസംബറോടുകൂടി ആരംഭിച്ച ചിത്രത്തിൻ്റെ നിർമ്മാണം പ്രധാനമായും പാലക്കാട് ചിറ്റൂരിലെ ചേലൂർ മനയിലാണ് നടന്നത്. വടക്കൻ മലബാറിലെ ധീരയായ നായികയായ ഉണ്ണിയാർച്ചയുടെ കഥയാണ് ചിത്രം പറയുന്നത്. സുന്ദരിയായ അവൾ ആയോധന കലകളിൽ പ്രാവീണ്യം നേടുകയും പ്രശസ്ത യോദ്ധാക്കളായ തൻ്റെ സഹോദരൻ ആരോമൽ ചേകവർക്കും കസിൻ ചന്തു ചേകവർക്കും തുല്യയാണെന്ന് തെളിയിക്കുകയും പലപ്പോഴും ചെയ്തിട്ടുണ്ട്. എല്ലാ സദ്ഗുണങ്ങളുടെയും മൂർത്തിഭാവമായാണ് ഉണ്ണിയാർച്ചയെ ചിത്രത്തിൽ ചിത്രീകരിക്കുന്നത്. ചന്തുവിൻ്റെ മനസ്സിൽ അസൂയ എങ്ങനെ വേരൂന്നുവെന്നും ഒരു ദ്വന്ദ് യുദ്ധത്തിനിടെ ആരോമലിനോട് അയാൾ എങ്ങനെ ശത്രുത വളർത്തുന്നുവെന്നും അതിൻ്റെ ഫലമായി അവനെ എങ്ങനെ ഒറ്റിക്കൊടുക്കുന്നുവെന്നും ചിത്രം പറയുന്നുണ്ട്. ചന്തുവിൻ്റെ വഞ്ചനാപരമായ പെരുമാറ്റത്തിന് എപ്പോഴും തന്നെ വെറുക്കുന്ന ഉണ്ണിയാർച്ചയിലേക്ക് ചന്തു എപ്പോഴും ആകർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ചന്തുവിൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ ഉണ്ണിയാർച്ച കുഞ്ഞിരാമനെ വിവാഹം കഴിക്കുന്നു. ചന്തു പുത്തൂരൻ തറവാട് വിട്ട് തുളുനാട്ടിലേക്ക് പോകുന്നുണ്ട്. ആരോമൽ പരിചയ സമ്പന്നനായ ഒരു പോരാളിയായ അരിങ്ങോടറുമായി യുദ്ധം ചെയ്യേണ്ടി വരുന്നുണ്ട്. ആരോമലും ഉണ്ണിയാർച്ചയും എതിർത്തെങ്കിലും ആരോമലിൻ്റെ അച്ഛൻ കണ്ണപ്പൻ ചേകവർ ചന്തുവിനെ ആരോമലിന് പകരം രണ്ടാമനായി തിരിച്ചു വിളിക്കുന്നു. അരിങ്ങോടർ ചന്തുവിനെ ആരോമലിന് വേണ്ടി ഒരു വികലമായ വാൾ ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ആരോമലും അരിങ്ങോടനും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ ആരോമലിൻ്റെ വാൾ 2 കഷണങ്ങളായി പൊട്ടുന്നു. ആരോമൽ ചന്തുവിന് തൻ്റെ വാൾ നൽകാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ചന്തു അത് എടുത്തിട്ടില്ലെന്ന് കള്ളം പറയുന്നു. തുടർന്ന് ആരോമൽ പൊട്ടിയ വാൾ അരിങ്ങോടർക്ക് നേരെ എറിയുന്നു. അത് അവൻ്റെ തല വെട്ടിമാറ്റുന്നു. അങ്ങനെ പുത്തൂരന്തറവാട്ടിൽ മാരകമായി പരിക്കേറ്റ ആരോമൽ പല്ലക്കിൽ നിന്ന് പുറത്തു വന്ന് ഉറങ്ങുമ്പോൾ ചന്തു തന്നെ കുത്തി പരിക്കേൽപ്പിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. ഈ വഞ്ചനയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് ഉണ്ണിയാർച്ച പ്രതിജ്ഞയെടുക്കുന്നു. അതുവരെ അവൾ ഒരിക്കലും മുടി കെട്ടാറുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ണിയാർച്ച തൻ്റെ മകൻ ആരോമൽ ഉണ്ണിയെ ധീരനായ യോദ്ധാവായി വളർത്തുന്നു. ആരോമലിൻ്റെ മകൻ കണ്ണപ്പൻ ഉണ്ണിക്കൊപ്പം പരിശീലിപ്പിക്കുന്നു. ഇപ്പോൾ 2 ബന്ധുക്കളെയും ഒരു കളരിക്ക് അയക്കുന്നു. ആരോമൽ ഉണ്ണിയുടെ സമ്പന്നതയിലുള്ള അസൂയ കാരണം നാട്ടിലെ ആൺകുട്ടികൾ അവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരോമൽ ഉണ്ണിയും കണ്ണപ്പൻ ഉണ്ണിയും എല്ലാവരെയും തോൽപ്പിക്കുന്നുണ്ട്. പക്ഷേ മൂപ്പന്മാർ ചന്തുവിനെ തോൽപ്പിച്ച് അവരുടെ കഴിവ് കാണിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ആരോമൽ ഉണ്ണി അമ്മയോട് തൻ്റെ അമ്മാവനെ കൊന്നയാളെ വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. ഉണ്ണിയാർച്ച എല്ലാം വെളിപ്പെടുത്തുന്നു. ചന്തു 18 കളരിവിദ്യകളിൽ പ്രാവീണ്യമുള്ളവനാണെന്ന് ഭയന്ന് കണ്ണപ്പൻ ചേകവർ ആദ്യം ആരോമൽ ഉണ്ണിയെയും കണ്ണപ്പൻ ഉണ്ണിയെയും പ്രതികാരം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. എന്നിട്ട് 19-ാം രഹസ്യവിദ്യ അദ്ദേഹം അവരെ പഠിപ്പിക്കുന്നു. ഒടുവിൽ ചന്തു പുത്തൂരൻ തറവാടിൻ്റെ മക്കളുമായി യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നു. ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം ആരോമൽ ഉണ്ണി താൻ യുദ്ധം ചെയ്യാൻ പോകുന്ന കളരിയുടെ 19-ാം രഹസ്യവിദ്യ പറയുന്നു. ചന്തുവിൻ്റെ തലയ്ക്കു ചുറ്റും ഒരു പൊടിപടലം ഉയർത്തി ഒടുവിൽ ചന്തുവിൻ്റെ തല വെട്ടിമാറ്റുന്നു. ആരോമൽ ഉണ്ണിയും കണ്ണപ്പൻ ഉണ്ണിയും ചന്തുവിൻ്റെ തല ഒരു തളികയിൽ വെച്ച് തിരികെ വന്ന് ഉണ്ണിയാർച്ചയ്ക്ക് കൈമാറുന്നു. ഇതാണ് കഥ. കേൾക്കാം ബിജു നാരായണനും ചിത്രയും ആലപിച്ച പാടുവാനൊരു വീണയും എന്നാരംഭിക്കുന്ന ഗാനം.

0: എന്ന ഗാനതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത് പി ജി വിശ്വംഭരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പുത്തൂരംപുത്രി ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിലെ ഗാനങ്ങളായിരുന്നു. ചിത്രത്തിലെ മനോഹരമായ 9 ഗാനങ്ങളാണ് ഉള്ളത്. അതിൽ വയലാർ രാമവർമ്മ രചിച്ച് ജി ദേവരാജൻ ഈണമൊരുക്കിയ ഒരു ഗാനം, ബാക്കി ഗാനങ്ങളൊക്കെ യൂസഫ് അലി കേച്ചേരി രചിച്ച് ഉഷാ ഖന്ന ഈണമൊരുക്കിയതാണ്. യേശുദാസ്, ചിത്ര, ബിജു നാരായണൻ, സുജാത മോഹൻ, ദീനാനാഥ് ജയചന്ദ്രൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:15 താരസ്വരം, 9:30 വളയം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 അറിയിപ്പുകൾ, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി, 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സ്ത്രീതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ അറ്റ് സ്കൂൾ. കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നു. 9:00 ചാരുകസേര, കാമദേവനെക്കുറിച്ച് കൂടുതൽ അറിയാം. 10:00 മധുരഗീതങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
2: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
2: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
3: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
2: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
3: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.
2: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.

0: താരസ്വരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ താരസ്വരത്തിൽ മലയാള ചലച്ചിത്ര നടൻ ജനാർദ്ദനനെ കുറിച്ച് കേൾക്കാം.
1: അത് ചൊടിക്കണം അവന്റെ കാലേ.
2: അയ്യോ എന്റെ അമ്മോ!

0: എന്റെ ദൈവമേ, ഈ പിച്ചക്കാരെല്ലാവരും കൂടി എവിടേക്ക് പോണേ?
1: പിച്ചക്കാരന്റെ അപ്പൻ
2: ഒരു ഇന്ത്യൻ നടനും നിർമ്മാതാവും മുൻ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായിരുന്നു ജനാർദ്ദനൻ പിള്ള. ജനാർദ്ദനൻ നായർ എന്നും അറിയപ്പെടുന്നു. 1971 കെ സേതുമാധവൻ സംവിധാനം ചെയ്ത തന്റെ ആദ്യ ഫീച്ചർ സിനിമയായ ആദ്യത്തെ കഥയിൽ അദ്ദേഹം അഭിനയിച്ചു. 700-ൽ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. മലയാളം സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിർമ്മിച്ചപ്പോഴാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത്. നർമ്മം കൈകാര്യം ചെയ്യുന്ന ശൈലിക്കും പ്രതീകാത്മകമായ ശബ്ദത്തിനും അദ്ദേഹം പ്രശസ്തനാണ്. 1970-കളിലും 1980-കളുടെ തുടക്കത്തിലും പ്രേം നസീർ, ജയൻ എന്നിവരോടൊപ്പം അഭിനയിച്ചു.

0: കണ്ട, ഞാൻ എന്റെ ജനത്തെ കുറിച്ച് ഫീസ് ചെയ്താൻ പോകും.
1: അതായത് നിന്റെ അച്ഛൻ മനുഷ്യനാണോ അതോ കുറകളാണോ എന്ന്.
0: ഇവിടെ അച്ഛനും അമ്മയും മക്കളും തമ്മിലല്ല ബന്ധം, ഞാൻ നീ തമ്മിലുള്ള ബന്ധം. തമ്മിൽ രണ്ട് കുരകന്മാരാകും, നമ്മുടെ അച്ഛന്മാരും കുരകന്മാരാകും. നോക്ക് നോക്ക്, കുരകരി കുരകരി.
2: നിങ്ങളിത് കേട്ടോ, ഈ മോനെ ഞാനെടുത്ത് കുപ്പയിലിടും ഒരു ദിവസം, അതുവരെ ഉണ്ടാവും.

0: ലെറ്റർ വന്നു.
1: വാസന്തി പറഞ്ഞില്ലേ അച്ഛന് ബോംബെ നിന്ന് കത്ത് വന്നത്?
0: അതിന് ഞാനെന്ത് വേണം?
1: നിങ്ങൾ ഇതിൽ കൊട്ടിപ്പാടിയിരിക്കണം, വേറെന്ത് ചെയ്യാൻ?
0: നിന്റെ ആംഗലയുടെ കാര്യം എനിക്കെന്തറിയാൻ? ടൈപ്പിസ്റ്റ് ആയിരുന്ന ഏതോ ചട്ടക്കാരിയെ കല്യാണം കഴിച്ച് ബോംബെയിലാണെന്ന കഥ തന്നെ ഞാൻ അറിയുന്നത് എത്രയോ കഴിഞ്ഞിട്ടാ. കല്യാണാലോചന നടക്കുന്ന കാലത്ത് അതാരും പറഞ്ഞിട്ടില്ലല്ലോ.
1: ഓ, അതറിഞ്ഞ അന്ന് നിങ്ങൾ വേണ്ടാന്ന് വെക്കും തോന്നും വർത്തമാനം കേട്ട. കോലോ തടിച്ചോളിയായിരുന്നു നിങ്ങളുടെ അമ്മയുടെ അമ്മയ്ക്ക്. അതാരും ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴോ
0: ജോലി പോയി, പിന്നെ മാധവൻകുട്ടി കുടിച്ചു കുടിച്ചു മരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്റെ ചില ബോംബെ ഫ്രണ്ട്സിന് ആളെ അറിയാമെന്നും പറയാറുണ്ട്. ഞാൻ സ്പെൻസറിലുള്ള കാലത്ത്
1: ഏട്ടൻ എവിടേക്കോ എത്തേണ്ട ആളായിരുന്നു. ഈ തറവാടിന്റെ സുഹൃദക്ഷ എന്നല്ലാണ്ട് എന്താ പറയാ? ഏട്ടനെ നശിപ്പിച്ചത് ആ അമ്മയാണ്.
2: അമ്മേ, കുട്ടിമാമ്മയുടെയും മകക്ക് എന്ത് പ്രായമുണ്ട്?
1: മരിക്കുമ്പോ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആർക്കപ്പൊ കൃത്യമായിട്ട് അറിയാം?
0: നോക്കട്ടെ, 65 ഞാൻ ബോംബെ
1: ടൂറിന്റെ കണക്ക് കൂട്ടി ബുദ്ധിമാനാവാൻ നോക്കണ്ട, പറഞ്ഞേക്കാം. മാധവേട്ടന്റെ കുട്ടി ഉണ്ടായിരുന്നില്ലേ എന്ന് നമുക്കറിയില്ല.
0: അറിയാതെങ്ങനെ?
2: മിറാണ്ടെന്നായിരുന്നല്ലേ അമ്മേ പേര് തന്നെ.
1: റെക്കാർഡും പ്രകാരം കുട്ടിയുണ്ടോന്ന് അറിയില്ല എന്ന്. റെക്കാർഡുമേലായിരിക്കും ഇനിയിപ്പൊ കളി. ഏതോ ചട്ടക്കാരിയെ വെച്ചോണ്ടിരുന്നു എന്നേ കേട്ടിട്ടുള്ളൂ. കേട്ടുകഴിഞ്ഞ റെക്കാർഡല്ല, പഴയ ബിയക്കാരനെന്ന് പറഞ്ഞ് നടന്നാ മതി. ഇതിലൊക്കെയാ ബുദ്ധി വേണ്ടത്?
0: നീ എന്തിനാ എന്നോട് ചന്ദ്രകാശ് എടുക്കണ പാർക്കവി?
1: അച്ഛന്റെ കാലശേഷം എനിക്കും എന്റെ കുട്ടികൾക്കും അവകാശപ്പെട്ടതാ ഇപ്പൊ ഉള്ളതൊക്കെ. മാധവേട്ടന്റെ അവകാശം ചോദിക്കാൻ ആ പെണ്ണ് വരുന്നെങ്കിലോ?
0: ഓ, അങ്ങയുടെ അത്യാവശ്യമുണ്ടല്ലേ, അതാലോചിച്ചില്ല.
1: മൂന്നിലൊന്നാ പോവുക, കുറച്ചൊന്നും അല്ല. അതാലോചിച്ചിട്ടുണ്ടോ? മൂന്നിലൊന്നും അല്ല, ശരിക്കും നേർപകുതി.
2: അപ്പേട്ടനൊന്നുമില്ലേ?
0: മരിച്ച ഏട്ടത്തിയുടെ മകനും അവകാശമില്ലേ പറയും പോലെ.
1: ഓ, അപ്പുവല്ലേ, അവന് വേറിട്ടൊന്നും വേണ്ടാന്നേ. ഏട്ടത്തി മരിച്ച പിന്നെ അവനെ നോക്കിയതാരാ? അവൻ കണക്കി വെക്കാനൊന്നും പോണില്ല, എന്റെ കൂടെ നിന്നോളൂ.
3: ചെറിയമ്മേ,
4: ആയിരത്തി തൊള്ളായിരത്തി 1946 May 5 വൈക്കം ഉല്ലല ഗ്രാമത്തിൽ കൊല്ലറക്കാട്ട് വീട്ടിൽ കെ ഗോപാലൻ പിള്ളയുടെയും ഗൗരിയമ്മയുടെയും മകനായി ജനാർദ്ദനൻ ജനിച്ചു. വെച്ചൂർ NSS ഹൈസ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. ചങ്ങനാശ്ശേരി NSS കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നെങ്കിലും മുഴുമിക്കാതെ എയർഫോഴ്സിൽ ചേർന്നു. ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വ്യോമസേന വിട്ടതിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തി ബിസിനസ് ചെയ്യുന്നതിനിടയിൽ പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ചേർന്നെങ്കിലും കോഴ്സ് പൂർത്തിയാക്കിയില്ല. പിന്നീട് നെയ്യാറ്റിൻകര NSS വേലുത്തമ്പി മെമ്മോറിയൽ കോളേജിൽ നിന്ന് BCOM പാസ്സായി. ആദ്യകാലത്ത് പ്രതിനായക വേഷങ്ങളിൽ അഭിനയം കേന്ദ്രീകരിച്ചിരുന്ന ജനാർദ്ദനൻ പിന്നീട് ഹാസ്യവേഷങ്ങളിലാണ് കൂടുതലായും അഭിനയിക്കുന്നത്. 1988 പുറത്തിറങ്ങിയ ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ചിത്രത്തിലെ അഭിനയമായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ വഴിത്തിരിവ്.
0: എന്താ ഇവിടെ, ആരാ ഇവരെല്ലാം?
5: CBIക്കാരാ. സാറ് വന്നത് നന്നായി. ഇവരെന്നെ ഭീഷണിപ്പെടുത്തി ബലാത്കാരമായിട്ട് ബുക്കുകൾ എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
0: എന്താ സാർ ഇത്
6: മനസ്സിലായില്ലേ?
0: ഞാൻ എന്താ പരാതി ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ തേജോവധം അനുഭവിച്ചോണ്ടിരിക്കുക. ആദ്യം ഒരു വർമ്മയായിരുന്നു, പിന്നെ ഒരു ദേവദാസം വന്നു, ഇപ്പതേ നിങ്ങളും. വീട്ടിലായാലും ആഫീസിലായാലും എനിക്കൊരു സ്വൈരവുമില്ല, സ്വസ്ഥതയുമില്ല. എന്നോട് ഇങ്ങനെ വക തീർക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്റെ വീട്ടിലും മരണം നടന്നു, അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയല്ലോ. ഞാനും ഈ നാട്ടിലൊരു പൗരനാണ്, ഇന്ന് രണ്ടിലൊന്നും അറിയണം.
6: മിസ്റ്റർ ഔസേബ്, ഒറ്റ വെച്ചതുകൊണ്ട് കാര്യമില്ല. കാണേണ്ടത് ഞങ്ങൾ കാണും, പരിശോധിക്കേണ്ടത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. വിക്രം, കഴിഞ്ഞോ?
0: നമസ്കാരം.
7: ആ ഇരിക്കേ. പാപി ചൊല്ലുന്നിടം പാതാളം എന്നൊരു ചൊല്ലുണ്ട്.
0: ഉണ്ട്.
7: തന്റെ കാര്യത്തിൽ അത് ശരിയാണല്ലോ ഹോസേപ്പച്ച.
0: അയ്യോ,
7: വാ വാ വാ വാ ഇരിക്കേ. ഒരെണ്ണം കഴിഞ്ഞ് കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുമ്പോ ഇതേ റെഡിയായിരിക്കുന്നു അടുത്തത്. ഇതെന്താ ഹോസേപ്പച്ച ഇങ്ങനെ?
0: എന്റെ പൊന്ന് സാറ്, എനിക്കൊന്നും അറിഞ്ഞുകൂടായി.
7: പാലം പണിയും ചാരായ കച്ചവടവുമായി നടന്ന താനെങ്ങനാടോ സിനിമ പിടിക്കാൻ ഇറങ്ങിയത്?
0: ഒരു അബദ്ധം പറ്റിയതാന്നേ.
7: തന്റെ മരുമകൻ ജോണിക്കുട്ടി ഇപ്പോഴെ എവിടെ ഉണ്ട്?
0: പരോളിലാന്നേ.
7: മകനോ?
0: വീട്ടിലുണ്ട്. അവനാ ഇപ്പൊ നാട്ടിലെ ബിസിനസ് ഒക്കെ നോക്കുന്നത്.
7: ഓമന കൊലക്കേസിൽ ശിക്ഷ കിട്ടാ താനും ഇയാളും രക്ഷപ്പെട്ടു അല്ലേ?
0: കർത്താവിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു.
7: അതോ CBIക്കാർക്കും താൻ
0: കർത്താവിനാണില്ലേ, ഒരു ചില്ലിക്കാശ് പോലും.
7: എന്നോട് പറയാതെയോ സമ്മതം വാങ്ങാതെയോ താനും തന്റെ കൂട്ടത്തിൽപ്പെട്ട ഒറ്റയാളും ഇവിടെ

0: വിട്ട് പോയേക്കരുത്.
1: 1993 പുറത്തിറങ്ങിയ മേലേപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിന് ശേഷം മാത്രമാണ് അദ്ദേഹം ഹാസ്യ നടനായി കാസ്റ്റ് ചെയ്യപ്പെട്ടത്.
2: പവിഴം ഇങ്ക വന്നതുക്കപ്പുറം ഊരുക്ക് പോകവേ ഇല്ലേ, പോകണമെന്ന് ആശയില്ലേ? പവിഴത്തിന് ഈ വീട് പിടിച്ചോ? ഈ ഞാനെപ്പിടി എന്നെ പിടിച്ചാച്ചോ? ചൊല്ലേ.
3: നിങ്ങ രൊമ്പ നല്ലവര്, എന്നെ കല്യാണം കഴിക്കില്ലേ?
2: എന്റെ ഹൃദയം കാണാനുള്ള ഭാഗ്യം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാലല്ലേ എനിക്കൊരു കുടുംബം ഉണ്ടാവൂ. എടുത്ത്
0: താലോലിക്കാറുണ്ട്. ആണിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാലൊന്നും പെണ്ണ് പ്രസവിക്കില്ല, അതിന് ഇത്തിരി ചങ്കൂറ്റം വേണം. ആയ കാലത്ത് കാണിക്കാതെ ഇപ്പൊ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല.
2: നീ എവിടെ പൊട്ടി വീണു?
0: പൊട്ടി വീണൊന്നുമല്ല, മുളച്ചതാ.
2: ചൂടാവാതറാ, അവളൊന്ന് പൊയ്ക്കോട്ടെ. അതെ, ഒരു കാര്യം തുറന്നു പറയുന്നോണ്ട് വിഷമം തോന്നരുത്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാര് ഈ ചുവരുകളൊക്കെ ബുക്ക് ചെയ്യാറില്ലേ, അതുപോലെ ഞാൻ ആ തമിഴ് പെൺകുട്ടിയുടെ മനസ്സില് ബുക്ക്ഡ് എന്നൊന്ന് ഇട്ടുണ്ട്. ചങ്കുറ്റം കാണിച്ച് അത് മായച്ചേക്കരുത്, എനിക്ക് സഹിക്കില്ല. നീ ഒന്നും പറയണ്ട, അവള് നല്ലൊരു തമിഴ് കുട്ടിയാ. അവളൊന്നും ഒന്ന് ഈ മുറിക്കകത്തെ കയറേ വേണ്ടു, ആകെ ഒരു പ്രകാശാ. കണ്ടില്ലേ എന്തൊരു പ്രകാശ.
1: മാന്നാർ മത്തായ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ ഗർവാസിസ് ആശാന്റെ ശ്രദ്ധേയമായ വേഷം മിമിക്രി കലാകാരന്മാർ ഇന്നും അവതരിപ്പിക്കുന്നു.
4: കൊള്ളാം, എവനാള് കൊള്ളാം, എന്താ പേര്?
5: പൊന്നപ്പൻ.
4: ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ?
5: പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ്, ഇതിന്റെ പേരല്ല.
4: നീ പൊന്നപ്പൻ അല്ലടാ, തങ്കപ്പൻ. തങ്കപ്പൻ?
5: തങ്കപ്പൻ അല്ല, ഞാൻ പൊന്നപ്പനാണ്, ഡ്രൈവർ പൊന്നപ്പൻ.
4: അത് പണ്ട്, ഇപ്പൊ നീ പൊന്നല്ലടാ, തങ്കമല്ലേ, തനി തങ്കം.
5: ആശാൻ ഉർവശി തിയേറ്റേഴ്സ്, ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ?
4: കേൾക്കാം. ഉർവശി തിയേറ്റേഴ്സ് എന്നല്ല, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം.
5: ഉർവശി തിയേറ്റേഴ്സിന്റെ ഓണറും പ്രധാന നടനും ഒക്കെ ആയ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ചെറിയ കാര്യമുണ്ട്, ഇത് അതിനു വേണ്ടി കൊണ്ടുവന്നതാ. ആശാന ഒന്ന് തീർത്തു കൊടുക്കണം.
4: അത്രയുള്ളൂ? ഇത് ഞാൻ തീർത്തു കൊടുക്കാം, ഒരു 10 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാം.
5: അയ്യോ, ഇത് തീർക്കുന്ന കാര്യമല്ല പറഞ്ഞത്, തീർക്കേണ്ട കാര്യം വേറെയാ.
4: ഇത് വേറെയുണ്ടോ? എന്താ ഇങ്ങോട്ട് കൊണ്ടുപോ?
5: അയ്യോ അതല്ല, സാറ് പുറത്തു നിൽപ്പുണ്ട്, ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്താം.
6: പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കുന്നു.
4: അത് ഞാൻ ഏറ്റവും ഇങ്ങോട്ട് വിളിച്ചോണ്ട്
5: വാടാ.
6: എന്തായി പറഞ്ഞോ, കാര്യം നടക്കൂ?
5: പറഞ്ഞില്ല, പക്ഷെ നടക്കും. ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് കാച്ചി.
6: നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്?
5: വേറൊന്നുമില്ല, അണ്ണ ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ്, ബെസ്റ്റ് നടനാണെന്നൊക്കെ വേണമെങ്കിൽ തിരുത്താം.
6: ഒറ്റ വീക്ക് വെച്ചുണ്ടല്ലോ, ഇതാണോ വലിയ ഇല്ലാത്തതും കഴിഞ്ഞിട്ട് കാച്ചി എന്നൊക്കെ പറഞ്ഞത്? ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ ബെസ്റ്റ് നടൻ തന്നെ.
5: സോറി,
6: അതിനെന്നാ സോറി പറയുന്നത്?
5: ആശാനെ, ഇതാണ് ഞാൻ പറഞ്ഞ ഗോപാലേഷ സാർ.
6: നമസ്കാരം.
4: നമസ്കാരം. ഇവനെ അറിയൂ, ഇവനാരാന്നാ വിചാരം? ഇവനാണ് തങ്കപ്പൻ.
6: തങ്കപ്പനും?
4: ആ തങ്കപ്പൻ. ഉർവശി തിയേറ്റേഴ്സ്, ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറും പ്രധാന നടനും ഒക്കെയാ ഈ വെക്കുന്ന തങ്കപ്പൻ.
5: അയ്യോ ആശാനെ, ഞാനല്ല, ഈ ഇരിക്കുന്ന ഗോപാലേഷ സാർ. ഇങ്ങനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
4: അപ്പൊ നീ ഏത് പണ്ടാരാ?
5: ഞാൻ പൊന്നപ്പൻ.
4: ഓ പൊന്നപ്പൻ, ഇതാണ് നീ പറഞ്ഞ ആള് തങ്കപ്പൻ.
5: അയ്യോ തങ്കപ്പൻ അല്ല, ഇത് ഗോപാലേഷ സാറ്.
4: ഗോപാലേഷ സാർ? അപ്പൊ പിന്നെ തങ്കപ്പനോട് പോയി.
5: എവിടെ പോയില്ല, ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ. എന്നെ തന്നെയാണ് ആശാൻ തങ്കപ്പാന്ന് വിളിച്ചത്. ഞാൻ പൊന്നപ്പൻ, ഈ ഇരിക്കുന്നത് ഗോപാലകൃഷ്ണൻ സാറ്.
4: അപ്പൊ ഇതാണ് ഗോപാലകൃഷ്ണൻ സാർ? നീ പൊന്നപ്പനാണ്? ഗോപാലകൃഷ്ണൻ സാർ ആരാണെന്നറിഞ്ഞ? നീ ഉർവശി
6: മതി മതി മതി, വടി വിഴിഞ്ഞതുപോലെ നിൽക്കാതെ വന്ന കാര്യം പറയടേ.
5: ആശാനെ, സാറിന്റെ ഉർവശി തിയേറ്റേഴ്സിലേക്ക് ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു, നായികയാക്കാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി. ആശാന്റെ പരിചയത്തിൽ ഏതെങ്കിലും നടികളുണ്ടെങ്കിൽ?
4: ഉണ്ട്, ഒരുപാടുണ്ട്, പക്ഷെ നടക്കൂല.
5: അയ്യോ നടക്കൂല, നടക്കാത്തൊന്നും പറ്റൂല. ഒത്തിരി ഡാൻസ് ഒക്കെ ഉള്ളതാ.
4: എന്ത് ഡാൻസ് ഒക്കെ ഉള്ളതാണേലും നാടകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരുത്തിയും വരികയല്ല, എല്ലാ

0: ഇതിലേക്ക് കേറ്റി പോവില്ലേ, ബാക്കിയുള്ളത് സ്റ്റീരിയോയിലേക്ക്.
1: സ്റ്റീരിയോ എന്തുവാ?
0: ആ ടിവി സ്റ്റീരിയോയിലേക്ക്. ഒരു എപ്പിഡോസിൽ അഭിനയിച്ച പോരെ, ഒരു കൊല്ലം നാടകത്തിന് ഉടക്കളയ്ക്ക് വേണ്ടി ഇരട്ടി കിട്ടും. പിന്നെ ആർക്ക് വേണം ഈ നാടകം?
2: അയ്യോ ആശാനെ, നാടകത്തിലേക്കല്ല സിനിമയിലേക്കാ. ഉർവശി തിയേറ്റേഴ്സിന്റെ നാടകം ഇപ്പൊ സാർ സിനിമയാക്കുകയാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നായിക.
0: എന്നാ പറയണ്ടേ സാറേ, അല്ലേ സിനിമയ്ക്കാണെങ്കിൽ എത്ര എണ്ണത്തിനെ വേണം സാർ, എത്ര എണ്ണത്തിനെ വേണേലും ഈ ഗർഭാസന കൊണ്ട തരും. സന്ധ്യാവേ സന്ധ്യാവേ, ഇത് എവിടെ പോയി കിടക്കുക?
1: നീ എന്തിനാ ഈ സിനിമയിലേക്കാണെന്നൊക്കെ പറയാൻ പോയി?
2: പിന്നെ നാടകത്തിനാണെന്ന് പറഞ്ഞിട്ട് വേണം നടന്നോ? എന്നിട്ട് ഇപ്പോഴോ പെണ്ണ് താനെ വരുന്നത് കണ്ടോ?
1: എവിടെ?
2: സന്ധ്യാവ് ആശാന്റെ കസ്റ്റഡിയിൽ തന്നെയുള്ള പെണ്ണല്ലേ?
1: ആണോ?
2: നല്ല ബെസ്റ്റ് പെണ്ണാന്ന ഞാൻ കണ്ടിട്ടുണ്ട്.
0: സന്ധ്യാവേ, സന്ധ്യാവേ,
3: എന്തോ ആശാ, ആശാനെ, ആശാൻ എന്നെ വിളിച്ച.
1: അയ്യേ, ഇതാണോ നീ പറഞ്ഞ ബെസ്റ്റ് പെണ്ണ്? പുളു അടിക്കുന്നതിനും.
2: സോറി എന്നാ, സോറി സോറി.
0: എന്താണ് ഒരു പെണ്ണുണ്ട്, ഒരു പെണ്ണുണ്ട്, എന്റെ സ്നാപയോ എന്ന നാടകത്തിൽ നായികയായിട്ട് അഭിനയിച്ചൊരു പെണ്ണുണ്ട്. എന്താ അവളുടെ പേര്?
2: ഫിലോമിന.
1: അങ്ങനെ ഒരു പെണ്ണോ?
0: ആ പെണ്ണല്ലാണ്, അവനെന്റെ പഴയ ശിഷ്യനാ. അവനാണ് എനിക്കുള്ള പെണ്ണെ കൊണ്ടെത്തുന്നത്. നമുക്ക് അവനെ പൊക്കാ.
2: എന്തിനാ എൽദോ അവനെ സിനിമയിൽ?
0: ആ അവനെ സിനിമയിൽ എടുത്തു. നീ വന്ന് അവന്റെ വീടൊന്ന് കാണിച്ചതാ?
2: വീട് കാണിച്ചെങ്കിലേ എന്റെ
0: സിനിമയിൽ എടുത്തു.
2: വെറുതെ
0: സമയം പാഴാക്കണ്ട.
4: എന്നാൽ ഹാസ്യ കഥാപാത്രങ്ങൾക്കൊപ്പം ധ്രുവത്തിലെ ഐ ജി മാരാർ, മാഫിയയിലെ ജയശങ്കർ തുടങ്ങിയ സീരിയസ് വേഷങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്.
5: നമ്മുടെ സെൻട്രൽ ജയിലിലെ ആരാച്ചാർ എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നപ്പോഴാ തീഹാറിലെയും വ്യാറബാദയിലെയും എക്സിക്യൂഷനെ കിട്ടുവെന്ന് ഞാൻ അന്വേഷിച്ചത്. ആദ്യം അവർ വരാൻ തയ്യാറായതാ. തൂക്കേണ്ടത് ഹൈദർ മരക്കാരെയാണെന്ന് അറിഞ്ഞപ്പോ ഒരു മറുപടി പോലും പറയാതെ അവർ പിന്മാറി. അവസാനം തമിഴ്നാട് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കാല് പിടിക്കേണ്ടി വന്നു. അങ്ങനെയാ രാമയ്യനെ അയച്ചത്. പക്ഷേ അവനും ഇനി എന്ത് ചെയ്യും? നരസിംഹൻ,
6: ഒരു മാർഗമേ ഉള്ളൂ. എങ്ങനെയും നിങ്ങളുടെ ജയിലുള്ള ആരാച്ചാരെ കണ്ടുപിടിക്കുക. എന്തായുള്ള പേര്?
5: ഭൈരവൻ. അവനെവിടെയായിരുന്നാലും ശരി, കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ സർവീസിൽ നിന്ന് വൃത്തിയറിയുന്നതിന് മുമ്പ് മരക്കാരുടെ ശിക്ഷ നടപ്പാക്കണം.

0: എന്തായി ആരാച്ചാർ എവിടെ ഉള്ളത് അന്വേഷിച്ചോ?
1: മുഴുവൻ അരിച്ചു പിറക്കി സാർ. ഹൈരവനെ കുറിച്ച് ഒരു വിവരവും ഇല്ല.
0: ഹൈദറെ സെല്യൂട്ട് ചെയ്യുന്നവർ അന്വേഷിച്ചാൽ ഹൈരവനെ കാണില്ല.
2: ആരാച്ചാർ മരിച്ചുപോയിന്ന് റൂമർ കേട്ടു സാർ.
0: എല്ലാവരും കൂടി അയലയും കൊന്നോ? മറ്റു പോംവഴിയൊന്നുമില്ലെങ്കിൽ ജയിൽ ജീവനക്കാരിൽ ആരെയെങ്കിലും തന്നെ ആരാച്ചാരുടെ ജോലി ഏറ്റെടുക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ആ വഴിക്കും അന്വേഷിച്ചു നോക്കിയോ
1: സാർ? പക്ഷെ അതിനാണ് തയ്യാറല്ല സാർ. ഇനി ആരാച്ചാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം സാർ, അല്ലെങ്കിൽ പി എസ് സി വഴി.
0: ഹൈരവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരും. അവൻ എവിടെയുണ്ടെങ്കിലും തേടിപ്പിടിക്കാൻ കഴിവുള്ള ആണുങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്.
3: ഹൈരവൻ ജീവിച്ചിരിപ്പുണ്ട് സാർ. താമസം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു.
0: വെരി ഗുഡ്. ആളിപ്പോ എവിടെയുണ്ട്
3: സാർ?
4: ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കഥാപാത്രങ്ങൾക്ക് പുറമെ ഒരു സിഖുകാരനെയും ജൂതനെയും അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു.

0: ആ ചെലപ്പോ മീൻ മേടിക്കാൻ വന്നതാവും.
1: ഒരു 10 കിലോമീറ്റർ തുണിയെങ്കിലും തലയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട്.
0: അല്ല, തലയ്ക്കകത്ത് എന്തേലും വ്യാണ്ടേ?
2: നിന്റെ അച്ഛന്റെ കോണയോ ഒന്നും അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത്.
3: ദേ മലയാളം പറയണു.
1: എടാ, നീ ഇത് ആരാണെന്നാ കരുതിയത്?
2: ആരാടാ ഈ വരുത്തന്മാരെ?
1: അവർക്കിവിടെ വലിയ പരിചയം പോരാ ഭായി.
2: എടാ, നിങ്ങളെയൊക്കെ നന്നായി മലയാളം പറയാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് 40 കൊല്ലമായി. ആശാന്റെ ഒരു രണ്ടുവരെ കവിത തെറ്റുകൂടാതെ ചെല്ലാൻ നിന്നെ കൊണ്ടൊക്കെ സാധിക്കൂ?
1: അത് സാധിക്കില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശാൻ പൂരപ്പാട്ടും തെറിയാണ്.
2: നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എടാ എസ്തപ്പാനോസേ, ആ ഗംഗാധര വഴി എങ്ങാനും വന്നോടാ.
1: അയ്യോ, ഭായിയുടെ കാശി നീ അയാൾ വന്നു തീർത്തില്ലേ?
2: തന്നില്ല. ആ മരം കൊണ്ടേ കണ്ടാൽ ഞാൻ ചുട്ടുകളയും.
1: ഞാനടാ ബോട്ട് പറഞ്ഞു. ഡേ ഇതാരാ?
2: കണ്ടാൽ അറിയില്ലേ, ആരോ നമസ്കരിക്കുന്നാവും. മണ്ട,
4: ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം പറഞ്ഞത്.
2: എന്റെ ബോട്ട്! നീ ഒളിച്ചിരിക്കായിരുന്നല്ലേടാ. ഇങ്ങോട്ട് എഴുതേക്കടാ ചതിയ.
5: അത് നോക്കി, എന്റെ ബോട്ടാ വരുന്നത്.
2: അതെനിക്കറിയാം. എന്റെ കാശാദ്യങ്ങള്!
5: ഈ സാബാണൊരു പാവണ്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. ഇന്നലെ കാശൊക്കെ പിടിച്ചോ.
2: എന്നാലും കാശ് ബാക്കി നിൽക്കുകയല്ലേ?
5: കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞാനൊക്കെ തരും. അപ്പൊ എത്ര രൂപയായി?
2: 3 ലക്ഷം.
5: 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്?
2: 2.5 ലക്ഷം.
5: ബാക്കി എത്ര?
2: 25,000.
5: 25,000 രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? എപ്പ തരും?
2: ഞാൻ തരാം.
5: തരാന്ന് പറഞ്ഞ എപ്പ തരും?
2: ഞാൻ തരാന്ന്.
5: എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത്? ഓക്രിത്തം പറഞ്ഞാണല്ലോ ഇടിച്ച് എല്ലായിടത്ത് പിച്ചാത്തി പിടിക്കളെ ഞാൻ.
6: സാബ്
5: വിഷമിക്കുന്നു, വേണ്ട, ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിൽക്കും. ഞാൻ പോയിട്ട് വന്നേക്കാം.
7: ഗ്രാൻഡ്പ പോയ പോലെ തിരിച്ചു വരുന്നുണ്ടല്ലോ.
8: എന്ത് പറ്റി പപ്പ, ക്ലബിൽ പോയില്ലേ?
2: നോ, ഇന്ന് കളിച്ചാ ശരിയാവില്ല.
7: ഗ്രാൻഡ്പ ഇന്നലെ കളിച്ചു കളഞ്ഞത് ഇന്ന് തിരിച്ചു പിടിക്കുന്നില്ലേ? വീമ്പ് പറഞ്ഞ് പോയതല്ലേ?
2: നിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി 200 രൂപ ഞാൻ നാളെ കളിച്ച് തിരിച്ചു തരും. ഇന്നത്തെ ശകുനം ശരിയല്ല. അവന്റെ മുഖം കാണുമ്പോ ആ ബാസ്റ്റേഡിലെ അവന്റെ തമ്പ ആ കരിവരയുടെ കാര്യം ഓർമ്മ വരുന്നേസ്.
8: ഇനി അതൊക്കെ മറന്നൂടെ, എത്ര കാലായി
2: മറക്കാനോ? ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഡെവിൾസ് ഫേസ്. എല്ലാം എല്ലാവർക്കും അറിയുന്നല്ലേ. ദെൻ ഹൗ ഡെയർ യു ആസ്ക് മീ ടു ഫോർഗെറ്റ് ഓൾ.
9: ദാ ഇത് സാറയുടെ റൂമിൽ കൊണ്ട് കത്തിച്ചു വെക്ക്. എന്തെടുക്കാ സാറാ?
7: നോക്കിയില്ല.
2: അവൻ ഒരുത്തരാ എന്റെ ഡ്രീംസ് എല്ലാം നശിപ്പിച്ചത്. അല്ലെങ്കിൽ ഈ നശിച്ച നാട്ടിൽ കിടന്ന് ഇങ്ങനെ നിറയിക്കേണ്ട ആവശ്യമുണ്ടോ? എത്ര കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഒന്നും മറക്കില്ല.
10: ലെക്ചറർ ശ്രീ വരാഹം ബാലകൃഷ്ണൻ ശുപാർശ ചെയ്ത, അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഫാമിലി പ്ലാനിംഗ് ഡോക്യുമെന്ററി പ്രതിസന്ധിയിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. ബാങ്ക് ജോലി വാഗ്ദാനം നിരസിച്ച അദ്ദേഹം എസ് കെ നായർ നിർമ്മിച്ച് പി എൻ മോഹനൻ സംവിധാനം ചെയ്ത ചെമ്പരത്തി എന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ മാനേജരായി. അതിനുശേഷം കാക്കനാടൻ, വി ബി സി നായർ എന്നിവരോടൊപ്പം മലയാള നാട് വാരികയിൽ പ്രവർത്തിച്ചു. തുടർന്ന് എസ് കെ നായർ അദ്ദേഹത്തെ ഇപ്പോൾ ചെന്നൈ എന്ന് വിളിക്കുന്ന മദ്രാസ് ഓഫീസിലെ ചുമതലയേൽക്കാനായി അയച്ചു. അവിടെ ജോലി ചെയ്യുന്നതിനിടയിൽ 1972 ആദ്യത്തെ കഥയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ആദ്യത്തെ കഥ ആണ് അഭിനയിച്ച ആദ്യ ചിത്രമെങ്കിലും 1969 പി വേണു സംവിധാനം ചെയ്ത വീട്ടുമൃഗം ആണ് ജനാർദ്ദനന്റേതായി ആദ്യം റിലീസ് ചെയ്യപ്പെട്ട സിനിമ.
11: ഞങ്ങള് സൂക്ഷിച്ചു പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു.
2: വരികയായിരുന്നു,
11: ഇവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയതാ.
2: എത്രയോ കൊല്ലം പഴക്കമുള്ള സാധനങ്ങളായി തകർത്തിട്ടിരിക്കുന്നത്.
6: ഓഹോ, പഴയ സാധനങ്ങളായിരുന്നു. ഞാൻ പുത്തം പുതിയതാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. സാരമില്ല,
2: കൊട്ടാരത്തിലെ ആന്റിക് സാധനങ്ങളെല്ലാം പൊട്ടിച്ച് തവിടുപൊടിയാക്കിയിട്ട് ഇപ്പൊ സാരമില്ലെന്നോ? സുന്ദരേശ, സുന്ദരേശ, ഇവരിത് എവിടെ പോയി കിടക്ക? സുന്ദരേശ, ഇത്രയും അടുത്ത് എന്തുകളാ കഴുത ഇങ്ങനെ കാണുന്നത്?
12: അടുത്തേക്കുള്ള കഴുത എന്റെ ഒച്ചടുത്ത് വിളിക്കുന്നേ.
2: നീ ന്യായം ഒന്നും പറയാണ്ട് ഈ സാധനങ്ങളെല്ലാം ഇവന്റെ പേര് പറ്റരുത്. നശിപ്പിച്ച സാധനങ്ങളെല്ലാം വിലയിടാക്കാണ്ട് ഇവരെ പുറത്തയക്കണ്ട.
6: തമ്പു, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക.
12: താൻ വന്ന് പറ്റു പുസ്തകത്തിൽ ഒപ്പിട്ടിട്ട് വയ്ക്കോ. സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ അവസാനം എഴുതി ചേർത്തോളാം. ഇനിയും പൊട്ടിക്കാനുണ്ടല്ലോ മാർക്ക്.
2: വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. അയ്യേ, എന്താ ഇത്? ഈ വൃത്തികെട്ട പാട്ടുകളൊക്കെ ആരാ ഇവിടെ കൊണ്ട് നിരത്തിയിരിക്കുന്നത്?
13: ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ.
2: രാജാവ്? ഇവൻ ഏതാ ഈ കാട്ടു ബ്രാൻഡ്?
13: അയ്യോ, ഇവനെന്റെ പണിക്കാരനാണ് തമ്പുരാനെ.
2: നിന്റെ ഈ പണ്ട് സാധനങ്ങളൊക്കെ കൊണ്ട് നിരത്താനുള്ള സ്ഥലമാണോ ഇത്? എടുത്തോളൂ, പോടാ, ഇല്ലെങ്കിൽ എല്ലാം ചവിട്ട് തെറിപ്പിക്കും.
13: പറഞ്ഞത് കേട്ടില്ലേ? വേഗം എടുത്ത് മാറ്റണ പോത്തുകളെ. ഇപ്പൊ എടുത്ത് മാറ്റാം. ഓഹോ, അപ്രന്റീസോട് പ്രത്യേകിച്ച് പറയണം, എടുത്ത് മാറ്റണ.
2: നാട്ടിച്ചു പട്ടച്ചാരായ കൊണ്ടൊഴിച്ച് കൊട്ടാരം നശിപ്പിച്ചു.
6: ഇത് പട്ടച്ചാരായല്ല, വാർണിഷാണ്. വാർണിഷ്
2: എന്ത് വിഷമാണേലും വേഗം തൂത്ത് വൃത്തിയാക്കണ കൊരകന്മാരെ. എടാ സുന്ദരേശ, മാനേജറെ, സുന്ദരേശ.
10: ഗാംഭീര്യമുള്ള ശബ്ദവും സംസാര രീതിയും ജനാർദ്ദനൻ എന്ന നടന്റെ ക്യാരക്ടർ ഐഡന്റിറ്റിയായി മാറിയത് വളരെ വേഗത്തിലായിരുന്നു. മിമിക്രി കലാകാരന്മാർ അതനുകരിച്ച് ഒരുപാട് കയ്യടികളും വാങ്ങിയിരുന്നു. കഥാനായകൻ എന്ന ചിത്രത്തിൽ പിന്നണി ഗാനവും അദ്ദേഹം ആലപിച്ചു. വിജയലക്ഷ്മിയാണ് ഭാര്യ, മക്കൾ രമാരഞ്ജിനിയും ലക്ഷ്മിയും.
2: ഇളമറ്റം പാലക്കൽ തറവാട്ടിലാണല്ലേ, തീക്കിണലാണെന്ന് ഇയാൾ പറഞ്ഞു.
14: അതല്ലേ മധ്യമേഖലയിലെ റബ്ബർ കാട്ടിലേക്ക് തന്നെ ഞങ്ങൾ ഓനയെടുത്തിട്ടത്. കിടന്നുരുകട്ടെയല്ല.
2: എന്തച്ചൻകുട്ടിയെ അവൻ കുർബാന ചെല്ലുന്ന പള്ളിയുടെ മുറ്റത്തിട്ട് തന്നെ കുത്തി കീറുന്നത് താൻ കണ്ടില്ലേ പണിക്കരെ? അച്ഛനെ കുത്തിയവനെ എനിക്ക് വേണ്ട. അവനൊരു കൂലിക്കാരൻ മാത്രമാ. അവന്റെ കയ്യിലേക്ക് കത്തി എടുത്തു കൊടുത്തവനെയാ എനിക്ക് വേണ്ടത്. പണിക്കർ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടില്ലേ രണ്ടുപേരെ? ഐ ജിയും കളക്ടറും. ഒരു 5 നിമിഷം എനിക്ക് വിട്ടുതരാം അവരെ. സത്യം ഞാൻ പറയിക്കാം.
15: അങ്ങയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒരല്പം സമയം കൂടി എനിക്ക് വേണം. ബ്ലൈൻഡായിട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല. ഒരുപാട് കുരുക്കുകൾ അഴിക്കാനുണ്ട്.
2: അച്ഛന്റെ ഇടവും വലവും നിഴൽ പോലെ നിന്നവരെ തന്നെയാ കാവൽമാരായതും. സ്നേഹിക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നവനായിരുന്നു അച്ഛൻ. ആ സ്വഭാവം അവസാനം കൊലക്കത്തിയായി.
14: താനിങ്ങനെ ഓവർ ഇമോഷണൽ ആവരുത്.
2: തനിക്കറിഞ്ഞുകൂടെയോ എനിക്ക് എന്റേതെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന സ്വത്താ അച്ഛൻ. അപ്പനും അമ്മയും ഇല്ലാത്ത കുറവ് അറിയിച്ചിട്ടില്ല, മകനില്ലാത്ത കുറവ് ഞാനും അറിഞ്ഞിട്ടില്ല. വളർത്തിയതിനേക്കാൾ ഒരുപാട് വളർന്നുപോയി. ലോകയിട്ട രാഷ്ട്രീയക്കാരൻ, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ജന്മവാദ്. അപ്പനെയും അമ്മയെയും നക്സലൈസ് ശിവൻകുട്ടി വെട്ടിയെറിയുന്നത് കണ്ടുതന്ന കണ്ണുകളാ അവന്റേത്. ഒടുങ്ങാത്ത തീ. ഓരോ പ്രാവശ്യവും അത് അണയ്ക്കാൻ ശ്രമിക്കും തോറും ആളി കത്തിയിട്ടേ ഉള്ളൂ. ഒരു പ്രത്യേക ജീന. ചിന്തയിലും പ്രവൃത്തിയിലും ഓരോ നിമിഷവും മറ്റുള്ളവരെ ഞെട്ടിപ്പിച്ചിട്ടേ ഉള്ളൂ. മനസ്സിന്റെ സ്ഥാനത്തൊരു തീകോളമുള്ളവൻ. ലോഹയിടാൻ തീരുമാനിച്ചപ്പോ മുതൽ ഇപ്പൊ ഇതായി മരണത്തിലും.
16: എന്റെ കുഞ്ഞിനെ കുത്തി നിർത്തി വിളിച്ചത് പുറത്തുണ്ട് പഠിക്കരുത്. പത്രപ്രസ്താവനകളും കവലപ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് അച്ഛന്റെ ചോര പെരണ്ട കൈകൾ പിന്നിലൊളിപ്പിച്ച് വെച്ച് നടക്കുന്ന ചെന്നാക്കള്. എനിക്കവന്റെ ഒക്കെ ചോര കാണണം. തനിക്കതിന് കഴിയും പഠിക്കരുത്. അത് കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകൂ.
10: അച്ഛൻ, മുത്തച്ഛൻ, അമ്മാവൻ, രാഷ്ട്രീയക്കാരൻ, പോലീസ്, വക്കീൽ തുടങ്ങി ചായക്കടക്കാരൻ വരെ ജനാർദ്ദനൻ എന്ന നടന പ്രതിഭയുടെ അഭിനയ മികവ് മലയാള സിനിമയിലൂടെ പ്രേക്ഷകരായ നമ്മൾക്ക് കാണുവാൻ സാധിച്ചു.
2: എന്റെ
17: വീട്ടിൽ സാറേ, സത്യം പറയാലോ, തൊണ്ടി മുതലെല്ലാം ഞാൻ എടുത്തോണ്ട് തരാം.
18: അതിനു മുമ്പ് സാറിനോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഇവരുടെ ആരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റിയ കാര്യമല്ല. പ്രമാദമായ ഒരു കാര്യം ഞാൻ സാറിന് കാണിച്ചു തരാം.
10: ചെയ്യുന്ന റോളുകൾ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി കൊണ്ടും ശബ്ദവിന്യാസം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയവയായിരുന്നു.
2: എന്താണ് അവിടെ
12: ആശാനെ? ആശാന്റെ കാലുകളിൽ പത്രത്തിൽ കിടക്കണം.
19: എന്തേ, ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ ആ പത്ര

0: അവന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓടാ പെട്ടെന്ന് പോയി അവനെ പിടിക്കേ. എന്താ പത്രം ഒന്ന് വായിച്ചിട്ട് തന്റെ കാര്യം. എടാ ഒന്ന് വായിക്കടാ, ഞാൻ കണ്ണാടി എടുത്തില്ല.
1: ആദായ നികുതി ഇളവ്.
0: എന്താണാ ഞെട്ടുന്നത്?
1: ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാന്.
0: ആ എന്താ പെട്ടെന്ന് വായിക്കേ.
1: ആ ആശാന്റെ കാൽ തല്ലി ഓടിച്ചു. ഫോട്ടോ ഉണ്ടല്ലോ.
0: അയ്യോ ഇത് ഇവന്മാരെപ്പ എടുത്തു.
1: കാല് തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. അയ്യോ
0: ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ നീ ആരാടാ പന്നി? നമസ്കാരം. എന്തോ ഓടി വാടാ, ഓടി വാടാ. എന്തോ എല്ലാരും ഓടി വാ. വേണ്ട, ആരും വേണ്ട. ആ കാലുകൾ എന്റേതാണ്. നിന്ന് കഥാപ്രസംഗം നടത്താതെ തന്റെ കാല് തല്ലി ഒടുക്കണേ.
2: അയ്യോ എന്നെ കൊല്ലാൻ പോയേ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ ആരെങ്കിലും ഓടി വരണേ.
3: വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇന്നും മലയാള സിനിമയിൽ സജീവമായി തന്നെ നിലനിൽക്കുന്നു. ഇനിയും ധാരാളം വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യുവാൻ ജനാർദ്ദനൻ എന്ന അതുല്യ കലാകാരന് സർവേശ്വരൻ ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു. താരസ്വരത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
5: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
5: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
6: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
5: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
6: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
5: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: വിഷു ഈസ്റ്റർ ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID Hallmarked Gold, DHC and IGI Certified Diamonds, 92.5 Silver Ornaments. Phone 9656120022. Srireesh Jewellery, Mattanur.

0: മട്ടന്നൂർ സെന്റ് ഫ്രാൻസിസ് ടിസിഎൽസ് അക്കാദമി
1: പുതിയ അധ്യയന വർഷത്തേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. SFS അക്കാദമി മട്ടന്നൂർ വിശാലവും പ്രകൃതി രമണീയവുമായ ക്യാമ്പസിൽ മികച്ച പഠനാന്തരീക്ഷം ഉറപ്പു നൽകുന്നു.
0: ICSE സിലബസ് അനുസരിച്ചുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
1: പഠന പാഠ്യേതര വിഷയങ്ങളിൽ പ്രബുദ്ധരാക്കാൻ പ്രാപ്തരായ ഉന്നത യോഗ്യതയും പരിചയ സമ്പത്തുമുള്ള അധ്യാപകർ,
0: എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് 7511148550.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-2473-630.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: വളയം

0: റേഡിയോ മലബാറിന്റെ വളയ വണ്ടി ഇപ്പോൾ കോളയാടാണുള്ളത്. കോളയാട് ഓട്ടോ സ്റ്റാൻഡിൽ നിരവധി ഓട്ടോക്കാരിങ്ങനെ പൊരിവേലത്ത് ഇരിക്കുന്നുണ്ട്. അവര് ഓട്ടം കഴിഞ്ഞ് വന്നവരുണ്ട്, കുറെ സമയമായി ഓടാതെ കാത്തിരിക്കുന്നവരുണ്ട്. അവരുടെ വളയ വിശേഷങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഒരു കാക്കിധാരി എൻ്റെ മുന്നിലുണ്ട്, അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം.
1: എൻ്റെ പേര് റനീഷ്, വേലുവെന്ന് വിളിക്കൂ. ഒരു 25 വർഷമായി വണ്ടി എടുക്കുന്നു. ഇവിടെ വേലിന് കാരണം ഇവിടെ കുറേ തണൽ മലകളുണ്ട്.
0: ആ

0: അപ്പോൾ ഈ ടൗൺ വികസനത്തിന്റെ ഭാഗമായിട്ട് അതെല്ലാം മുറിച്ചു മാറ്റി അതുകൊണ്ട് ഇവിടെ പുറത്തു
1: നിന്നുകൂടാ. നിങ്ങള് ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ സമയത്ത് ഈ ഷീറ്റിന്റെ അടിയിലുള്ള ഇങ്ങനെ ഇരിക്കുമ്പോ അത്രയും വെയിൽ കൊള്ളുന്നുണ്ടല്ലോ, നേരിട്ട് കൊള്ളുന്ന പോലെ തന്നെ ചൂട് അനുഭവിക്കുന്നുണ്ടോ?
0: അങ്ങേയറ്റം ചൂടാണ്. അതുകൊണ്ടാണ് ഈ പുലിയന്റെ വരാന്തരിൽ ഇങ്ങനെ കയറി ഇരിക്കുന്നത്, വണ്ടിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഈ സമയത്ത്.
1: എങ്ങനെയുണ്ട് ഈ 25 വർഷത്തെ ജീവിതാനുഭവത്തിൽ ജീവക്കാരനെന്ന പേരില് എങ്ങനെയാണ് നിങ്ങളെ ജീവിതത്തെ നോക്കി കാണുന്നത്?
0: ജീവിതം ലേബിഷാണ്, സുഖമായിട്ട് പോവാ, സമ്പാദ്യം ഒന്നും ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം
1: ഓരോരുത്തർക്കും
0: ബുദ്ധിമുട്ടും ഇല്ല, സമ്പാദ്യം ഒന്നുമില്ല.
1: ഓരോരുത്തർക്കും ഓരോരുത്തരം കാഴ്ചപ്പാടായിരിക്കും. അപ്പോ കുടുംബത്തിൽ ആരൊക്കെയുള്ളത്?
0: കുടുംബത്തിൽ അച്ഛനും അമ്മയും ഞാനും, ഏട്ടൻ വേറെ പോയി, പെങ്ങള് വേറെ പോയി, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് സുഖമായി ജീവിക്കും.
1: അപ്പൊ ആദ്യം പറഞ്ഞതുമായിട്ട് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ജീവിതം വളരെ ലേവിഷാണ്, ആസ്വാദ്യകരമാണെന്നൊക്കെ പറഞ്ഞു. ഒരു കുടുംബ ജീവിതം നയിക്കുന്ന ഒരാൾ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാകുമ്പോ അവരെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടുപോകുമ്പോ ഇത് അത്രമാത്രം ആസ്വാദ്യകരമായിരിക്കും ഈ ഓട്ടോക്കാരൻ എന്ന നിലയിൽ?
0: അല്ല, എന്റെ അനുഭവത്തിൽ കുടുംബം വേണ്ടാന്നില്ല അഭിപ്രായം.
1: അങ്ങനെയാണ്,
0: ഒറ്റക്കാവുമ്പോ വേറെ ഒന്നും ചിന്തിക്കണ്ടല്ലോ.
1: അത് ശരി. ചിലര് ഒരുപാട് അന്വേഷിച്ച് ഇഷ്ടപ്പെട്ട പങ്കാളിയെ കണ്ടെത്താൻ പറ്റാത്തതിന്റെ പേരിൽ ഇങ്ങനെ തീരുമാനം എടുത്തവരായിരിക്കും. അങ്ങനെയാണോ?
0: അങ്ങനെയൂടെ
1: അന്വേഷിച്ചിട്ടുണ്ട്.
0: അന്വേഷിച്ചിട്ടുണ്ട്,
1: കണ്ടെത്തിയിട്ടില്ല. ശരിക്കും ഈ വിവാഹ മാർക്കറ്റില് ഈ ഡ്രൈവർ അറിയപ്പെടുന്നത് അത്രമാത്രം, അതായത് പെൺകുട്ടികൾക്കിടയിൽ കല്യാണ ആലോചന നടക്കുമ്പോൾ ഡ്രൈവർ എന്ന രീതിയിൽ പരിചയപ്പെടുത്തുമ്പോൾ ഒരു താല്പര്യക്കുറവുണ്ട്.
0: താല്പര്യക്കുറവ് അവർക്ക് ഗവൺമെന്റ് സർവീസിലെ ആളാവണമെന്നുള്ള നിർബന്ധമെല്ലാം കൊണ്ടാണ്. പക്ഷേ ഡ്രൈവർമാരെ മോശക്കാരാ?
1: അല്ലല്ലോ, ഡ്രൈവർമാരില്ലെങ്കിൽ
0: ഡ്രൈവർമാരെ വെച്ചാൽ 100-ൽ ഒരാളെ മോശം ഉണ്ടാവും, ബാക്കിയുള്ള ഒരേ
1: എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥന്മാർക്കിടയിലില്ലേ, എല്ലായിടത്തും ആ രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ വിലയിരുത്തുന്നതിൽ അങ്ങനെ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ?
0: ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവർമാർ മോശമായിട്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഫാദറല്ലോ KSRTC ഡ്രൈവറേനു, ആ ചോറും 10-35 വരെ ഇപ്പൊ
1: തന്നെയാണ്.
0: ഡ്രൈവർ മോശം പറയാൻ പറ്റുമോ?
1: ഡ്രൈവർ മോശമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ ചിലർക്കിടയിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടോന്നാ എന്റെ ചോദ്യം.
0: ഉണ്ട്, അത് നിങ്ങൾ പറഞ്ഞ സത്യം, ധാരണ ഉണ്ടപ്പാ. ഡ്രൈവറെല്ലാം 40-ാമത്തെ വയസ്സിലാ പെണ്ണു കിട്ടിയിരുന്നു.
1: അപ്പോ നിങ്ങളൊരു കലാകാരനാണെന്നാണ് പൊതുവെ ഓട്ടോക്കാരക്കടയിലുള്ള അഭിപ്രായം. പാട്ട് പാടും?
0: പാട്ട് ഒന്ന് പാടണല്ലേ?
1: തീർച്ചയായും. ഇഷ്ടപ്പെട്ടൊരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം?
0: ഈ ഇളയ നില പൊഴുകിയത്.
1: ഈ പാട്ടാണ്? ഈ പാട്ടിനോട് പ്രത്യേക ഇഷ്ടം എന്തെങ്കിലും ഉണ്ടോ?
0: ആദ്യം കേൾക്കാൻ ഒരു രസമുള്ള പാട്ടായി,
1: മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
2: ഇളയ നില പൊഴുകിയതേ

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിൽ വളയത്തിലേക്ക് വിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയ്ക്കിടയിൽ വ്യത്യസ്തനായ ഒരാളെ കൂടി പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഇത് റേഡിയോ മലബാറിൽ വളയം എന്നുള്ള പരിപാടിയാണ്, അതിൽ നമുക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവോ?
2: എൻ്റെ പേര് രമേശ്.
1: വീട് എവിടെയാ?
2: ചിറ്റാരി പറമ്പ്.
1: വീട്ടിലാരൊക്കെയുള്ളത്?
2: ഇപ്പം താമസം ഭാര്യ മക്കളും. ഞാൻ
1: മക്കളെന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്?
2: രണ്ട് പേര്.
1: അവരുടെ പേര്?
2: ഒന്ന് നിതിൻ.
1: നിതിൻ.
2: ആ.
1: മറ്റേയാള്
2: പെണ്ണു, കല്യാണം കഴിഞ്ഞു.
1: കല്യാണം കഴിഞ്ഞു. ആ. പിന്നെ അവളുടെ പേര്?
2: അവള് നീതു.
1: നീതു. നീതു. നിതിൻ.
2: നിതിൻ.
1: ഭാര്യയുടെ പേരോ?
2: ഭാര്യ ഷീന.
1: ഷീന. നിങ്ങളിപ്പോ ഈ തലശ്ശേരി നഗരസഭയുടെ ടൗൺ ഹാളിന്റെ മുന്നിലാണ്, ഇവിടെയാണ് നിങ്ങൾ ഇന്ന് ജോലി ചെയ്യുന്നത്. ശരിക്കും നിങ്ങളുടെ ജോലി എന്താ?
2: ഞാൻ കണ്ടീജന്റ് വർക്കറാണ്.
1: ആ. എത്ര വർഷമായി?
2: ഇവിടെ ഞാൻ 2005 വന്നതാണ്.
1: ആ.
2: ഒരു 5 പിന്നെ താൽക്കാലിക എടുത്ത്, പിന്നെ പെർമനന്റ് 2011
1: പെർമനന്റ് ആയി. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വാഹനം ഓടിക്കേണ്ടി വരുമോ?
2: വാഹനം ഓടിക്കുന്നത് ഞാൻ പണ്ട് വാട്ടർ ഷെഡ് മുനിസിപ്പാലിറ്റിന്റെ വർക്ക് അറേഞ്ച്മെന്റിൽ വാട്ടർ ഷെഡ് ഓടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ട്രാക്ടർ എടുത്തു.
1: ട്രാക്ടറോ?
2: ആ, മുനിസിപ്പാലിറ്റിന്റെ.
1: ആ, മുനിസിപ്പാലിറ്റിയുടെ. ആ,
2: മാലിന്യ വണ്ടി. ഫ്രഞ്ച് ഗ്രൗണ്ടെല്ലാം പോയതിനു ശേഷം പിന്നെ വണ്ടിയൊന്നുമില്ല.
1: ഈ ട്രാക്ടറിന് പ്രത്യേക ലൈസൻസ് വേണോ?
2: ആ, ട്രാക്ടറിന് പ്രത്യേക ലൈസൻസ്.
1: അത് വേറെ തന്നെയാ?
2: ആ, വേറെ. ട്രാക്ടറും ട്രെയിലറിനും വേറെയാണ്.
1: ആ, അങ്ങനെയാണല്ലേ. ആ,
2: ട്രാക്ടർ വയലിൽ മാത്രം ഓടിക്കാൻ പറ്റും.
1: ആ ഹാ ഹാ.
2: ട്രെയിലർ കൂടി വേണം.
1: അങ്ങനെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വണ്ടി ഓടിക്കാൻ
2: പറ്റും. ഈ വണ്ടി ഓടിക്കാൻ
1: പറ്റും. അങ്ങനെ. എത്ര വർഷം ഓടിച്ചു അത്?
2: അത് കുറച്ച് 6 ഉള്ളൂ.
1: ആ, അത് മറ്റേ ഇപ്പോ ആ ജോലിയൊക്കെ മതിയാക്കി ഇവിടെ
2: വാച്ച്മാനായിട്ട്, നൈറ്റ് വാച്ച്മാനായിട്ട്.
1: ആ ഹാ. എത്ര മണി മുതൽ ഇവിടെ നിൽക്കണം?
2: ഇവിടെ ഒരു 5 മുതൽ രാവിലെ 7 വരെ.
1: അപ്പോൾ നന്നായി കൊതുകടി കൊള്ളണം.
2: കൊതുകടി? ആ, കൊതു ഉണ്ടാവില്ല. ഞാൻ
1: അങ്ങനെ ഒരു പ്രയാസമൊന്നും ഉണ്ടാക്കുന്ന ഒരു ഏരിയ അല്ല. അതുകൊണ്ട് സമാധാനത്തിൽ നിൽക്കാം. സമാധാനത്തിൽ നിൽക്കാം. ഓട്ടോ ഓടിച്ചെന്ന് പറഞ്ഞല്ലോ, ഏത് ടൗണിൽ നിന്ന് ഓട്ടോ ഓടിച്ചത്?
2: ഓട്ടോ മുനിസിപ്പാലിറ്റിന്റെ.
1: ആ, അങ്ങനെ. അല്ലാതെ
2: പണ്ട് ജോലി കിട്ടുന്ന
1: മുമ്പേ?

0: വർഷം
1: ഒന്ന് കൂത്തോളം എന്ന് പറയെടുത്തു ഒരു 10 കൊല്ലത്തിന് മേല.
0: ഓ
1: 87 മുതൽ.
0: അത് ശരി. അന്നത്തെ കൂത്തുപറമ്പും ഇന്നത്തെ കൂത്തുപറമ്പും ആകെ മാറിയിട്ടുണ്ട്.
1: മാറിയിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷം പിന്നെ കുറച്ച് ചിറ്റായിട്ട് വന്നിട്ട് ടൗണിൽ.
0: ആ അതിന് ശേഷം ജോലി കിട്ടിയത്.
1: ജോലി കിട്ടി.
0: ആ
1: ജോലി കിട്ടിട്ട് കുറച്ചെടുത്തിന് പിന്നെ ആകെ നിർത്തി.
0: ഇപ്പൊ എങ്ങനെയാ ഇവിടുന്ന് സിനിമക്കൊക്കെ പോവാ?
1: സിനിമക്കൊന്നും പോകില്ലപ്പ.
0: ഒന്നുമില്ല. പാട്ട് കേൾക്കുക?
1: പാട്ടൊക്കെ കേൾക്കും.
0: ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ രാത്രിയിൽ പ്രത്യേകിച്ച് അങ്ങനെ ആരെയും ശല്യമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ എങ്ങനെയാ സമയം ചെലവഴിക്കുന്നത്?
1: സമയം ചെലവൊക്കെ യൂട്യൂബും മറ്റേ പരിപാടികളും കാണുമ്പോൾ മൊബൈലിൽ തന്നെ.
0: ആഹാ പരിപാടികളൊക്കെ
1: കാണും.
0: പാട്ട് കേൾക്കുമല്ലോ?
1: പാട്ട് കേൾക്കും.
0: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ?
1: ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ അറിയാ?
0: ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള പാട്ട്.
1: ഇഷ്ടമുള്ളതൊക്കെ പഴയ കാലങ്ങള് ഇഷ്ടമാണ്.
0: ആ അതിലേതെങ്കിലും ഒന്ന് ചോദിച്ചാൽ ആ പാട്ടായിരിക്കും നമുക്കിപ്പോ നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കുക.
1: കുറേ പാട്ട് എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ഇപ്പൊ പറയാ, കുറേ പാട്ടുകളുണ്ടല്ലോ.
0: അതെ അതെ.
1: പെട്ടെന്ന്
0: ഏതെങ്കിലും മനസ്സിൽ തോന്നുന്ന മൂളിപ്പാട്ട് പാടുന്ന ഏതെങ്കിലും ഒരു
1: മൂളിപ്പാട്ട്
0: ഇല്ല, കേൾക്കുക മാത്രമേ ചെയ്യൂ. ഇഷ്ടപ്പെട്ട ഏത് പാട്ടും നമുക്കിപ്പോ കൊടുക്കാം.
1: കൊടുക്കാം.
0: അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പഴയ കാലത്തെ പ്രേം നസീറിന്റെ ഒരു സിനിമയിലുള്ള പാട്ട് കേൾക്കാം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇപ്പോൾ വളയത്തിന്റെ നേരമാണ്. വളയത്തിൽ നമ്മോടൊപ്പം ഒരു സാരഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
1: സത്യൻ പി കൊതേരി, സായന്തനം.
0: കൊതേരിയാണ് വീട്?
1: കൊതേരിയാണ് വീട്.
0: ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി?
1: 10 വർഷമായി.
0: 10 വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്. എവിടെയാണ് വണ്ടി വെക്കുന്നത്?
1: ആശ്രയ ഹോസ്പിറ്റലിന്റെ സൈഡ്, ഇരിട്ടി റോഡ്.
0: എങ്ങനെ പോകുന്നു ഓട്ടോയൊക്കെ?
1: തട്ടലും മുട്ടലും ഇല്ലാണ്ട് നല്ല മുന്നോട്ട് പോകുന്നു.
0: മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ വിളിപ്പുറത്തെത്തുന്ന ഒരു വാഹനം, അതാണ് ഓട്ടോറിക്ഷ. ഏത് സമയത്തും വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തുന്ന ഒരു വാഹനം അല്ലേ?
1: അതെ.
0: ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ട് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ?
1: മറക്കാൻ പറ്റാതെ അങ്ങനെ ഇതുവരെ അങ്ങനെ ഇല്ല. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഇതുവരെ.
0: ഇതുവരെ അങ്ങനെ ഒന്നും ഭാഗ്യത്തിന് സംഭവിച്ചിട്ടില്ല. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. കാരണം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. എങ്കിലും ഞാൻ ചോദിച്ചെന്ന് മാത്രം. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഭാര്യ, 2 മക്കള്.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: ഓക്കെ. ഭാര്യ ചന്ദ്രമതി, മകൻ സായന്ത്, മകൾ സാന്ദ്ര.
0: മക്കൾ എന്താ ചെയ്യുന്നത്?
1: മകൻ ITI കഴിഞ്ഞ്, ഇപ്പൊ ഒന്നുമില്ല, വീട്ടിലിരിക്കുന്നു. മകള് ഡിഗ്രി
0: ഫസ്റ്റ് ഇയർ.
1: സാധാരണ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങുന്നത്. 8:30, 9 മണി.
0: സ്ഥിരമായിട്ട് നിങ്ങളുടെ ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ,
1: കുറച്ച് പേരുണ്ട്.
0: അവരെങ്ങനെയാണ്, ഫോൺ വഴിയാണോ നിങ്ങളെ വിളിച്ചിട്ട് ഈ ഒരു യാത്രക്ക് വേണ്ടിട്ട് വിളിക്കാറ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ സ്റ്റോപ്പിൽ വന്നിട്ടാണോ?
1: ഫോൺ മുഖാന്തരം. പിന്നെ അറിയുന്നവര് വണ്ടി തരും സ്റ്റോപ്പിൽ വന്നിട്ട്.
0: ഒരുപാട് വാഹനങ്ങളാണ് ഇപ്പൊ നേരത്തെ ഉള്ളത് അല്ലേ?
1: അതെ.
0: ആ ഒരു കാരണം കൊണ്ട് നമ്മുടെ ഓട്ടോയിന് എന്തെങ്കിലും പ്രതിസന്ധി നേരിടുന്നുണ്ടോ?
1: പ്രതിസന്ധി ഇപ്പോ കൊറോണ കാലത്തിന് ശേഷം പ്രതിസന്ധി തന്നെയാണ്. ഓട്ടോ കുറവാണ്. അതിന് മുന്നേ നല്ല പണിയും പൈസയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വരുമാനം കുറഞ്ഞു. എല്ലാവർക്കും സ്വന്തമായിട്ട് വാഹനമുണ്ട്. അത്യാവശ്യം മാത്രം ചെറിയ ചെറിയ ഓട്ടോ മാത്രമേ ഇപ്പം പിടിക്കുന്നുള്ളൂ ആൾക്കാർ.
0: അതുകൊണ്ട് തന്നെ നിരത്തിൽ ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഡ്രൈവിംഗും കുറച്ചൊരു എന്താ പറയാ, ദുഷ്കരമാകുന്ന ഒരു രീതി വന്നിട്ടുണ്ടല്ലേ നമ്മുടെ റോഡുകളിൽ. പുതുതലമുറയുടെ ഒരു കടന്നുകയറ്റമാണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ?
1: അങ്ങനെ പുതുതലമുറ എന്നല്ല, ഇത് വാഹനത്തിന്റെ പെരുപ്പം
0: മാത്രമല്ല. ഒരുപാട് ആൾക്കാരാണ് ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഡ്രൈവിംഗ് ശരിക്കും എന്താ പറയാ, മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ റോഡിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ?
1: ഓ, എത്രയോ പേരുണ്ട്. ഒന്നും അറിയില്ല, അറിയാതെ തന്നെ. അവരോട് സ്റ്റോപ്പ് ചെയ്യണം, എന്ത് എവിടെ ഏത് സൈഡിൽ സ്റ്റോപ്പ് ചെയ്യണോ, അങ്ങനെ ഒന്നും അറിയാതെ എത്രയോ പേര് റോഡിൽ ഇറങ്ങുന്നുണ്ട്.
0: അവരോട് ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് ചേട്ടൻ എന്താ പറയാനുള്ളത്?
1: ഞാൻ എന്ത് പറഞ്ഞാലും ആരും ഉൾക്കൊള്ളൂല്ലോ. അതെല്ലാം RTO പറയേണ്ട കാര്യങ്ങളാണ്. പോലീസുകാരും RTO ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മേക്കിട്ട് കയറും.
0: അതാണ് അനുഭവം അല്ലേ?
1: അനുഭവം. അതുകൊണ്ട് അനങ്ങാണ്ട് നിൽക്കും.
0: ഓക്കെ. അപ്പോ ഈ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം ഉണ്ടാവല്ലോ, അപ്പൊ ആ സമയങ്ങളിൽ എന്താണ് ചേട്ടന്റെ ഒരു ഹോബി എന്ന് പറയുന്നത്?
1: ഹോബി എന്ന് വെച്ചാൽ കുറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ TV കാണും. അത് വാർത്ത മെയിനായിട്ട്.
0: മെയിനായിട്ട് സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
1: സിനിമ ഇന്നത്തെ പൈസന്റെ ഇതനുസരിച്ച് പോവാറില്ല. അത്യാവശ്യം കുടുംബസമേതം നല്ലൊരു സിനിമ വന്നാൽ കാണാൻ പോകും.
0: അങ്ങനെ ഏതെങ്കിലും സിനിമ കണ്ട ഒരു അനുഭവം ഉണ്ടോ ഇപ്പൊ അടുത്ത കാലത്ത്?
1: പുലിമുരുകൻ.
0: പുലിമുരുകനാണ് കുടുംബമായിട്ട് കണ്ടത്.
1: മോഹൻലാലിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
0: ലാലേട്ടന്റെ ഫാനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ വന്നാൽ ഒരിക്കലും വിടാറില്ല
1: അല്ല? അങ്ങനെ എല്ലാ സിനിമയൊന്നും കാണില്ല. നല്ല കുറെ ഓടി നല്ലൊരു ആൾക്കാരെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രമേ കാണാറുള്ളൂ.
0: ഇപ്പൊ പുലിമുരുകനാണ് ഫാമിലി ആയിട്ട് പോയി കണ്ട ഒരു ഓർമ്മ അല്ലേ?
1: ഓർമ്മ. നല്ലൊരു സിനിമ.
0: ഇപ്പോഴും ഒരുപാട് പുതുതലമുറയുടെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ന്യൂ ജനറേഷൻ സിനിമകളാണ്, നല്ല വിജയകരമായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളുണ്ട്. അപ്പൊ അത് കാണാൻ ശ്രമിക്കാറുണ്ട് അല്ലെ? മക്കള് പറയാറുണ്ടോ നമുക്ക് ഇങ്ങനെ ഒരു സിനിമ കാണാൻ പോകണമെന്നൊക്കെ പറയാറുണ്ടോ?
1: മക്കള് പറഞ്ഞേക്കും, പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമല്ലേ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ പണത്തോട് അത്ര താല്പര്യമില്ല.

0: പഴയ കാലത്തെ സിനിമയോട് എന്താണ് താല്പര്യം?
1: നല്ല താല്പര്യം.
0: പണ്ട് നമ്മുടെ സത്യൻ, നസീർ അല്ലെ, മധു അവരൊക്കെ അഭിനയിച്ച സിനിമകൾ ഇന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കുന്ന സിനിമകള്, അതുപോലെ തന്നെ അതിലെ പാട്ടുകള് എല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ആഴ്ന്നിറങ്ങുന്ന പാട്ടുകളാണ് അല്ലെ. ഇന്നത്തെ തലമുറയിൽ അങ്ങനെ പാട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കുറച്ചു നേരത്തെ ഒരു മനസുഖം അല്ലെങ്കിൽ ആ ഒരു കേൾവി സുഖം ഉണ്ടെന്നല്ലാതെ പിന്നീട് ആ ഒരു വരികളൊന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാറില്ല. മറിച്ച് നമ്മുടെ പഴയ പാട്ടുകൾ, എന്താ പറയാ, 80s, 90s അങ്ങനെ 70s പാട്ടുകളിൽ എന്നും നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള പാട്ടുകളായിരുന്നു. അതുപോലെ തന്നെ ദേവരാജൻ മാഷ്, ഭാസ്കരൻ മാഷ് ഇവരുടെയൊക്കെ സംഗീതം നമ്മുടെ മനസ്സിൽ എപ്പോഴും അല്ലെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ തരുന്ന പാട്ടുകളാണ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന ഒരു പ്രോഗ്രാമാണ് ചേട്ടാ. ഇപ്പോ ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ചേട്ടനെ ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളത് ഈ ഒരു പ്രോഗ്രാമിലൂടെ വെച്ചു തരുന്നതായിരിക്കും. ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം?
1: പുലിമുരുകനിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട്.
0: പുലിമുരുകൻ എന്ന സിനിമയിലെ, അപ്പോ ഫാമിലി ആയിട്ട് കണ്ട ആ ഒരു ഓർമ്മ അല്ലെ, ആ ഒരു ഓർമ്മയിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ് ചേട്ടൻ. അപ്പൊ എന്തായാലും ചേട്ടൻ ആവശ്യപ്പെട്ട പുലിമുരുകൻ എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതോടൊപ്പം അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: ഓക്കെ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

0: മട്ടന്നൂർ സെന്റ് ഫ്രാൻസിസ് ടിസിഎൽസ് അക്കാദമി
1: പുതിയ അധ്യയന വർഷത്തേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. SFS അക്കാദമി മട്ടന്നൂർ വിശാലവും പ്രകൃതി രമണീയവുമായ ക്യാമ്പസിൽ മികച്ച പഠനാന്തരീക്ഷം ഉറപ്പു നൽകുന്നു.
0: ICSE സിലബസ് അനുസരിച്ചുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
1: പഠന പാഠ്യേതര വിഷയങ്ങളിൽ പ്രബുദ്ധരാക്കാൻ പ്രാപ്തരായ ഉന്നത യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ,
0: എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് 7511 1485

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555881536.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം ഉണ്ണി കെ എം മൊകേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ പാതാറിലെ സന്ധ്യ.
1: അത് മുകുന്ദന്റെ നോവലിലെ വെള്ളിയാങ്കല്ലല്ല, പകരം മയ്യഴിയുടെ അഴിമുഖത്തോട് ചേർന്ന് അങ്ങ് ദൂരെ പുഴയ്ക്കക്കരെ ബാല്യകാലത്തിന്റെ ഓർമ്മകളുടെ തിരനുറിയുന്ന ഒതുവത്തിക്കല്ല്. തിരുവോണത്തിനാണോ വിഷുവിനാണോ കൃത്യമായി ഓർക്കുന്നില്ല. ഉച്ചയൂണും കഴിഞ്ഞ് പുഴയ്ക്കക്കരെ കടലിലേക്ക് പരന്നുകിടക്കുന്ന ഒതുവത്തിക്കല്ല് കാണാൻ പോയതും കടൽഭിത്തിയിലെ പാറക്കഷ്ണങ്ങൾക്കിടയിൽ കാൽ തെന്നി വീണതും മടമ്പിലെ മുറിവ് ആശുപത്രിയിൽ പോയി തുന്നിച്ചേർത്തതും ഞാനൊരിക്കൽ കൂടി ഓർത്തു. ഒരു 4 പതിറ്റാണ്ട് മുൻപത്തെ വേദനയുടെ മധുരമുള്ള ഓർമ്മകളുടെ നേർസാക്ഷ്യം എന്ന പോലെ ഞാൻ എൻ്റെ മടമ്പിലെ മുറിവടയാളം ഒരു വട്ടം കൂടി നോക്കി. കടലിലെ തിരകൾ ഓർമ്മകളെ പുഴയിലെ ഓളങ്ങൾക്ക് കൈമാറി. അത് പിന്നെ വെള്ളി വെളിച്ചമായി പ്രതിഫലിച്ച് എൻ്റെ ഉള്ളിലേക്ക് കടന്നു. പുഴയ്ക്കിക്കരെ പാതാറിലെ ചാരുബെഞ്ചുകളിലൊന്നിൽ ഒതുവത്തിക്കല്ലിനഭിമുഖമായി ഞാനിരുന്നു. ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞിരിക്കുന്നു. ഏറെ മടുപ്പും വെറുപ്പും തോന്നിയ മറ്റൊരവധി ദിനം. ഇരുൾമൂടിയ പകലിൻ്റെ ഒടുവിൽ പാതാറിൻ്റെ ചാരുബെഞ്ചിലിരുന്ന് ചുറ്റും കണ്ടതും മനസ്സിൽ തോന്നിയതും ഫോണിൻ്റെ സ്ക്രീനിൽ പകർത്തി എഴുതി. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. ആ നിമിഷം എല്ലാം പ്രകാശമാനമായി. അകലെ വെണ്ണുരകൾക്കപ്പുറം കടലിൻ്റെ ഇരമ്പൽ. സാന്ധ്യമേഘങ്ങൾ ചുവപ്പണിഞ്ഞു തുടങ്ങിയിട്ടില്ല. കിഴക്ക് കാർമേഘങ്ങൾ കാണാമെങ്കിലും പടിഞ്ഞാറിന് നല്ല തിളക്കം. PTDCയുടെ ഒരു ഫൈബർ ബോട്ട് 7-8 പേരെയും കൊണ്ട് അഴിമുഖം വരെ വന്നു മടങ്ങി. പുതിയ ബൈപ്പാസ് റോഡ് വന്നതോടെ തിരക്കൊഴിഞ്ഞ മയ്യഴിപ്പാലത്തിലൂടെ ഏതാനും വാഹനങ്ങൾ ടോയ് കാറുകൾ പോലെ നിരങ്ങി നീങ്ങുന്നത് കാണാം. സമയം 6 മണിയായി എന്നറിയിച്ചുകൊണ്ട് മുനിസിപ്പൽ ഓഫീസിൽ നിന്നുള്ള സൈറൻ മുഴങ്ങി. പറഞ്ഞു തീരാത്ത ഒരുപാട് വിശേഷങ്ങൾ ബാക്കി വെച്ച് കാക്കക്കൂട്ടങ്ങൾ അകലെ കൂടുകളിലേക്ക് പറന്നകലുന്നു. ഇരതേടി ഏതാനും പരുന്തുകൾ അപ്പോഴും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നുണ്ട്. തിരകളിലെ വെള്ളി വെളിച്ചം കുറഞ്ഞു തുടങ്ങി. ദൂരെ ചക്രവാളം വർണ്ണരാജികൾ വിടർത്തി. കടലിനെ ചുംബിച്ച് പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘശകലങ്ങൾ ഒഴുകുന്നു. അപ്പോഴും പാതാറിൽ സായാഹ്ന സവാരിക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നു. ചാരുബെഞ്ചുകൾ നിറഞ്ഞു തുടങ്ങി. പുഴയോര നടപ്പാതയിൽ വൈദ്യുത വിളക്കുകൾ തെളിഞ്ഞു. അക്കരെ മുക്കുവ കുടിലുകളിലെ വെളിച്ചം പുഴയിൽ പ്രതിഫലിച്ചു. സായാഹ്ന സവാരിക്ക് വന്ന മധ്യവയസ്കരും സ്ത്രീകളും അങ്ങിങ്ങായി നടക്കുന്നു. അവിടെവിടെയായി വൃദ്ധർ കൂട്ടം കൂടി നിന്ന് പഴംപുരാണം പറയുന്നു. ഇരുട്ട് പരന്നു തുടങ്ങിയിരിക്കുന്നു. കടലിന്റെ ഇരമ്പൽ കൂടിക്കൂടി വന്നു. ചുറ്റും എന്തോ ഭയത്തിന്റെ അന്തരീക്ഷം. വെള്ളി വെളിച്ചമായി തിളങ്ങിയ പുഴയുടെ കവിളുകൾ പൊടുന്നനെ ചുവന്നു തൊടുത്തിരിക്കുന്നു. മയ്യഴിയുടെ ഉടലിന് അരഞ്ഞാണം തീർത്ത സഹ്യന്റെ മകളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയതുപോലെ, ശരീരത്തിൽ ആരൊക്കെയോ പിടിവലി നടത്തിയതുപോലെ. വസ്ത്രങ്ങൾ സ്ഥാനം തെറ്റിക്കിടക്കുന്നു. അവളുടെ നെറ്റിയിലെ സിന്ദൂരം മാഞ്ഞിരുന്നുവോ? മുഖമുയർത്താതെ ഓടി ഓടി കിതച്ച് അവൾ മഹാസാഗരമാകുന്ന അമ്മയുടെ മടിത്തട്ടിൽ തളർന്നുറങ്ങിയോ? അങ്ങ് ദൂരെ ചക്രവാളത്തോട് ചേർന്ന് ചാലിയാറിലെ കബന്ധങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നുവോ? കിഴക്കൻ മലകളിൽ നിന്ന് വാസ്തുഹാരകളുടെ തേങ്ങൽ കേട്ടുവോ? മുണ്ടക്കൈ, ചൂരൽമല, ഗാഡ്ഗിൽ കമ്മീഷൻ, ഹേമ കമ്മീഷൻ. അവധി ദിനത്തിൽ ഒരു പകൽ മുഴുവൻ

0: കിടക്കയിലും കസേരയിലും ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ വാർത്തകളുടെ റീൽസ് കണ്ടതിൻ്റെ വിഭ്രാന്തി കാരണം അങ്ങനെ തോന്നിയതാകാം. അതുമല്ലെങ്കിൽ ഏറെ പ്രണയിച്ച വയനാടിനെ കുറിച്ച് ഓർത്താകാം. പിന്നെ ശാസ്ത്രം പഠിച്ചപ്പോൾ ആകാശത്തെ താരകളും ചന്ദ്രനും അത്ര സുന്ദരമല്ല എന്ന് തിരിച്ചറിഞ്ഞതിനാലാകാം. ഒരു ദുസ്വപ്നത്തിൽ നിന്ന പോലെ ഞാൻ ഞെട്ടിയുണർന്നപ്പോഴേക്കും 8 കഴിഞ്ഞിരിക്കുന്നു. എങ്ങും നിശബ്ദത. എടോ, നമുക്ക് 2 പെഗ് കാച്ചിയാലോ? നിശബ്ദതയെ ഭഞ്ജിച്ച് അടുത്ത ചാരുബെഞ്ചിലിരുന്ന ഒരാൾ സുഹൃത്തിനോട് ഇപ്രകാരം പറഞ്ഞു. എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാൻ ഇതിലും നല്ല സമയം വേറെയില്ല. ചാരുബെഞ്ചിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പുറത്ത് സ്കൂട്ടറിനടുത്തേക്ക് സാവധാനം നടന്നു.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഉണ്ണി കെ എം എഴുതി അവതരിപ്പിച്ച കഥ പാതാറിലെ സന്ധ്യ. സർഗജാലകത്തിൽ ഇനി ഡോക്ടർ പി വി ജയരാജ് എഴുതിയ ലളിത ഗാനം. സംഗീതം കുഞ്ഞികൃഷ്ണൻ. ആലപിക്കുന്നത് ലീന ജയരാജ്.

0: പി വി ജയരാജ് എഴുതിയ ലളിതഗാനമാണ് ഇപ്പോൾ കേട്ടത്. സംഗീതം നൽകിയത് കുഞ്ഞികൃഷ്ണൻ, ആലപിച്ചത് ലീന ജയരാജ്. സർഗജാലകത്തിൽ ഇനി പ്രജേഷ് മുള്ളിക്കോട്ട് എഴുതിയ ചടകം എന്ന കഥ, അവതരിപ്പിക്കുന്നത് ബൈജു സുന്ദരൻ മട്ടന്നൂർ.
1: നമുക്ക് ചടകം വാങ്ങാനും പൊട്ടിക്കാനും ഒന്നുമില്ല, പൈസ ഇല്ലടാ, നീ കരയാണ്ട് വന്നേ. അമ്മേ എല്ലാവർക്കും ചടകം വാങ്ങുന്നുണ്ട്, നമ്മളെ വീട്ടിൽ മാത്രം വാങ്ങൂല. ഇനി ബിഷുവിന് കുറച്ച് വാങ്ങിത്തരും, അവരൊക്കെ ഇപ്പോഴേ പൊട്ടിക്കാൻ തുടങ്ങി. ഒരു ക്യാപ്സ് പോലും എനിക്കില്ല, നെട്ടും ബോൾട്ടും ഇട്ട് എറിഞ്ഞ് എല്ലാവരും പൊട്ടിക്കുന്നുണ്ട്. 20 റുപ്യ താമേ ഡാ, അവരൊക്കെ പൈസക്കാരാണ്, ഉദ്യോഗസ്ഥർ, ഗൾഫ്, പട്ടാളം, പോലീസ്. നമ്മളോ കൂലിപ്പണി. അവരെപ്പറം നടന്നോ പക്കയില്? ആന ബായ പുളക്കും പോലെ അണ്ണാൻ ബായ് പുളക്കല്ലേ. അവധിക്കാലം വൈകുന്നേരം, ടയറും ഉരുട്ടി കയ്യിൽ സഞ്ചിയുമായി പീടികയിൽ നിന്നും വരുന്ന രമേശന് മനസ്സിൽ സങ്കടം തളങ്കെട്ടി നിൽക്കുന്നുണ്ട്. സ്കൂൾ 2 മാസത്തേക്ക് പൂട്ടി, അടുത്ത വർഷം 7ാം ക്ലാസ്സിലേക്ക് എത്തും. കളിച്ചു നടക്കാൻ ഒരുപാട് ദിവസങ്ങൾ, ഇടയിൽ വിഷു ആഘോഷം. സന്തോഷിക്കാനുണ്ടെങ്കിലും പടക്കം വാങ്ങി നൽകുന്ന കാര്യത്തിൽ ഇത്തവണയും അമ്മയും അച്ഛനും മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. എല്ലാ കൂട്ടുകാരും ഇപ്പോഴേ പടക്കങ്ങൾ വാങ്ങി പൊട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ രമേശന് മാത്രം ആ ഭാഗ്യമില്ല. മിഠായി, ക്രിക്കറ്റ് ബാറ്റ്, ബോൾ എന്നിവയൊക്കെ കൂട്ടുകാരുടെ കൈകളിലുണ്ട്. കളിക്കാൻ കൂട്ടുന്നത് തന്നെ ഭാഗ്യമാണ്. പക്ഷേ അവർക്കൊന്നുമില്ലാത്ത ഒരു ഭാഗ്യം രമേശനുണ്ട്, സ്വാതന്ത്ര്യം. എപ്പോൾ വേണമെങ്കിലും കടകളിൽ പോകാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. മറ്റുള്ളവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അതിനാൽ അച്ഛൻ കൊണ്ടുതരുന്ന കളിപ്പാട്ടങ്ങളും മിഠായികളും മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. ഒറ്റയ്ക്ക് കുട്ടികളെ അവർ റോഡിൽ വിടില്ല, പൈസയുണ്ടെങ്കിലും എന്തെങ്കിലും വാങ്ങാൻ. പിന്നെ ആകെ വഴി രമേശനെ ആശ്രയിക്കലാണ്. മറ്റുള്ള കുട്ടികൾ പടക്കം പൊട്ടിക്കുന്നതിൽ കൂടെ നിൽക്കുമ്പോഴും അവന് പൊട്ടിക്കാൻ ആരും പടക്കം കൊടുക്കാറില്ല. അതിൻ്റെ പരിഭവമായാണ് അവൻ അമ്മയുടെ മുൻപിലെത്തിയത്. അവന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ചങ്ങാതിമാരുടെ കൂടെ കളിക്കാൻ പോകാതെ അവൻ തിണ്ണയിൽ കിടന്ന് കരഞ്ഞു. വൈകുന്നേരം അച്ഛൻ വന്നാൽ വാങ്ങാം. പിന്നെ ഒരു കാര്യം, ഇപ്പൊ വാങ്ങിയ ബിഷുവിന് പിന്നെ വാങ്ങിത്തരൂലേ? അപ്പൊ പിന്നെ ബിഷുവിനെങ്ങനെ പൊട്ടിക്കുക? അതൊന്നും എനക്കറിയില്ല. ഇന്ന് വാങ്ങിയ ബിഷു വരെ ആക്കിക്കോ അതും കൊണ്ട്. സത്യത്തിൽ അവന് വീണ്ടും സങ്കടം വന്നു. പക്ഷേ ഇന്ന് കളിയാക്കി മുന്നിൽ നിന്ന് പൊട്ടിച്ചവരെ നാളെ കുറച്ച് പടക്കം കാണിക്കാൻ പറ്റുമല്ലോ. ഏതായാലും ഇന്ന് കിട്ടുന്ന പൈസ കൊണ്ട് പടക്കം വാങ്ങണോ അതോ ആ പൈസ കൊണ്ട് വേറെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവൻ ആലോചനയിലായി. അച്ഛൻ വരുന്നത് നോക്കി അവൻ വരാന്തയിലിരുന്നു. സൂര്യൻ മരങ്ങൾക്കിടയിലൂടെ താഴ്ന്നിറങ്ങുന്നതും കാക്കകൾ ആകാശത്ത് കൂട്ടമായി കരഞ്ഞുകൊണ്ട് കൂടും തേടി പറക്കുന്നതും കൊക്കുകൾ നിരനിരയായി പറന്നു പോകുന്നതും അവൻ ആദ്യമായി കാണുന്നത് പോലെ നോക്കി നിന്നു. ചുവന്ന ആകാശം പതിയെ പതിയെ കറുപ്പായി മാറുന്നതും ആകാശത്ത് ഇരുൾ വീഴുന്നതും അവനിൽ കൗതുകം നിറച്ചു. സൈക്കിൾ ബെല്ലടിച്ചുകൊണ്ട് ദൂരെ നിന്നും വരുന്നത് അച്ഛൻ തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ചു. മുൻപിൽ വെള്ളസഞ്ചിയിൽ എന്തോ തൂക്കിയിട്ടിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ആകാംക്ഷയോടെ അവൻ അച്ഛനരികിലേക്ക് ഓടിപ്പോയി. ഇന്ന് അച്ഛൻ മിഠായി വാങ്ങിയിട്ടുണ്ടാകും. അടുത്തെത്തിയപ്പോൾ അച്ഛൻ ആ സഞ്ചി അവന് നേരെ നീട്ടി. അവൻ തൊടാൻ അറച്ചു നിന്നു. മത്തിയായിരുന്നു അതിൽ. അച്ഛാ മുട്ടായി, പോയി പഠിക്കടാ. അച്ഛൻ്റെ മറുപടി അവനെ വീണ്ടും സങ്കടത്തിലാക്കി. കരഞ്ഞുകൊണ്ടവൻ വീട്ടിനകത്തേക്ക് ഓടി. അച്ഛൻ്റെ കയ്യിൽ നിന്നും മീൻ സഞ്ചി വാങ്ങിക്കൊണ്ട് അമ്മ പറഞ്ഞു, അവന് 20 റുപ്യ കൊടുക്കണേ ചടകം വാങ്ങാൻ. 20 റുപ്യോ? മീനിനിന്ന് 2 റുപ്യായി. 10 ദിവസം മീൻ വാങ്ങാം, കിട്ടുന്നതിൽ ചിലവും കഴിച്ച് ബാക്കി ഒന്നും കാണില്ല. 10 റുപ്യ കൊടുക്കാം, കിട്ടുന്നത് വാങ്ങട്ടെ. വിഷുവിന് നിങ്ങൾ വേറെ കൊടുക്കണ്ടേ? 20 റുപ്യ കൊടുക്ക്. എല്ലാ പിള്ളേരും ചടകം പൊട്ടിച്ച് കളിക്കുന്നത് കണ്ട് അവൻ സങ്കടത്തില. വേണ്ട വേണ്ട, 10 മതി, ഇപ്പോൾ അത് പൊട്ടിച്ച് തീർക്കും. ബിഷുവിന് വീണ്ടും കരയും, അപ്പോൾ ബാക്കി 10 റുപ്യ കൊടുക്കാം. നീ മിണ്ടാണ്ട് പോയേ. എന്നാ 10 റുപ്യ കൊണ്ടാ, അവൻ്റെ സങ്കടം മാറട്ടെ. മീൻ സഞ്ചിയുമായി അമ്മ അകത്തേക്ക് പോയി. അടുക്കളയിൽ മീൻ വെച്ച ശേഷം മുറിയിൽ കമിഴ്ന്നു കിടക്കുന്ന രമേശനെ തട്ടിവിളിച്ചു. ഡാ ഇതാ 10 റുപ്യ, നാളെ പോയി ചടകം വാങ്ങിക്കോ. 20 റുപ്യ വേണം അമ്മേ, എന്നാലേ കാര്യമുള്ളൂ. ഇപ്പോൾ നീ 10 റുപ്യക്ക് വാങ്ങ്, ബാക്കി ബിഷുവിന് പൊട്ടിക്കാൻ ഞാൻ പിന്നെയും വാങ്ങിത്തരാം. അവന് വിഷമം മാറിയില്ലെങ്കിലും കിട്ടിയത് വാങ്ങി. രാത്രിയിൽ ഭക്ഷണം കഴിച്ച് കിടക്കാൻ നേരം അവൻ തികഞ്ഞ ആലോചനയിലായി.

0: എങ്ങനെ ഈ പൈസ ചെലവാക്കണം? മിഠായി വാങ്ങണോ അതോ പടക്കം വാങ്ങണോ? എല്ലാം നാളെ പൊട്ടിച്ചാൽ ബാക്കിയുള്ള ദിവസം എന്തു ചെയ്യും? മിഠായി വാങ്ങിയാൽ പടക്കം വാങ്ങാൻ പിന്നെ പൈസ കാണില്ല. അവൻ കിടന്ന് തലപുകഞ്ഞാലോചിച്ചു. അവസാനം അവൻ അതിനൊരു പദ്ധതി കണ്ടെത്തി. സന്തോഷത്തോടെ അവൻ അന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് കാലത്തെണ്ണീറ്റ് പല്ലു തേച്ച് ഭക്ഷണവും കഴിച്ച് അവൻ തൻ്റെ ടയർ എടുത്ത് തട്ടിക്കൊണ്ട് നേരെ രാമേന്ദ്രട്ടൻ്റെ കടയിലേക്ക് പോയി. 5 പൈസയുടെയും 10 പൈസയുടെയും 20 പൈസയുടെയും മിഠായികൾ 4 രൂപയ്ക്ക് വാങ്ങി. 1 രൂപയ്ക്ക് 10 ഗോട്ടികളും ബാക്കി 5 രൂപയ്ക്ക് ക്യാപ്സും ഓലപ്പടക്കവും ബിജിലിയും വാങ്ങി അവൻ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ വന്ന ശേഷം രമേശൻ ഉപയോഗിച്ച് കളഞ്ഞ മടഞ്ഞ ഓലകളും കുറച്ച് മരക്കമ്പുകളും എടുത്ത് ഇടവഴിയുടെ വക്കിൽ തൻ്റെ പറമ്പിലായി ഒരു പീടികമുറി ഉണ്ടാക്കാൻ ആരംഭിച്ചു. മിഠായികളെല്ലാം കുഞ്ഞു കുപ്പികളിൽ നിറച്ചു. എല്ലാത്തിൻ്റെയും മുകളിൽ വില അറിയാൻ സ്റ്റിക്കർ പതിച്ചു. ഗോട്ടിയും പടക്കങ്ങളും ന്യൂസ് പേപ്പർ വിരിച്ചു വെച്ചു. പക്ഷേ വിലയിൽ ചെറിയ മാറ്റം. എല്ലാ സാധനങ്ങൾക്കും ഇരട്ടി വിലയാണെന്ന് മാത്രം. കടകളിൽ പോകാൻ അനുമതിയില്ലാത്ത കൂട്ടുകാരാണ് ലക്ഷ്യം. അവൻ രാവിലെ തന്നെ തൻ്റെ കടയിൽ കച്ചവടം ആരംഭിച്ചു. കുറച്ച് സമയത്തിന് ശേഷം അവൻ്റെ 2 കൂട്ടുകാർ കടയിൽ പോകുമ്പോൾ വാങ്ങാനായി മിഠായിയുടെ പൈസ അവനെ ഏൽപ്പിക്കാൻ വന്നു. പക്ഷേ പുതുതായി തുടങ്ങിയ കട കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഡാ, നീ എല്ലാം വാങ്ങിയിട്ടുണ്ടല്ലേ, എനിക്ക് മിഠായി വേണം. പക്ഷേ മിഠായിയുടെ വില കണ്ട് അവർ ഞെട്ടി. എന്താടാ ഇത്, ഇരട്ടി പൈസയോ? അതെ, ഞാനിനി പീടികയിൽ പോയി നിങ്ങൾക്ക് വാങ്ങി തരുന്നത് നിർത്തി. ഇവിടെ നിന്നും വാങ്ങിക്കോ, അല്ലേൽ അച്ഛനോട് വരുമ്പോൾ വാങ്ങാൻ പറ. എല്ലാ ദിവസവും മിഠായി ചോദിച്ചാൽ കലമ്പുന്നുണ്ടല്ലേ, നിന്നോട് പറയുന്നേ. നിനക്ക് പോകുന്നതിന് പ്രശ്നമില്ലല്ലോ, നമ്മളെ വീട്ടിൽ നിന്ന് കലമ്പും, എന്നെയും കലമ്പും. അതുകൊണ്ട് ഞാൻ കച്ചവടം തുടങ്ങി. വേണേൽ വാങ്ങിക്കോ. അവർ വില കണ്ട് പരിഭവപ്പെട്ട് അവനോട് വഴക്കിട്ട് തിരിച്ചുപോയി. മറ്റുള്ള കൂട്ടുകാരോട് രമേശൻ്റെ കടയെപ്പറ്റിയും സാധനങ്ങളുടെ അമിതവിലയെപ്പറ്റിയും പറഞ്ഞു. രമേശൻ്റെ പുതിയ കട കാണാൻ ഒരുപാട് കുട്ടികൾ വന്നു. ചെറുതും വലുതുമായി പെൺകുട്ടികൾ ഉൾപ്പെടെ അവനെ വന്ന് നോക്കി. കുറച്ചു പേര് കളിയാക്കുകയും ചെയ്തു. ഈ വിലയ്ക്ക് ആരും വാങ്ങില്ല, നീ ഈച്ചയാട്ടിയിരുന്നോ? അന്നേ ദിവസം ആരും അവൻ്റെ കടയിൽ നിന്നും ഒന്നും വാങ്ങിയില്ല. വൈകുന്നേരമായപ്പോൾ അമ്മ വിളിച്ചു. ഡാ, നിനക്ക് എന്തിൻ്റെ സൂക്കേടാ, ആരും വാങ്ങൂലടാ. അവരൊക്കെ ആരോടേലും പറഞ്ഞു വാങ്ങിപ്പിക്കും, നീ എല്ലാം നിർത്തിയിട്ട് വന്നേ. അവൻ സങ്കടത്തോടെ കടയിലെ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുചെന്ന് വെച്ചു. തൻ്റെ പദ്ധതികൾ പൊളിയുകയാണോ എന്ന തോന്നൽ അവനിൽ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു. പിറ്റേന്നവൻ എല്ലാ സാധനങ്ങളും തൻ്റെ പീടികയിൽ നിരത്തി വച്ചു. അപ്പോഴേക്കും അയൽവക്കത്തുള്ള എല്ലാവരിലും അവൻ്റെ കട സംസാര വിഷയമായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി തൻ്റെ മകളെയും കൂട്ടി രമേശൻ്റെ കടയിൽ വന്നു. വസ്ത്രങ്ങൾ അലക്കുന്നതിൻ്റെ ഇടയിലുള്ള വരവാണെന്ന് ഒറ്റനോട്ടത്തിലറിയാം. 2 വയസ്സുള്ള കുട്ടി മിഠായിക്ക് വേണ്ടി ശാഠ്യം പിടിച്ച് കരഞ്ഞു കൊണ്ടിരുന്നപ്പോൾ വന്നതാണ്. രമേശ, മോനെ, നീ 50 പൈസേൻ്റെ എന്തേലും മിഠായിതാ, ഇവൾ അലക്കാൻ വിടുന്നില്ല. രമേശൻ്റെ ആദ്യത്തെ കച്ചവടം അവിടെ തുടങ്ങുകയായി. കുറച്ച് പൈസ കൊടുത്താലും മേക്കില്ല, ഈ കരച്ചിൽ നിൽക്കുമല്ലോ, ചേച്ചി സ്വയം ഗദ്ഗദം കൊണ്ടു. തുടർന്നങ്ങോട്ട് രമേശൻ്റെ ദിവസങ്ങളായിരുന്നു. രമേശൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ കടയിൽ നിന്നും വാങ്ങാൻ തുടങ്ങി. അടുത്ത 10 ദിവസം പുതിയ മിഠായികളും കൂടുതൽ പടക്കങ്ങളും കടയിലേക്ക് വന്നു ചേർന്നു. രമേശൻ്റെ കടയിൽ കച്ചവടം പൊടിപൊടിച്ചു. അങ്ങനെ വിഷുവിൻ്റെ തലേന്നാൾ വന്നെത്തി. കടയിലെ സാധനങ്ങളുടെ എണ്ണത്തിൽ പടക്കങ്ങൾ സ്ഥാനം കൂടുതൽ നേടിയിരുന്നു. രമേശൻ കച്ചവടം അവസാനിപ്പിച്ചു. സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. രാത്രിയിൽ അച്ഛൻ വന്നപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങളല്ലേ അവന് ചടക്കം വാങ്ങാൻ 10 രൂപ കൂടി കൊടുക്കുമെന്ന് പറഞ്ഞത്. അത് കൊടുക്ക്, ഇന്ന് വാങ്ങിയില്ലാലോ, നാളെ പുലർച്ചെ കണി കണ്ടാൽ അവന് പൊട്ടിക്കാൻ പറ്റൂ. കണി കണ്ടാൽ കൊടുക്കേണ്ട കൈനീട്ടത്തിനുള്ള പൈസ വേണ്ടേ? ശരി, അവനെ വിളിക്കേ. 10 രൂപയ്ക്ക് ചടകമൊന്നും കിട്ടൂലെന്നും പറഞ്ഞ് അവൻ നിലവിളിയായിരിക്കും. സാരൂല്ല, നിങ്ങൾ ഉള്ളത് കൊടുക്ക്, അവൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് ചടകം കണ്ടിനെ, ബാക്കി ഇത് കൂട്ടി വാങ്ങിക്കോട്ട്. രമേശാ, അച്ഛൻ വിളിക്കുന്ന നിന്ന. അമ്മ ഉച്ചത്തിൽ അവനെ വിളിച്ചു. ഡാ, ഇന്നാ 10 രൂപയ, ചടകം വാങ്ങിക്കോ. വേണ്ട അച്ഛാ, എൻ്റെ കയ്യിൽ 50 രൂപയുടെ ചടകമുണ്ട്, ബാക്കി പൈസ 22 രൂപയുണ്ട്, അത് ഞാൻ അച്ഛന് തരാൻ വെച്ചയാ. അച്ഛന് ഒന്നും മനസ്സിലായില്ല. അച്ഛൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയുടെ മുഖത്തും ആശ്ചര്യവും സന്തോഷവും. നിങ്ങൾ അകത്ത് വാ, ഞാൻ പറഞ്ഞുതരാം. അമ്മ അച്ഛനെയും കൂട്ടി അകത്തേക്ക് പോയി. രമേശൻ പടക്കങ്ങളിൽ നിന്ന് റോക്കറ്റ് എടുത്തുകൊണ്ടുവന്ന് ആകാശത്തേക്ക് കത്തിച്ചു വിട്ടു.
1: പ്രജേഷ് മുള്ളിക്കോട്ട് എഴുതിയ ചടകം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാവുന്നു.

0: ആർദ്രഗീതങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

കമ്മീഷൻ കോടതിയെ അറിയിച്ചു. പശ്ചിമബംഗാളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിൽ ഇതുവരെ 20% പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ 7 ആരംഭിച്ച വോട്ടെടുപ്പ് ഇതുവരെ സമാധാനപരമാണ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. 9 ആരംഭിച്ച് 29 അവസാനിച്ച വിവിധ ഘട്ടങ്ങളിലെ പോളിംഗിന് ശേഷമാണ് മറ്റന്നാളത്തെ ഫലപ്രഖ്യാപനം. രാവിലെ 8 വോട്ടെണ്ണൽ തുടങ്ങും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തീർത്ത ശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃതമായി ആരും പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് നടപടി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തിരിച്ചറിയലിനായി ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ വരണാധികാരി നൽകിയ ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ആളുകളെ ഹാളിലേക്ക് കടത്തിവിടുന്നത്. 3 ഘട്ടത്തിൽ QR കോഡ് സ്കാൻ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കായി ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപവും മീഡിയ സെന്ററുകൾ സജ്ജമാക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അധികാര പത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാധ്യമപ്രവർത്തകർക്ക് മീഡിയ സെന്ററിലെ പ്രവേശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന തിരുവനന്തപുരത്തെ ജീവനക്കാർക്ക് ഇന്ന് ഉച്ചയ്ക്ക് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം ക്രമീകരിച്ചതായി ട്രെയിനിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചു. ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നാളെ ഉച്ചയ്ക്ക് വാർത്താസമ്മേളനം വിളിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ 4B ഹാളിലാണ് വാർത്താസമ്മേളനം. മലപ്പുറം വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞവരിൽ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. മരിച്ച മറ്റ് അധ്യാപകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി, പാചകത്തൊഴിലാളി സാജിദ, റുഖിയ, ഷക്കീല, വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹിഷാം എന്നിവരുടെ ബന്ധുക്കൾക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിക്കുക. അപകടത്തിൽ മരണപ്പെട്ട അധ്യാപികയുടെ മകൻ മുഹമ്മദ് ഷഹാദിൻ, മറ്റൊരു അധ്യാപികയുടെ മകൾ മസ്നീൻ, വാഹനത്തിന്റെ ഡ്രൈവർ മുഹമ്മദ് ഹാഫിസ് എന്നിവരുടെ ചികിത്സാ ചെലവ് ഗവൺമെന്റ് വഹിക്കും. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെ ചികിത്സയ്ക്ക് തുക ചെലവായിട്ടുണ്ടെങ്കിൽ പ്രസ്തുത തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 12 ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് ഗവൺമെന്റ് കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു.

ഇവർക്ക് ഫോഴ്സ് മജൂർ വ്യവസ്ഥ പ്രകാരം ഇളവുകൾ അനുവദിക്കാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം തീരുമാനിച്ചു. യുദ്ധം മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ കരാർ ലംഘനമായി കണക്കാക്കാതെ കരാറുകാർക്ക് പിഴയോ മറ്റ് അധിക ചെലവുകളോ ഇല്ലാതെ 4 മാസം വരെ സമയപരിധി നീട്ടി നൽകാനാണ് ഉത്തരവ്. വാണിജ്യ LPG സിലിണ്ടർ വിലവർദ്ധന ആഗോള ഘടകങ്ങൾ കാരണമാണെന്നും ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ 50% ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ആഗോളതലത്തിൽ വിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടും പ്രധാന ഇന്ധനവിലകളിൽ സ്ഥിരത നിലനിർത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ജോഷി ന്യൂഡൽഹിയിൽ പറഞ്ഞു. 2026-27 വർഷത്തെ 4 പാർലമെന്ററി കമ്മിറ്റികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ലോക്സഭയിലെ BJP അംഗം ഡോക്ടർ സഞ്ജയ് ജയ്സ്വാളിനെ 30-അംഗ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിച്ചു. കോൺഗ്രസ് MP KC വേണുഗോപാലിനെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായും നിയമിച്ചു. ലോക്സഭയിൽ നിന്ന് 15 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 7 അംഗങ്ങളും ഉൾപ്പെടുന്ന പൊതു അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെ തലവൻ BJP MP ബൈജയന്ത് പാണ്ഡെയാണ്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ കമ്മിറ്റിയുടെ തലവൻ ലോക്സഭയിലെ BJP അംഗം ഫഗൻ സിംഗ് ഫുലസ്തയാണ്. കമ്മിറ്റികളുടെ കാലാവധി ഈ മാസം 1 മുതൽ അടുത്ത വർഷം April 30 വരെയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. UDF ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ഒരു പേരും നിർദ്ദേശിച്ചിട്ടില്ലെന്ന് പാർട്ടി നേതാവ് ഡോക്ടർ MK മുനീർ സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഡോക്ടർ മുനീർ പറഞ്ഞു. ജനവിധി വരുമ്പോൾ രാഷ്ട്രീയ സുനാമി ഉണ്ടാകുമെന്ന് ബേപ്പൂർ മണ്ഡലം UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പറഞ്ഞു. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ പകൽ സമയം ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ചടങ്ങുകൾ നിശ്ചയിക്കുന്ന പ്രക്കൂഴം ആരംഭിച്ചു. ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ചടങ്ങ് നടക്കുന്നത്. ഒറ്റപ്പിലാൻ, പുറങ്കലയൻ, ആശാരി പെരുവണ്ണാൻ, കൊല്ലൻ കണിശൻകാടൻ, കുറിച്ചിർ തുടങ്ങിയ വിഭാഗക്കാരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഫുട്ബോളിൽ 21 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം AFC വനിതാ U17 ഏഷ്യൻ കപ്പിന് യോഗ്യത നേടിയ ഇന്ത്യൻ ടീം ആദ്യ പോരാട്ടത്തിൽ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ചൈനയിലെ സുഷൌവിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5 മത്സരം ആരംഭിക്കുന്നത്. ബാസ്കറ്റ്ബോൾ ലീഗ് കേരളയുടെ U14-U19 വിഭാഗങ്ങളിലെ ആദ്യഘട്ട സെലക്ഷൻ ട്രയൽസുകൾ കോഴിക്കോട് ദേവഗിരി കോളേജിൽ സമാപിച്ചു. ഡാറ്റ വിശകലനത്തിലൂടെ താരങ്ങളെ കണ്ടെത്തുന്ന സംസ്ഥാനത്തെ ആദ്യ പദ്ധതിയാണിത്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളക്കലാ അക്കാദമിയുടെ 3 ദിവസത്തെ നിലമ്പൂർ ആയിഷ നവതി ആദരം പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ഇന്നും അക്കാദമി തിയേറ്ററിൽ നിലമ്പൂർ ആയിഷ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കും. നാളെ മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, ആയിഷക്കാലം ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും. വൈകിട്ട് ആദരസമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ സംഭാവനകൾ നൽകിയ വനിതകളെ ആദരിക്കും. സമാപന ചടങ്ങിൽ അലങ്കാര പദവി ഗാനമേളയിൽ സിനിമ നാടക മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കും. 8th സ്വതന്ത്ര ചലച്ചിത്രമേള ഈ മാസം 6 മുതൽ 10 വരെ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടത്തും. ലോക സിനിമാ വിഭാഗം, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. മത്സര വിഭാഗത്തിലെ മികച്ച ചിത്രത്തിന് 1,00,000 രൂപയും ഫലകവും അടങ്ങിയ ബയോസ്കോപ്പ് അവാർഡ് സമ്മാനിക്കും. വയനാട്ടിൽ ഉൾപ്പെടെ നിരവധി കവർച്ചക്കേസുകളിൽ ഉൾപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് കണ്ണൂർ ആലക്കോട് സ്വദേശി മുഹമ്മദ് പിടിയിലായി. ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് 150-ലേറെ മോഷണക്കേസുകളിൽ ഉൾപ്പെട്ട മുഹമ്മദിനെ പിടികൂടിയത്. ഇയാളുടെ സഹായിയായ കമ്പളക്കാട് സ്വദേശി ജോസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കൗണ്ടിംഗ് സൂപ്പർവൈസർമാരായി നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. മലപ്പുറം വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2026-27 വർഷത്തെ 4 പാർലമെന്ററി കമ്മിറ്റികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി, 2 അതിഥി ഭാഷാഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, തുടർന്ന് നാടൻ പാട്ടുകൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സ്ത്രീ തരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. കാഞ്ഞിലേരി UPU സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നു. 9 ചാരുകസേര, കാമദേവനെ കുറിച്ച് കൂടുതൽ അറിയാം. 10 മധുരഗീതങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

കേൾക്കാം നാട്ടുവിശേഷം. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഫർണിച്ചർ മാനുഫാക്ചറേഴ്സ് ആൻഡ് മെർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ നാളെ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. പയ്യാമ്പലം ബീച്ച് അറേബ്യൻ റിസോർട്ടിൽ 2 മണിക്കാണ് സമ്മേളനം. ജില്ലയിലെ പടക്കക്കടകൾ ഇന്നു മുതൽ ഈ മാസം 5 വരെ അടച്ചിടണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു. കുട്ടികളിൽ ചലച്ചിത്ര ആസ്വാദന ശീലം വളർത്തുന്നതിനായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ മാസം ക്യാമ്പുകൾ സംഘടിപ്പിക്കും. 8, 9, 10 ക്ലാസുകളിലെ കുട്ടികൾക്ക് പങ്കെടുക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 11 ആണ്. മുണ്ടയാട് വയൽത്തിറ കമ്മിറ്റി യോഗം നാളെ രാവിലെ 10 മണിക്ക് വാണിവിലാസം UPU സ്കൂളിൽ ചേരും. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ മാസം 8, 9, 10 തീയതികളിൽ വ്യാവസായിക ഉൽപ്പന്ന പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. കണ്ണൂർ EK Nayanar മെമ്മോറിയൽ അക്കാദമി ഹാളിൽ നടക്കുന്ന മേളയിൽ 150 സ്റ്റാളുകൾ ഉണ്ടാകും. ചാല അരിയാലിൻ കീഴിൽ കനാൽ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന ഉത്സവം ഇന്നലെ ആരംഭിച്ചു, നാളെ സമാപിക്കും. കൂടാളി മണിയൂർ പുല്യാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ടം ഇന്നു മുതൽ ഈ മാസം 5 വരെ നടക്കും. നാറാത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ആഘോഷം ഇന്ന് നടക്കും. മമ്പറം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ സ്വിമ്മിംഗ് പൂളിൽ അവധിക്കാല നീന്തൽ പരിശീലനം ഈ മാസം 4 ആരംഭിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാം. സ്ത്രീകൾക്ക് പ്രത്യേക പരിശീലനമുണ്ട്. ഫോൺ നമ്പർ 9562201322. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് തലശ്ശേരി യൂണിറ്റ് ഇന്നും നാളെയും നഗരസഭാ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. പാരപ്രം യുണൈറ്റഡ് സ്പോർട്സ് ക്ലബിന്റെ ജില്ലാ സീനിയർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഫൈനൽ മത്സരം നാളെ നടക്കും. പുറക്കളം കോട്ടയം തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ക്ഷേത്രം തന്ത്രി നന്ദ്യാർവള്ളി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ നാളെയും മറ്റന്നാളുമായി നടക്കും. ആൽബിൻ ഓർത്തോ കെയർ ക്ലിനിക്ക് തളിപ്പറമ്പ്, സെയിന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വെള്ളിക്കിൽ സെയിന്റ് തോമസ് പാരിഷ് ഹാളിൽ സൌജന്യ അസ്ഥിരോഗ പരിശോധന നടക്കും. നാളെ രാവിലെ 9 മുതലാണ് പരിശോധന. 7 PHC നേതൃത്വത്തിൽ സൌജന്യ പ്രഷർ പ്രമേഹ പരിശോധനയും ഉണ്ടാകും. ഫോൺ നമ്പർ 9400067-8263. കടമ്പേരി കരുണ ചാരിറ്റബിൾ സൊസൈറ്റി വാർഷികാഘോഷം ഇന്ന് വൈകിട്ട് 6 മണിക്ക് കടമ്പേരി GUPU സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. പുറച്ചേരി കേശവതീരം കലാവേദിയുടെ നേതൃത്വത്തിൽ ഈ മാസം 4-ഉം 5-ഉം പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്യാമ്പ് നടത്തും. പങ്കെടുക്കുന്നവർ രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9037-3030-31. അർച്ചന ആശുപത്രി പെരുമ്പുന്ന ടീം, കരുണാപുരം നന്മ സ്വാശ്രയ സംഘം എന്നിവ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തും. നാളെ 9:30 മുതൽ 12:30 വരെ സെയിന്റ് ജൂഡ്സ് പള്ളി ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. ഫോൺ നമ്പർ 7795-5038-61. കടമ്പേരി യുക്തി മാതൃഭൂമി സ്റ്റഡി സർക്കിൾ മന്ദിരത്തിൽ നാളെ വൈകിട്ട് 4 മണിക്ക് സർഗസദസ് നടത്തും. കഥാകൃത്ത് TP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. കുഞ്ഞിമംഗലം തൃപ്പാണിക്കര ശിവക്ഷേത്രം നടയിൽ കളിയാട്ടം ഇന്ന് നടക്കും. കടന്നപ്പള്ളി കുറ്റ്യാട് പുലിയൂർ കാളീക്ഷേത്രം കളിയാട്ടം ഇന്ന് നടക്കും. പിലാത്തറ വ്യാകുലമാത ഫെറോന ദേവാലയം തിരുനാൾ ഇന്ന് നടക്കും. മണ്ടൂർ മുതുവടത്ത് തറവാട് കളിയാട്ടം ഇന്ന് നടക്കും. കവിമണ്ഡലം കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ കുഞ്ഞുണ്ണിമാഷ് ജന്മശതാബ്ദിയും ക്യുസ് മത്സരവും സ്മൃതിയരങ്ങും ഈ മാസം 10-ന് 3 മണിക്ക് പയ്യന്നൂർ വിശ്വകലാ അക്കാദമി ഹാളിൽ നടക്കും. അക്ഷര ക്യുസ് മത്സരത്തിൽ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. 5 പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9188-43625. മലബാർ ഫൗണ്ടേഷൻ ഓഫ് ന്യൂറോ ആൻഡ് കാർഡിയാക് കെയർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ന്യൂറോ ആൻഡ് DBS അലയൻസ് ഇന്ത്യ ദേശീയ സമ്മേളനം ഇന്ന് നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലും 1 കേന്ദ്രഭരണ പ്രദേശത്തുമായി സെൻസസിന്റെ ആദ്യഘട്ടത്തിലെ ഭവന കണക്കെടുപ്പിന് തുടക്കമായി. 4 പാർലമെന്ററി സമിതികളെ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. KC വേണുഗോപാൽ MP പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ. കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളെ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 15,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാവുക. ഒരു റൌണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ EVMകളാണ് എണ്ണുന്നത്. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെയും ബൂത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെയും എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്ന് കണ്ടാൽ EVMലെ വോട്ടുകളുടെ എണ്ണം പരിശോധിച്ച ശേഷം ഫോം 17C പാർട്ട് 1 വിവരങ്ങളുമായി ഒത്തുനോക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇതുസംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിന്മേലാണ് കോടതിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലർ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കണമെന്ന് അന്തിമ ഉത്തരവിൽ സുപ്രീംകോടതി വ്യക്തമാക്കി. അതിനിടെ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ആദ്യ 2 മണിക്കൂറിൽ 16% പോളിംഗ് രേഖപ്പെടുത്തി. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലുള്ള മഗ്രഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. നേരത്തെ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ റീപോളിംഗിന് ഉത്തരവിട്ടത്. ഇന്ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണി വരെ തുടരും. വോട്ടെടുപ്പ് ഇതുവരെ സമാധാനപരമാണെന്നും അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. April 29 നടന്ന രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലാണ് ഈ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ പതിവ് ബുള്ളറ്റിനുകൾക്ക് പുറമെ രാവിലെ 9 മണി മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി BJP MP ബൈജയന്ത് പാണ്ഡയെ തെരഞ്ഞെടുത്തു. ലോക്സഭയിൽ നിന്ന് 15 രാജ്യസഭയിൽ നിന്ന് 7 അംഗങ്ങളാണ് ഈ സമിതിയിലുള്ളത്. അടുത്ത വർഷം April 30 വരെയാണ് സമിതികളുടെ കാലാവധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ഇന്ന് രാവിലെ താപനിലയിൽ നേരിയ വർധന. രണ്ടു ദിവസം മുൻപ് പെയ്ത മഴ താപനിലയിൽ കുറവ് വരുത്തിയിരുന്നു. നഗരത്തിലെ പ്രധാന കാലാവസ്ഥാ കേന്ദ്രമായ സഫ്ദർ ജംഗിൽ 25.9 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തി. ഇത് സാധാരണയേക്കാൾ 1.2 ഡിഗ്രി കൂടുതലാണ്. രാജ്യത്തെ പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. ഇതിന്റെ പരീക്ഷണാർത്ഥം ഇന്ന് ഉച്ചയോടെ മൊബൈൽ ഫോണുകളിലേക്ക് സൈറൺ ശബ്ദത്തോടെയുള്ള സന്ദേശം അയച്ചു. ജാഗ്രതയുള്ള പൌരന്മാർ സുരക്ഷിത രാഷ്ട്രം

0: സൈറൺ ശബ്ദത്തോടെയുള്ള സന്ദേശം അയച്ചു. ജാഗ്രതയുള്ള പൌരന്മാർ, സുരക്ഷിത രാഷ്ട്രം എന്ന സന്ദേശമാണ് ഫോണുകളിൽ ലഭിച്ചത്. ഇതൊരു പരീക്ഷണ സന്ദേശമാണെന്നും പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സർക്കാർ അറിയിച്ചു. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. പ്രകൃതിക്ഷോഭമോ അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ പ്രാദേശിക ഭാഷകളിൽ തന്നെ കൃത്യമായ ലൊക്കേഷനനുസരിച്ച് മുന്നറിയിപ്പുകൾ നൽകാൻ ഇതിലൂടെ സാധിക്കും. 2027 സെൻസസിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട വിവരശേഖരണത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയം അവസാനിച്ചതിനെ തുടർന്നാണ് എന്യൂമറേറ്റർമാർ വീടുകളിൽ നേരിട്ടെത്തുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം 30 വരെ വിവരശേഖരണം തുടരും. അതേസമയം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലും രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മേഘാലയ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഓൺലൈൻ സൌകര്യം നിലവിൽ ലഭ്യമാണ്. ഈ മാസം 15 വരെ പൊതുജനങ്ങൾക്ക് ഈ സൌകര്യം പ്രയോജനപ്പെടുത്താം. ഇതിനുശേഷം മെയ് 16 മുതൽ ജൂൺ 14 വരെ ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സെൻസസിന്റെ രണ്ടാം ഘട്ടം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കും. പ്രായം, ലിംഗഭേദം, തൊഴിൽ, സാക്ഷരത, ജാതി തുടങ്ങി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വിശദമായ വിവരങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ശേഖരിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ക്ഷേമത്തിനും വികസനത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ശ്രീകാകുളം ജില്ലയിലെ എരമുക്കത്ത് മത്സ്യസാഗർമാല പദ്ധതിക്ക് കീഴിൽ സ്ഥാപിച്ച സൌരോർജ്ജ തെരുവിളക്കുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പദ്ധതി പ്രകാരം മത്സ്യബന്ധന ഗ്രാമങ്ങളിലുടനീളം സൌരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ എംഎ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 7 wicketsന് പരാജയപ്പെടുത്തി. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കാറുകളുടെയും ട്രക്കുകളുടെയും ഇറക്കുമതി തീരുവ 25% ഉയർത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. വ്യാപാര കരാർ പാലിക്കുന്നതിൽ യൂറോപ്യൻ യൂണിയൻ പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ട്രംപ് ലംഘനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയില്ല. അതിനിടെ യൂറോപ്യൻ യൂണിയന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലാ മാർഗ്ഗങ്ങളും തേടുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ അറിയിച്ചു. ഇറാനുമായി ബന്ധപ്പെട്ട US സൈനിക നടപടികൾക്കുള്ള പിന്തുണയെച്ചൊല്ലി അമേരിക്കയും പ്രധാന യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്നതിനിടെ ജർമ്മനിയിൽ നിന്ന് 5,000 സൈനികരെ പിൻവലിക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. നാറ്റോ സഖ്യകക്ഷികളോടുള്ള, പ്രത്യേകിച്ച് ജർമ്മനിയോടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതൃപ്തിയെ തുടർന്ന് സൈനികരുടെ എണ്ണം ഭാഗികമായി കുറയ്ക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്നതായി മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിച്ചു. തെക്കൻ തീരപ്രദേശങ്ങളിലെ സമുദ്രപാതകളിൽ പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ IRGC. അറേബ്യൻ ഗൾഫിലെയും ഹോർമുസ് കടലിടുക്കിലെയും പ്രധാന റൂട്ടുകളുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനം. ഇറാൻ തീരത്തിന്റെ ഏകദേശം 2,000 km ഭാഗത്ത് സൈന്യം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് IRGC നേവി കമാൻഡും അറിയിച്ചു. പ്രളയം മുൻകൂട്ടി അറിയിക്കുന്ന മാതൃക ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യയും നേപ്പാളും ഇന്ന് കാഠ്മണ്ഡുവിൽ യോഗം ചേരും. ബീഹാറിലെ ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സന്തോഷ് കുമാർ മോൾ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കാഠ്മണ്ഡുവിൽ കോസി ഗന്ധക പദ്ധതികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇന്ത്യ നേപ്പാൾ സംയുക്ത സമിതി യോഗത്തിൽ ജലമാനേജ്മെന്റും അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന വിഷയങ്ങളിൽ ധാരണയിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലും 1 കേന്ദ്രഭരണ പ്രദേശത്തുമായി സെൻസസിന്റെ ആദ്യഘട്ടത്തിലെ ഭവന കണക്കെടുപ്പിന് തുടക്കമായി. 4 പാർലമെന്ററി സമിതികളെ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. KC വേണുഗോപാൽ MP, പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 3 മണിക്കാണ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ പ്രിയരാഗത്തിലേക്ക് സ്വാഗതം. പ്രിയരാഗത്തിൽ ആദ്യം 2021 പുറത്തിറങ്ങിയ എല്ലാം ശരിയാകും എന്ന ചിത്രത്തിനു വേണ്ടി KS ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. BK ഹരിനാരായണൻ്റെതാണ് വരികൾ. സംഗീതം ഔസേപ്പച്ചൻ, ആസിഫ് അലി, സിദ്ദിഖ്, രജിഷ വിജയൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ.

0: ഇടം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
2: സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, അന്നാബെൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് 2021 പുറത്തിറങ്ങിയ സാറാസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ജൂഡ് ആന്റണി ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, ഗൗരി ലക്ഷ്മി എന്നിവർ പാടിയ ഗാനം. ഗാനരചന ജോപോൾ, സംഗീതം ഷാൻ റഹ്മാൻ.

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം. 2023 പുറത്തിറങ്ങാത്ത ഒരു ചിത്രമായിരുന്നു കാറൽ മാർക്സ് ഭക്തനായിരുന്നു. പുതുമുഖ നായികാ നായകന്മാരെ അണിനിരത്തി വിപിൻ എൻ വേലായുധനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി ജ്യോതിഷ്ടി കാശി ഗാനരചന നിർവഹിച്ച് മണികണ്ഠൻ അയ്യപ്പ സംഗീതം പകർന്ന് സൂരജ് സന്തോഷ് പാടിയ ഗാനം

0: മട്ടന്നൂർ സെന്റ് ഫ്രാൻസിസ് ടിസിഎൽസ് അക്കാദമി
1: പുതിയ അധ്യയന വർഷത്തേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. SFS അക്കാദമി മട്ടന്നൂർ വിശാലവും പ്രകൃതി രമണീയവുമായ ക്യാമ്പസിൽ മികച്ച പഠനാന്തരീക്ഷം ഉറപ്പു നൽകുന്നു.
0: ICSE സിലബസ് അനുസരിച്ചുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
1: പഠന പാഠ്യേതര വിഷയങ്ങളിൽ പ്രബുദ്ധരാക്കാൻ പ്രാപ്തരായ ഉന്നത യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ,
0: എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് 7511148550.
2: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
3: ഇനി കേൾക്കാം വരയൻ എന്ന ചിത്രത്തിലെ ഗാനം. ജിജോ ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ വിജു വിൽസൺ, ലിയോണ ലിഷോയ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ വിജയരാഘവൻ, മണിയംപിള്ള രാജു, ആദ്യനാട് ശശി, ജോയി മാത്യു, ബിന്ദു പണിക്കർ എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ചിത്രത്തിനു വേണ്ടി സനാ മൊയ്തൂട്ടി പാടിയ ഗാനം ഇനി കേൾക്കാം. BK ഹരിനാരായണന്റെ വരികൾക്ക് പ്രകാശ് അലക്സാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: 2022 പുറത്തിറങ്ങിയ കൊച്ചാൾ എന്ന ചിത്രത്തിനു വേണ്ടി പ്രദീപ് കുമാർ, നിത്യ മാമൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മ എഴുതിയ വരികൾക്ക് PS ജയഹരിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. കൃഷ്ണശങ്കർ, മുരളി ഗോപി, വിജയരാഘവൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കേൾക്കാം ഇല്ലാ മഴച്ചാറ്റിൻ കുളിർ ചൂടാറുണ്ടേ ഉള്ളം.
1: കേറടാ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയരാഗത്തിൽ ഇനി കേൾക്കാം ടിറ്റോ പി തങ്കച്ചന്റെ ഗാനരചനയിൽ ജോയൽ ജോൺസ് സംഗീതം പകർന്ന് വിധു പ്രതാപും മൃദുല വാര്യരും പാടിയ ഗാനം. ചിത്രം അനുരാഗം. 2023 ഷഹാദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ഷീല, ഗൗരിജി കിഷൻ, ദേവയാനി, ലേനാകുമാർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM. പ്രിയരാഗത്തിൽ ഇനി കേൾക്കാം 2022 പുറത്തിറങ്ങിയ വിശുദ്ധ മെജോ എന്ന ചിത്രത്തിലെ ഗാനം. കിരൺ ആന്റണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മാത്യു തോമസ്, ഡിനോയ് പൗലോസ്, ലിജോ മോൾ ജോസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് സുഹൈൽ കോയയാണ്. സംഗീതം ജസ്റ്റിൻ വർഗീസ്. കേൾക്കാം ഈ ചിത്രത്തിനു വേണ്ടി അദീഫ് മുഹമ്മദ് പാടിയ ഗാനം.

봐. 봐. ഇതാണ് ഞങ്ങളുടെ അപ്പാപ്പൻ. അപ്പാപ്പ ഇതെന്റെ കൂട്ടുകാരൻ അമ്മേജോ. വാ അകത്തേക്ക് പോവാം.

0: അവന് പണിയൊന്നുമില്ല.
1: എപ്പോഴും
0: ഇവിടെ കയറി ഇറങ്ങിയണക്കണോട് ചോദിച്ചതാ.
2: നിക്കടാ,
3: ഇതിനെ ഞാൻ നോക്കിയിരിക്കായിരുന്നു. നീയാണല്ലോ ഇപ്പൊ ജീനയുടെ കൂടെ സ്ഥിരം നടക്കുന്നവൻ. എന്താണ് നിന്റെ പേര്? ഇനി മേല നിന്നെ അവളുടെ കൂടെ കണ്ട, നിന്റെ വീട്ടിൽ കയറി
2: പാരിസരത്തോലും കണ്ടോരുന്ന്. കരഞ്ഞ

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇനി കേൾക്കാം. 2022 കെ ആർ പ്രവീണിന്റെ സംവിധാനത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, സുരഭി ലക്ഷ്മി, വിഷ്ണു ഗോവിന്ദൻ, വിനോദ് തോമസ്, സാഗർ സൂര്യ, അതിഥി രവി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സിനിമയായിരുന്നു കുറി. ഈ ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, വിനോദ് തോമസ് സംഗീതം പകർന്ന് നജീം അർഷാദ് പാടിയ ഗാനം പ്രിയരാഗത്തിലൂടെ നമുക്ക് ആസ്വദിക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയ രാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം. ഇനി കേൾക്കാം KS ഹരിശങ്കർ പാടിയ ഗാനം. മനു മഞ്ജിത്തിന്റെ ഗാനരചനയിൽ ഉണ്ണി ഇളയരാജയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രം കുറുക്കൻ. 2023 ജയലാൽ ദിവാകരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, ഷൈൻ ടോം ചാക്കോ, മാളവിക മേനോൻ, ശ്രീനിവാസൻ, സുധീർ കരമന, അൻസിബ തുടങ്ങി നിരവധി അഭിനേതാക്കളാണ് കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. ഇതിലെ ശുഭവിഭാതമായി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം പ്രിയരാഗത്തിലൂടെ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും, തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
4: പ്രിയരാഗത്തിൽ ഇനി ലാൽ ജോസ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. 2022 കബീർ പുഴമ്പറത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ഷാരിഖ്, ആൻ ആൻഡ്രിയ, ഭഗത് മാനുവൽ, ശശി കലിംഗ, ദേവി അജിത്, സാലു കൂറ്റനാട് എന്നിവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. ജോ പോളിന്റെ ഗാനരചനയിൽ ബിനീഷ് മണിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഗോപി സുന്ദറാണ്. അന്ന ബേബി, ഹരിത ബാലകൃഷ്ണൻ, രാധിക, സിദ് ശ്രീറാം, വിജയ് യേശുദാസ് എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിൽ സിദ്ധ് ശ്രീറാം, രാധിക, അന്ന ബേബി, ഹരിത ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് പാടിയ സുന്ദരി പെണ്ണെ എന്ന് തുടങ്ങുന്ന ഗാനം ഇനി നമുക്ക് ആസ്വദിക്കാം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM. 2022 പുറത്തിറങ്ങിയ സിദ്ധി എന്ന ചിത്രത്തിനു വേണ്ടി മധുശ്രീ നാരായണൻ പാടിയ ഗാനം കേൾക്കാം. വിനായക ശശികുമാറിന്റെ വരികൾക്ക് രമേഷ്

0: പ്രിയരാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം.
1: റേഡിയോ
0: മലബാർ. റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്.
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ.
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: മോൾ ഉറങ്ങിയില്ലേ?
1: ഈ അമ്മയുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് ഉറക്കം വരണില്ല.
2: അല്ലെങ്കിൽ ഇവിടെ പാട്ട് കേട്ട് ആര് ഉറങ്ങാൻ? നളിനി മോൾ ഉറങ്ങണമെങ്കിൽ അച്ഛൻ പാടണല്ലേ.

0: മട്ടന്നൂർ സെന്റ് ഫ്രാൻസിസ് ടിസിഎൽസ് അക്കാദമി
1: പുതിയ അധ്യയന വർഷത്തേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. SFS അക്കാദമി മട്ടന്നൂർ വിശാലവും പ്രകൃതി രമണീയവുമായ ക്യാമ്പസിൽ മികച്ച പഠനാന്തരീക്ഷം ഉറപ്പു നൽകുന്നു.
0: ICSE സിലബസ് അനുസരിച്ചുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
1: പഠന പാഠ്യേതര വിഷയങ്ങളിൽ പ്രബുദ്ധരാക്കാൻ പ്രാപ്തരായ ഉന്നത യോഗ്യതയും പരിചയ സമ്പത്തുമുള്ള അധ്യാപകർ,
0: എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് 7511 1485

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
3: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്.

0: ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: എല്ലാവർക്കും നമസ്കാരം.
2: നമസ്കാരം.
1: 20th century 70-80 കാലഘട്ടങ്ങൾ വരെ കേരളത്തിൽ നഗ്നമായി നടവാടിയിരുന്ന ദാരിദ്ര്യം, സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ, ചൂഷണം എന്നിവയൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് സ്ത്രീ സമൂഹത്തെയാണെന്ന് തോന്നുന്നു. അക്കാലത്തെ മലയാള ചലച്ചിത്രങ്ങളിൽ അത് വളരെ പ്രകടമാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അവരുടെ നിസ്സഹായാവസ്ഥയും ഒക്കെ വെള്ളിത്തിരയിൽ വരച്ചു കാട്ടാൻ ഏറെ സഹായിച്ചിട്ടുള്ളത് അതിന് ഉപോത്ബലകമായി ഭവിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളാണ്. അത്തരം 3 ഗാനങ്ങളാണ് ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സാരംഗപാണിയുടെ കഥയ്ക്ക് എസ് എൽ പുരം സദാനന്ദൻ്റെ തിരക്കഥാ സംഭാഷണത്തോടെ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കുഞ്ചാക്കോ 1970 നിർമ്മിച്ച ഒരു ചിത്രമാണ് താര. കേശവൻകുട്ടി നായർ എന്ന തിക്കുറിശിയുടെ മകളായ വാസന്തി എന്ന ശാരദയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചത് ഗോപിനാഥൻ നായർ എന്ന KP ഉമറാണ്. അവൾക്ക് ജനിക്കുന്ന പെൺകുഞ്ഞിനെ കാര്യസ്ഥൻ വേലുപ്പിള്ള എന്ന അടൂർഭാസി, മക്കളില്ലാത്ത അയ്യപ്പൻ കാളിക്കുട്ടി അതായത് SP പിള്ള വിജയകുമാരി ദമ്പതികൾക്ക് നൽകുന്നു. പിന്നീട് വാസന്തി അഡ്വക്കേറ്റ് ബാലകൃഷ്ണ പിള്ളയെ അതായത് സത്യനെ വിവാഹം ചെയ്ത് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നു. വളർന്ന് യുവതിയായി മാറിയ താരയെ ശാരദ തന്നെയാണ് താരയായും അഭിനയിക്കുന്നത്. താരയെ ഗോപിനാഥൻ നായരുടെ അനന്തരവനായ വേണുഗോപാലൻ എന്ന പ്രേംനസീർ പ്രേമിക്കുന്നു. വേണുവിൻ്റെ അച്ഛനായ വിക്രമൻപിള്ള എന്ന കോട്ടയം ചെല്ലപ്പൻ്റെ ഗുണ്ടകൾ താരയെ തട്ടിക്കൊണ്ടുപോയി ഒരു റെസ്ക്യൂ ഹോമിൽ തടവിലാക്കുന്നു. വളരെ ദുഷിച്ചതും കപടതകളും നിറഞ്ഞ ചുറ്റുപാടുകളിൽ കഴിഞ്ഞ ഒരുപാട് സ്ത്രീകളെ പാർപ്പിക്കുന്ന ആ ശരണാലയത്തിലെ ഒരു അന്തേവാസിയായ KPSC ലളിത വളരെ ദുഃഖിതയായി പാടുന്ന ഒരു പാട്ട്, വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ആ ഗാനത്തിന് സ്വരം നൽകിയത് B. വസന്തയാണ്.

തൊട്ടടുത്ത വർഷം അതായത് 1971 പി എസ് വീരപ്പ നിർമ്മിച്ച ചിത്രമാണ് അനാഥശില്പങ്ങൾ. എസ് എൽ പുരം സദാനന്ദൻ്റെ തിരക്കഥാ സംഭാഷണം. എം കെ രാമു ആണ് സംവിധാനം. വല്ലപ്പോഴും കിട്ടുന്ന ഒരു നൃത്തപരിപാടി കൊണ്ട് കുടുംബം പോറ്റാൻ ബുദ്ധിമുട്ടുന്ന രാധ എന്ന എം എൽ സരസ്വതിയുടെ ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത കഥനകഥയാണ് അനാഥശില്പങ്ങൾ. മദ്രാസിലെ സിനിമാ ലോകത്തേക്ക് ചേക്കേറാനുള്ള ഉപദേശം ലഭിച്ച രാധ തൻ്റെ മാതാവ് കമലമ്മ എന്ന ടി ആർ ഓമനയോടൊപ്പം അവിടേക്ക് പോകുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാവുകയാണ് ചെയ്യുന്നത്. അയ്യർ എന്ന ശങ്കരാടിയുടെ അഭ്യർത്ഥന പ്രകാരം ധനാഢ്യനായ രാജൻ എന്ന പ്രസാദ് രാധയെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല. ദുഃഖിതയായ രാധ ആലപിക്കുന്ന ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് ആർ കെ ശേഖറാണ്. അനാഥശില്പങ്ങളിലെ ഈ ഗാനം ആലപിച്ചത് എസ് ജാനകി.

അകലങ്ങളിൽ അഭയം എന്ന ചിത്രം ചാക്കോയും കുര്യാക്കോസും ചേർന്നാണ് 1980 നിർമ്മിച്ചത്. ജോൺ പോളിൻ്റെ തിരക്കഥാ സംഭാഷണവും ജേസിയുടെ സംവിധാനവും, ജഡ്ജായ രഘുരാമൻ എന്ന മധുവിൻ്റെയും സാവിത്രി എന്ന ഷീലയുടെയും മകനാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായ ബാലചന്ദ്രൻ.

എന്ന എം ജി സോമൻ, ഭാർഗവി എന്ന ശാരദയിൽ രഘുരാമനുണ്ടായ പുത്രനാണ് ഉണ്ണി എന്ന സുകുമാരൻ. ഒരു കൊലക്കേസിൽ പ്രതിയായി ഉണ്ണി രഘുരാമൻ്റെ കോടതിയിൽ വിചാരണ നേരിടുന്ന സന്ദർഭത്തിലാണ് കഥ കൂടുതൽ സങ്കീർണവും ഉദ്വേഗജനകവുമാകുന്നത്. അതേ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഉണ്ണിക്കെതിരെ കേസ് വാദിക്കുന്നത് ബാലചന്ദ്രനാണ്. അതോടൊപ്പം രഘുരാമൻ്റെ മുൻകാമുകിയായ ഭാർഗവിയുടെയും ഭാര്യയായ സാവിത്രിയുടെയും ദുഃഖങ്ങൾ വർദ്ധിച്ചു വരുന്നു. പൂജാമുറിയിലെ ദേവനിൽ അഭയം പ്രാപിക്കുന്ന സാവിത്രിയുടെ പ്രാർത്ഥന പ്രേക്ഷകരുടെ കരളരിയിപ്പിക്കുന്നതാണ്. ഭാർഗവിയാകട്ടെ അത് കേട്ട് വിഷമിച്ചു നിൽക്കുന്നുമുണ്ട്. ആർ കെ ദാമോദരനും ദേവരാജനും ചേർന്നൊരുക്കിയ ഈ ഗാനം ആലപിച്ചത് വാണി ജയറാം.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 ആർദ്രഗീതങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. കാഞ്ഞിലേരി UP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9:00 ചാരു കസേര. 10:00 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. 5:00 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ മുത്തശ്ശി എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഇണങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും.

തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ, കാഞ്ഞിലേരി UP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9 മണിക്ക് നാടകനേരത്തിൽ നാടകം അസുരഗോത്രം 3-ാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ കേൾക്കാം. 10:00 പുത്തൻ പാട്ടുകൾ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗരി ഗ

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മട്ടന്നൂർ സെന്റ് ഫ്രാൻസിസ് ടിസിഎൽസ് അക്കാദമി
2: പുതിയ അധ്യയന വർഷത്തേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. SFS അക്കാദമി മട്ടന്നൂർ വിശാലവും പ്രകൃതി രമണീയവുമായ ക്യാമ്പസിൽ മികച്ച പഠനാന്തരീക്ഷം ഉറപ്പു നൽകുന്നു.
1: ICSE സിലബസ് അനുസരിച്ചുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
2: പഠന പാഠ്യേതര വിഷയങ്ങളിൽ പ്രബുദ്ധരാക്കാൻ പ്രാപ്തരായ ഉന്നത യോഗ്യതയും പരിചയ സമ്പത്തുമുള്ള അധ്യാപകർ,
1: എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് 7511148550.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
4: ഹരിത സമൃദ്ധി
5: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം.
1: ഹരിത സമൃദ്ധിയുടെ നാട്ടിടങ്ങൾ.

0: അല്ല മറിയെ, നീ ആ കുമാരനെ ഈരൂട്ടാരം പോകുന്നണ്ടിനാ?
1: അല്ല പോന, കഴിഞ്ഞ ആഴ്ച അങ്ങ് കണ്ടല്ലേ, പിന്നെ ഞാനിടുന്നാണ്ട്.
0: ഓ, കുറച്ച് ഇടചുള്ളാരെല്ലാം ഉണ്ടേനു.
1: എന്തെന്ന്?
0: ഓ
1: അങ്ങന, കഴിഞ്ഞ ആഴ്ച മറ്റു മുരിങ്ങയും പോയി പോക്ക, പിന്നെ കർമ്മോസ് പറിക്കാൻ വരുന്നു പറഞ്ഞല്ലാണ്ട്
0: അഡ്രസ് ഇല്ല. ഓൻ എന്റെ അടുത്ത് പണിക്ക് വരൂലെന്ന് പറഞ്ഞേ.
1: എന്താ,
0: ഞാൻ അന്ന് നല്ലോണം പറഞ്ഞിട്ടില്ലേ?
1: എന്തിന്?
0: നീ കേട്ടിട്ടില്ലേ ഞാൻ പറയുന്നേ? ഇന്റടുത്ത് ഇനി ഞാൻ പണിക്ക് വന്നെന്നു പറഞ്ഞിട്ടാ പോയി. നല്ല ഡിമാൻഡാന്നു നീ.
1: അന്നാരെയാ ഇവിടെ വേറെ ആരും മറ്റും ഇവിടെ വേറെ ആരും പണിക്ക് നിൽക്കാതോണ്ടാ എല്ലാരും അങ്ങ് വേറെ എവിടെയോ പോയിട്ടല്ലേ തെങ്ങിയിരുന്നതും ഇതാക്കുന്നെല്ലാം.
0: മൈൻഡ് ചെയ്യണ്ടെന്ന് കേൾക്കും ചേച്ചമ്മ, പക്ഷെ ഇവനല്ലേ ഉള്ളൂ.
1: അതുകൊണ്ടാന്ന്.
0: ആന്ന്. പിന്നെ ഓൻ കുറെ ആൾക്കാർ തേങ്ങ പറിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു എല്ലാ വീടിയും
1: ആരാ?
0: കുരങ്ങന്മാരാ.
1: ഓ,
0: ഓന്റെ കെയർ ഓഫിലായി ഇതെല്ലാം വരുന്നു. പിന്നെ
1: അതിന്റെ കൂട്ടത്തില് കുമാരനും ഇല്ലേ?
0: ആന്ന്. ഏറ്റവും ലാസ്റ്റ് വരൂ
1: മൊത്തം പറിച്ച് കൈയുടെ.
0: അതന്നെ. പിന്നെ ഇത് ഞാനങ്ങ് പറഞ്ഞു പോയി മറിയേ, എന്റെ വായിലൊന്നും നിക്കൂല, നിനക്കറിയാലോ. പിന്നെ എന്നെ കാണുന്നതേ ഒരു ദേശ. ഇതും കൂടി പറഞ്ഞോണ്ട് ഇനി വരൂല എന്റെ അടുത്ത്. പിന്നെയും മുരുമിയില്ലാണ്ട് ഞാൻ പോയി ചോദിക്കുന്നുള്ളൂ. എന്താ ചെയ്യാ?
1: നിങ്ങൾ ഈ പറയുന്ന കുരങ്ങം കാക്കണ്ട, ഇപ്പം മൂപ്പര് ഭയങ്കര സ്ട്രോങ് ആ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല
0: കുരങ്ങന്മാരാ. പാവങ്ങള്.
1: പേപ്പറിന്നും വായിച്ചില്ലല്ലേ?
0: എന്തേനു?
1: ഈ കുരങ്ങന്മാരല്ല ഇപ്പൊ കുട്ടികളെല്ലാം ആക്രമിക്കാൻ വരുന്നുണ്ടോ?
0: അതിന് ചൂട് കൊണ്ടാട്ടിയിരിക്കോ. പിള്ളന്മാറ്, നല്ല പിള്ളന്മാറാറ്റാ കല്ലെടുത്ത് എറിയുന്നുണ്ടോ? നല്ല പിള്ളോ നമ്മളെല്ലാം എടുത്തുള്ളേ.
1: അന്നല്ല സംഭവം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കുരങ്ങന്മാർക്കും നാണോ മാനലുണ്ടാവൂലേ? ആലോചിച്ച് നോക്കിയാ, കാട്ടുനിന്ന് വരുന്ന പോത്ത് ആക്രമിക്കുന്നു, കാട്ടുനിന്ന് വരുന്ന ആന ആക്രമിക്കുന്നു, കാട്ടുനിന്ന് വരുന്ന പുലിയും കടുവയും എല്ലാം ആക്രമിക്കുന്നു. കുരങ്ങൻ ഇതൊരു ഭീഷണിയല്ലേ?
0: ഓ, അതുകൊണ്ട് ചെയ്യുന്നേരിക്കൂ.
1: പിന്നല്ലാണ്ട്
0: അന്ന ഒരു കൈ നോക്കണല്ലോ.
1: എന്തെന്ന്?
0: എനിക്ക് നല്ല സ്നേഹമുണ്ടല്ലോ ഐറ്റലോട്.
1: ഇത് സ്നേഹം നല്ല പ, ഇതൊരു സത്യാണ്.
0: ഇത് സത്യം. ആ, എടോ കുമാരനല്ലേ പോന്ന്.
1: എവിടത്തേക്കാ?
0: അമ്മോ, നീ വിളിച്ചാട്ടെ, ഞാൻ വിളിച്ചാ വരുമൊന്നുമില്ലേ?
1: ഞാൻ വിളിക്കല്ലേ.
0: ആ, നീ വിളിക്ക്.
1: കുമാരേട്ടാ, ഇതെവിടെയാ ഇപ്പൊ പോന്ന്? ഇങ്ങോട്ട് വരോ.
2: ചെറിയ തിരക്കുണ്ടോ?
1: ഇതെല്ലാം കഴിഞ്ഞിട്ട് പോവാന്ന്.
0: നീങ്ങ വാ കുമാരാ.
2: കഥീസുണ്ടാടാ, കഥീസുണ്ടാ.
1: ആ, ഓളിപ്പ പോവപ്പാ.
2: ഓള് പോട്ട്.
0: നീ വാ കുമാരാ.
1: ബാ.
2: എന്നാ ഇനി മുരിങ്ങാറ്റം പറിക്കാനുണ്ടാ?
1: മുരിങ്ങ കഴിഞ്ഞ ആഴ്ച പറിച്ചില്ല, അതിന്റെ പിറ്റേന്നല്ലേ കർമ്മൂസ് പറിക്കാൻ വരുന്നിട്ട് വന്നാ.
2: ഞാൻ കുറച്ച് തിരക്കിലായിപ്പോടോ.
0: കുമാരാ, എന്തല്ലാന്ന്?
2: ആ, നല്ല സുഖം തന്നെ.
0: നിന്നെ ഇപ്പൊ കാണുന്നേ ഇല്ലല്ലോ.
2: ഞാൻ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നല്ലേ.
0: നീ വണ്ടി ഇറങ്ങി ആടും വരുന്നേ? അതല്ലേ എന്റെ കൈമില് ബീഫ് കേസും സൂട്ട് കേസ് എല്ലാം കാണുന്നത്.
2: കൈക്കോട്ടും കത്തിയാളും വരെ കണ്ടെത്തിയിട്ടുണ്ടായി.
0: അല്ല കുമാരാ, ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം നീ വിമാനത്ത് കയറ്റാൻ വിടുവോ അവര്?
2: വിമാനത്ത് കയറ്റാണ്ടെന്നാ ഞാൻ അതിൽ മഞ്ഞൾ കുഴിച്ചിട്ടാ വരുന്ന. ഇപ്പൊ
0: വിമാനത്തിലും
2: കൃഷി. വിമാനത്തിന്റെ മേലെ നല്ല ടെറസ് പോലത്തെ സ്ഥലം ഇല്ലേ? ആടെ കോപ്പര ഉണക്കല്.
0: ഓ,
2: സൂര്യപ്രകാശം എന്തിന്നാ നല്ല വിളിച്ചോ?
0: മനസ്സിലായിപ്പാ, ഇന്ത്യയിലെ ഓരോ കാര്യം. അതെല്ലാം ഇരിക്കട്ടെ. നീ ഒരുക്ക എന്റെ പൊരയിലിന്റെ ആട ഇടചുള്ളാനുണ്ടേനു.
2: ഇടചുള്ളാനാ? കാലം നിർത്തിയില്ല ഇപ്പൊ, ഇപ്പൊ റോഡല്ലേ ചുള്ളല്.
0: ഞാനൊക്കെ അത്രേ ഉള്ളോട് വെള്ളേരിയല്ലോ, കൊറച്ച് അടച്ചുള്ള പ്രായായില്ലേ കുമാരാ?
2: വെള്ളേരിക്ക പ്രായ?
0: അനക്ക് നടുവൊന്നും നടുവല വേദനയാന്നൊന്നും ഇടതെടുത്താപ്പാ.
2: ഇതെന്തിനാ ഈ കയ്യാത്ത കാലത്ത് പണിക്കെല്ലാം നിക്കുന്നു?
0: എടോ, ഇതെല്ലാം വിറ്റാലല്ലേ എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനമുള്ളൂ കുമാരാ. അല്ല, മറിയോടെല്ലാം പറഞ്ഞാൽ ഓള് സഹായിക്കും, പക്ഷെ അതിന്റെ നടുക്ക് എന്തെല്ലോ സാധനങ്ങളുണ്ട്, അല്ല ഓള് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ?
2: മറിയ വണ്ടി ചെയ്ത് അറിഞ്ഞൂടെ
0: എന്തേനു?
2: ഈ ഇതിന്റെ ചെടിയെല്ലാം പറിച്ച് കരക്ക് വെച്ചിട്ട് നല്ല ചെള്ളിട്ട് പിന്നെ കുച്ചിട്ട്.
0: ആ, അന്ന് എന്റെ മോനെ, നമ്മളെ ചിരിച്ചിരിച്ച് ചത്തിനല്ലേ അന്ന്? അതുകൊണ്ടാണ് ഞാനോട് വിളിക്കാത്തെ. നീ പറഞ്ഞോടൊന്നും വേണ്ട.
1: ഓഹോ,
0: അങ്ങനെയല്ലേ മറിയേ പറഞ്ഞേ?
1: പിന്ന
0: അല്ല നിന്നെ വിളിക്കാത്തത്, പിന്നെ എനിക്കും നടുവേനി അല്ലേ മറിയേ? അതുകൊണ്ടാന്ന്. കുമാരൻ വന്നോട്ടെ.
1: അല്ലപ്പാ, ഇടചുള്ളുമ്പോ അതിന്റെ ഇടക്കിടക്ക് എന്തല്ലോ ഉള്ളു. എന്നാ നീ പൊരിച്ചി ആടണ്ടേ?
0: ആടെ കൊറേ കൂവയാറ്റാൻ തോന്നു. ആന്നു ഇനി വേണ്ടാന്ന് തോന്നപ്പാ. അല്ല എന്തിനാന്ന്? നീ
2: ആന്നും
0: വേണ്ട, അതിനൊരു ഭീഷണി ആയിട്ട് വരുന്നുണ്ട് തോന്നു. കൂവ വെള്ളരിക്ക് ചുറ്റും കാട് പോലെ അങ്ങ് പടർന്നങ്ങ് കേറി വരുന്നു കൂവ.
2: എനിക്കതിന്റെ ഗുണം തിരിയായിട്ടാ.
0: എന്ത് ഗുണം അതിനുള്ളേ? ഒരു ഗുണവും ഇല്ല അതിന്.
2: എന്റെ എടോ, ഇനി അതിന്റെ ഇടക്ക് വെള്ളേരി പൊരിച്ചിട്ട് പേരടങ്ങി കുച്ചിട്ടോ? കൂവ പൊരിച്ച് കളയല്ലേ.
0: അതിനെ കൊണ്ട് എന്ത് ഗുണ കുമാരാ നീ പറയുന്നേ? അതിന്റെ ഏരാ കുറച്ച് നിങ്ങളുള്ളിയല്ലേ, അത് ഞാൻ എന്ത് ചെയ്തു? കാന്താരി ഉണ്ട് ഒരുപാട്, പിന്നെ നുള്ളിറ്റ് ഈ ഇലയിൽ കൊണ്ടിടും, അതിനേ അത് ഉപകാരമുള്ളൂ.
2: അയ്യോ, മറിയ എനിക്ക് പറഞ്ഞൂടാ.
1: ഞാൻ കൂവ പൊതുവെ തിന്നില്ലപ്പാ.
0: കൂവെന്നൊരു കോണൂല്ലാത്തില്ലേ കുമാരാ, ആരങ്ങ് തിന്നലുണ്ട്.

0: പോട്ടെ.
1: ആയിരുന്നല്ല
0: അതൊന്നും
1: പൊരിച്ചേ.
0: അഞ്ച്
1: പൈസയും വേണ്ട. മറിയേ കൂവന്റെ ഇംഗ്ലീഷ് അറിയാവോ? കൂവന്റെ ഇംഗ്ലീഷ് അറിയാവോ? അതറിയുമ്പോ നിങ്ങൾക്ക് അതിന്റെ വില തിരിയും.
0: ഇംഗ്ലീഷാ? ഇംഗ്ലീഷ്
1: നിങ്ങൾ ബിസ്ക്കറ്റ് വാങ്ങില്ല കണ്ടമാനം?
0: എയറോ റൂട്ട് ബിസ്ക്കറ്റ് ആണ് എന്റെ പോരയിൽ എപ്പം വാങ്ങല്.
2: എന്റെ അടുത്തു
1: നല്ലോണം തിന്നല്ലോ. എയറോ റൂട്ട് എന്ന് പറഞ്ഞ
0: എല്ല കുമാര, നമ്മൾ ഈ കുഴിയെണ്ണണ്ട കാര്യമുണ്ടാ? അപ്പൊ തിന്നുവന്നല്ലാണ്ട്
1: കുഴിയെണ്ണണം എന്നാ നിങ്ങൾക്ക് അതിന്റെ വില തിരിയും?
2: അപ്പോഴത്തെ കട്ടൻ ചായ അണിഞ്ഞു പോയിട്ടുണ്ടാവും.
1: നിങ്ങള് ആ ഗൂഗിൾ അടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് എയറോ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്നാ അടിച്ചോക്ക്.
2: കൈമലാകപ്പാട് മണ്ണെല്ലാം പെരങ്ങിയിട്ട് എനിക്ക് എലിപ്പ് ഫോൺ ഓടാനോ.
1: ഈ എയറോ റൂട്ട് ബിസ്ക്കറ്റ് ഇഷ്ടല്ലേ?
2: പിന്നെ ഭയങ്കര ഇഷ്ടാ.
0: അത് ആർക്കാ ഇഷ്ടപ്പെടാതെ? ചെറുപ്പം മുതലേ തിന്നുന്ന ഒരു സാധനമാണ് ഈ എയറോ റൂട്ട്.
1: അതെ,
0: അത് മാത്രല്ല തിന്നാൻ നല്ല പോലു. പനിയെല്ലാം വന്നാൽ കൊടുക്കാൻ പിള്ളേർക്ക് ബെസ്റ്റ് ആയത്. പിന്നെ ഈ വായത്തിൽ തന്നെ പോകുമ്പോ നല്ല പോലു.
1: അത് ഈ ബിസ്ക്കറ്റ് നല്ല എയറോ റൂട്ട് നല്ല പറഞ്ഞു.
0: ഞാനിപ്പോ പറഞ്ഞത് കൂവന്റെ കാര്യം, അതിനെ പറ്റി വിഷയം മാറ്റില്ല. എയറോ റൂട്ടുമായിട്ട് ഇതൊന്നും വെച്ചാൽ ബന്ധോ?
1: പോട്ടെ, ഈ കുട്ടിക്ക് എയറോ റൂട്ട് കൊടുക്കുന്നത് നല്ലതാണ്, വയറ്റിൽ നല്ല സുഖം ഉണ്ടാവും. പിന്നെ എയറോ റൂട്ട് വെള്ളം ആക്കിട്ട് കൊടുക്കുന്നത് നല്ലതാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ടിന്. പക്ഷെ എയറോ റൂട്ട് എന്താന്ന് മാത്രം അറിഞ്ഞൂടാ.
0: അറിയേ, എനിക്കറിയാ.
2: ബിസ്ക്കറ്റ് അടോ,
1: ബിസ്ക്കറ്റ് അടോ കലക്കി കൊടുക്കല്.
2: പിന്നെ
1: എയറോ റൂട്ട് പൊടിന്ന് കേട്ടിനാ?
0: എയറോ റൂട്ട് പൊടിയുണ്ടാ?
1: എടോ കൂവപ്പൊടിക്കാന്ന് എയറോ റൂട്ട് പൊടി എന്ന് പറയുന്നത്.
0: ഓ, കൂവന്റെ ഇംഗ്ലീഷ് ആയി എയറോ റൂട്ട്. ഇത്ര വൃത്തിയില്ലാത്ത സാധനം നമ്മൾ കഴിക്കുന്ന എനിക്ക് ഇഷ്ടീയല്ല കൂവ.
1: അങ്ങനെയല്ല നിങ്ങൾ പറയണ്ട്, ഇത്ര ഗുണമുള്ള സാധനമാണ് കൂവാന്നാ നിങ്ങൾ പറയണ്ട്.
0: എന്ത് കൊണയിനുള്ള ഒരു ഗുണവുമില്ല അല്ലേ മറിയേ?
1: എനിക്ക് അതിനോട് ഇത്ര വെറുപ്പ് വരാൻ കാരണം എന്നാ?
2: എല്ല കദീസു, കൂവ നല്ലയല്ലേ?
0: നല്ലയാ?
2: പിന്നെ എയറോ റൂട്ട് അല്ലല്ലേ?
0: എയറോ റൂട്ട് നല്ല
1: കൂവ മോശം.
2: എടോ, അതിന് സംസ്കൃതത്തിൽ വിളിക്കുന്ന പേരാ പോലു എയറോ റൂട്ട്.
1: സംസ്കൃതല്ല, ഇംഗ്ലീഷ്
2: രണ്ടും തന്നെ.
0: കുമാരൻ സ്കൂളിലും പോയിരുന്നു തോന്നില്ലല്ലേ?
2: എപ്പോടാ?
0: പിന്നെ ഓനെങ്ങനെ ഇംഗ്ലീഷിൽ അറിയാം?
2: ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടാവും.
1: വീഡിയോ കണ്ടിട്ടൊന്നല്ല, ചെറുപ്പത്തില് നമ്മള് കളിക്കാൻ പോയ സ്ഥലത്തല്ലോ അഥവാ വിശക്കുമ്പോ നമ്മൾ മെല്ലെ പോയിട്ട് കൂവ പൊയിച്ചു തിന്നല്ലേ? പച്ച തിന്നല്ലേ?
0: ഞാൻ തിന്നിട്ടില്ല.
1: പച്ച തിന്നാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് ഒരുപാട് ഭക്ഷണമാക്കിയിട്ട് നല്ല വൃത്തി ഭക്ഷണമാക്കിയിട്ട് കഴിക്കാൻ പറ്റും. പുഴുക്കാക്കിയിട്ട് കഴിക്കുക, പിന്നെ ഇത് പൊടിച്ച് ഉണക്കി പൊടിച്ചിട്ട് കുട്ടികൾക്ക് കലക്കി കൊടുക്കുക. വയറെല്ലാം നല്ല ശുദ്ധിയാവും. ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് കൂവ. പിന്നെ ഇത് മുറിവ് ഉണക്കാൻ പറ്റും. ഇത് പേര് തന്നെ എങ്ങനെ വന്നിരുന്നറി? ഈ എയറോ റൂട്ട് നിങ്ങളെ പേരെങ്ങനെ വന്നിരുന്നറി? അതായത് ഈ അമ്പലം കൊണ്ടിരുന്ന യുദ്ധത്തിൽ പോയിട്ട് അമ്പലം കൊണ്ടിരുന്ന മുറിവില്ലേ, ആ മുറിവ് ഉണക്കാൻ വേണ്ടിട്ട് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കും. കൂവ. അപ്പൊ അമ്പ് കൊണ്ട് മുറിവ് ഉണക്കുന്ന അതുകൊണ്ടാണ് എയറോ റൂട്ട് പേര് വന്നത്. എയറോ എന്ന് പറഞ്ഞാല്
0: അമ്പ്.
1: അങ്ങനെയാന്ന് ഇതിന്റെ പേര് വന്നത്.
2: അറിയാവാണ്ടെങ്കില്ലേ?
0: അപ്പൊ പണ്ട് പുരാണത്തിലേ ഇതുണ്ട്.
1: ആ പുരാണത്തിലേ ഉണ്ട്, പക്ഷെ പേര് പിന്നെ വന്നത്. തിരുവാതിര വ്രതത്തിൽ എടുക്കുന്ന പെണ്ണുങ്ങന്മാരല്ലേ, അവര് സ്ഥിരം കഴിക്കുന്ന സാധനം ഇതല്ലേ?
0: ഇതാ
1: എന്തെല്ലാം ഗുണോ
0: ഇനി
1: ഒരു ഇംഗ്ലീഷും കൂടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ എന്നാന്ന് പറഞ്ഞിരുന്ന സാധനം എന്നാന്ന് നിങ്ങൾക്ക് അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. എനർജി ഗിവിംഗ് ഫുഡ്.
0: എനർജി ഗിവിംഗ് ഫുഡ്, അതായത് മറിയേ എന്നാ ഇതിന്റെ അർത്ഥം? അതൊരു സൂക്കടലിടുവോ അലർജി?
2: ഇതൊന്ന് എനർജിയാ.
0: ഓ, എനർജി, അതായത് നമ്മുടെ എനർജി.
2: ആ അതന്നെ എനർജി. ഗിവിംഗ് എന്ന് പറഞ്ഞാല്
0: ഗിവിംഗ് എന്ന് പറഞ്ഞാൽ
2: ഗിവിംഗ് ആ എടുക്കട്ടെ. പക്ഷെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറാണ്.
0: ആ ചോറ.
2: അപ്പൊ എനർജി ചോറ്.
0: ചോറ് ഗിവിംഗ് ഉണ്ട്.
2: ആ എടുക്കട്ടെ.
0: കുമാരാ എന്നാടോ നീ പറഞ്ഞേ?
1: എടോ, നമുക്ക് എനർജി തരുന്ന നല്ല സൂപ്പർ ഭക്ഷണല്ലേ ഈ സാധനോ? ഊർജം തരുന്നേ, നമുക്ക് ഊർജം തരുന്നേ നല്ല ഒന്നാം തരം ഭക്ഷണ സാധനാണ് ഈ കൂവ.
2: അപ്പൊ ചോറ് തിന്നണ്ടേ?
1: ചോറ് മാത്രം ആടോ എനർജി തരുവ? അതിനേക്കാളും എത്ര ഗുണമുള്ള സാധന ഇത്.
0: നിങ്ങൾ
1: വെയിലത്തെല്ലാം നടക്കുമ്പോ രണ്ടു ചാല് നടക്കുമ്പോ ക്ഷീണിക്കുന്നില്ലേ? അന്നേരം ഈ ഇതിന്റെ വെള്ളമെല്ലാം കലക്കി കുടിച്ചാലുണ്ടല്ല, എന്തൊരാരോഗ്യമായിരിക്കും, എന്തൊരു ഉഷാറായിരിക്കും എന്ന് അറിയാവാ. ആ ഇനി അതിലെന്തെല്ലാം ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരണം. ആ ഞാൻ പറഞ്ഞുതരാം. കാൽസ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്.
0: ഇതൊന്നും വേണ്ടല്ലോ, എല്ലാം വേണ്ടാത്തല്ലേ?
1: എടോ, മനുഷ്യന് നല്ല ആരോഗ്യം വേണമെങ്കിൽ ഇതെല്ലാം വേണോ? ആ വിറ്റാമിൻ ആണെങ്കിലോ? വാരിക്കോരിറ്റല്ലേ. ആ എ ഉണ്ട്, സി ഉണ്ട്. ഈ സാധനം ഉണ്ടാക്കുമ്പോ എന്തെങ്കിലും ഒരു ഒരു വിഷാംശയിൽ ചേരുന്നുണ്ടോ? എന്തെങ്കിലും വളവോ? ഒന്നും വേണ്ട,
0: ഞാനൊന്നും
1: ഒന്നുകൂടണ്ട. നമ്മളെ നാട്ടിൽ നല്ല സുന്ദരമായിട്ട് വളർന്നോളൂ.
0: അല്ല, ഞാൻ ഇതിപ്പോ നട്ടിച്ചാരാ പൊടിച്ചിനി, അങ്ങോളം ഇങ്ങോളം ഉണ്ടല്ലോ. അല്ല, ഞാനിപ്പോ ചാടൂലേനുവാ.
1: പിന്നെ ഈ ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള സൂക്കടലം വരുന്നവർക്ക് ഇതിന്റെ വെള്ളം സൂപ്പറാ. പിന്നെ നിങ്ങൾക്ക് ഇത് പറ്റിയ സാധനം.
0: നമുക്ക് ഈ മൂത്രാശയ രോഗമൊന്നുമില്ലേ, എന്തെങ്കിലും പറഞ്ഞുകൊടുന്നേ.
1: പക്ഷെ ചക്കലം വെച്ച് കഴിഞ്ഞാല് കിണ്ണം കണക്കിന് തിന്നല്ലേ രണ്ടാളും. മൂക്കുമുട്ട തിന്നൂലേ, അപ്പൊ ദഹനം ഉണ്ടാവുക.
0: അത് ശരിയാ, ഒരു വല്ലാത്തൊരു ഉമ്മട്ട പാടായിരിക്കും. അല്ല, ആ ചക്കേന്റെ ടേസ്റ്റ് കൊണ്ട് അറിയാണെങ്കിൽ തിന്നും പോവൂതാ, ഇത്രം വരെ ശ്വാസം മുട്ടിപ്പോവും.
1: അന്നേരം ഇത് കഴിച്ചാല് നല്ല ദഹനം കിട്ടും.
0: കൂവയാ
1: ചക്ക മാത്രല്ല, എന്തായാലും ദഹനം ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല ഇത് കഴിച്ചാല്.
2: ഈ ദഹനം ഇല്ലാതെ അല്ലേ എല്ലാ സൂക്കേടിനും കാരണം നിങ്ങക്ക് പ്രത്യേകിച്ചു.
1: പിന്നെ വേനൽക്കാലത്തെല്ലാം വല്ലാണ്ട് ജലാംശം നഷ്ടപ്പെടുമ്പോ
2: ജലാംശ
1: ഇവിടെ വേർത്തിട്ടുള്ള ശരീരത്തിന് വെള്ളം കണ്ടമാനം പോവില്ലേ. എന്നാലും ഇത് നമുക്ക് ക്ഷീണം ഉണ്ടാക്കൂലേ, ഇത് തിരിച്ചു കിട്ടണ്ടേ.
2: വെള്ളം കുടിച്ച പോരെ.
1: ചെറിയ മക്കക്കല്ലം നമ്മളുണ്ടല്ലോ പണ്ട് ആട്ടും പാലില് കലക്കിട്ട് മരുന്ന് പോലെ കൊടുക്കലുണ്ട് ഈ കൂവപ്പൊടി.
0: ഇപ്പൊ നിന്റെ കുമാര ഏടിങ്ങുണ്ട ഈ കൂവ അന്റെ പുറക്കല്ലാണ്ട്.
1: അല്ല, ഇപ്പൊ നല്ല അറിഞ്ഞൂടല്ലായിരിക്കും. തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല. ഇനിയും പറഞ്ഞുതരാ, കോളറ വയറിളക്കോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഒരുപാട് വെള്ളം പോകൂലേ ശരീരത്തിൽ നിന്ന്. അന്നേരം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ ഈ സാധനം സൂപ്പറാ. വെറും വെള്ളത്ത് കലക്കി കൊടുത്താലും മതി, അല്ലെ പാലില് കൊടുത്താലും മതി. അല്ല പിന്നെ പിന്നെ നിങ്ങക്ക് പറ്റിയ സാധനം ഇത്. ചൊറിച്ചില് നല്ല മരുന്നാ ഇത്.
2: അത് എനിക്കല്ലടോ.
1: അല്ല, ഈ ചെലന്തിയെല്ലാം കടിച്ചിട്ടാകുമ്പോണ്ടാവുന്ന ചൊറിച്ചിലുണ്ടാവില്ലേ, അതിന് നല്ല മരുന്നാ.
2: തോട്ടത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബണ്ണാൻ കടിക്കാണ്ടിക്കൂല, ഉറപ്പാ.
1: പിന്നെ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാം, പൗഡർ ഇല്ലേ നമ്മള് മൂത്തിടുന്ന പൗഡർ, അതിന് പകരമായിട്ട് പൊടി
2: ഉപയോഗിക്കാം.
1: നല്ല കൂവപ്പൊടി പൗഡറായിട്ട്
0: ഉപയോഗിക്കാം.
1: അതന്നെ, നല്ല കുളിർമ ഉണ്ടാവും. നമ്മളീ വെയില് തട്ടിറ്റാമല്ലുള്ള പ്രശ്നമില്ലേ, അങ്ങനെ ഉണ്ടാവില്ല ഇത് വെച്ചുകഴിഞ്ഞാല്.
0: ഇപ്പൊ കൂവപ്പൊടിയാ പൗഡറായിട്ട് ഇറങ്ങുന്നത്.
2: അമ്മോ,
0: ഇപ്പൊ ഇതല്ലേ ചൂട് കാലത്തിൽ പൗഡർ എന്ന് പറഞ്ഞിട്ട് തരുന്നില്ല.
2: സണ്ണ് സണ്ണ് വേണ.
0: അല്ല, അതിനെത്രയാ ബല?
1: നിങ്ങക്കിപ്പോ അങ്ങന്ന് വിദേശത്തല്ലുള്ള ഭക്ഷണല്ലേ പറ്റൂ, നാട്ടിലെ ഭക്ഷണം ഒന്നും പറ്റൂലല്ലോ.
0: നമ്മളിടുന്ന ഉമാരാ വിദേശത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത്.
1: അല്ല, ഇപ്പൊ നിങ്ങളിപ്പോ ഹോട്ടലെല്ലാം പോയിട്ട് കഴിക്കുന്ന പല സാധനമില്ലേ. പിന്ന ഈ വിദേശത്തു സ്വദേശത്തുള്ളവർക്ക് മാത്രമൊന്നുമല്ല, ജനിക്കാൻ പോകുന്ന കുട്ടികളെ ആരോഗ്യത്തിന് വരെ ഇത് നല്ലതാ.
2: കൂവിയാ
1: ആന്ന്, ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചക്ക് കൂവ അത്യുത്തമാണ്. അങ്ങനെ എന്തെല്ലാം ഗുണമുണ്ടെന്നറിയാ. പിന്നെ പണ്ട് കാലത്തുള്ള വീട്ടിൽ ചോദിച്ചു നോക്ക്, അമ്മമ്മമാരെല്ലാം പണ്ട് നമുക്ക് എന്തെല്ലാം ആക്കി തരുത്തുണ്ട്, കൂവ പുഴുക്ക് തരൂ, കൂവ ഹൽവ ആക്കി തരൂ, കൂവ പായസോ ബിസ്ക്കറ്റ് കേക്ക് അങ്ങനെ എന്തെല്ലാം ആക്കാൻ പറ്റിയ സാധനം ഇങ്ങക്കൊന്ന് അറിയാവുക.
0: എല്ലാ കുമാരാ, നീ ഇപ്പൊ എന്റെ അടുത്ത് ഇടചെല്ലാൻ വരുമല്ലോ. പക്ഷെ കൂവ എനിക്ക് വെറുതെ ഒന്നും തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: എന്റെ കാലക്കെട്ടിനെല്ലാം പറഞ്ഞു പോയേ.
0: കൂവ എനിക്ക് വേണം കുമാരാ, നീ ഒന്ന് അത് ഒന്ന് കുത്തിപ്പിടിച്ച് തന്നോട്.
2: എല്ലാ ദിവസവും വാക്ക് പറഞ്ഞാൽ വാക്കേരിക്കണേ. നീ അല്ലേ പാദ്യം പറഞ്ഞ ഒന്നും തരണ്ട നീ കൂവിയെടുത്തോന്ന്.
0: അല്ലപ്പാ, ഇത്രയും പൊന്നു പോലത്തെ സാധനം ആടെ ഉള്ളത് ഞാൻ എന്താ പറഞ്ഞു, എനക്കറിയാ ഇതെല്ലാം പറഞ്ഞില്ല എനിക്ക് മനസ്സിലാന്ന്.
1: കണ്ട കണ്ട, ഇത് തന്നെയാന്ന് ആവശ്യമുള്ള സാധനം ഒന്നും ആരും പഠിപ്പിക്കാണ്ടിരിക്കുന്ന. ഇപ്പൊ എന്തായി, ഞാൻ പറഞ്ഞു കൊടുത്ത് എനക്കന്നെ അത് വേനയായി.
0: അല്ല കുമാര, എനിക്ക് തരൂലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് രണ്ടെണ്ണം തരാ ബാക്കി ഞാൻ പൊരിച്ചു. നീ പൊരിച്ചാലിട്ടേക്ക് എനിക്ക് രണ്ടെണ്ണല്ലേ വേണ്ടോ, എനിക്കൊന്ന് കാച്ചിട്ട് കുറുക്കിട്ട് കുടിക്കാനല്ലേ വേണ്ടോ, അതൊന്നുള്ള എടുത്തോളി ആരെങ്കിലും പറഞ്ഞെടുക്കണ്ടെന്ന്.
1: അപ്പൊ മറിയക്കോ?
0: മറിയൊക്കെ ഞാൻ കൊടുക്കൂലേ, നീ കൊടുക്കണ.
1: അപ്പോ ഞാനൊക്കെ തന്നിട്ടില്ലേ മണ്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാ, പണിയെല്ലാം എടുത്തിട്ട് ചുള്ളി വൃത്തിയാക്കി തരാം. ഇപ്പൊ പെട്ടെന്ന് പോയിക്കണ്ട, നല്ല മൂപ്പായിക്കോട്ടെ. എന്നിട്ട് എന്ത് വേണമെന്നറിയാ, നിങ്ങൾ നല്ലോണം കഴിക്കണം ഇത്.
0: നമ്മള് നല്ലോണം കഴിച്ചു.
1: നിങ്ങളെ കൊറേ സൂക്കേട് മാറിക്കിട്ടു, ആ ചൊറിച്ചെല്ലാം മാറിക്കിട്ടു.

0: ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷി.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: വോട്ടെണ്ണൽ മറ്റന്നാൾ. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകളും വിതരണവും വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ച് ഇസ്രായേലും ഇറാനും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ISL ഇന്റർ കാശിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. IPL ചെന്നൈക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. 8 മണിക്ക് തപാൽ വോട്ടുകളാണ് ആദ്യമെണ്ണുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനസ് ജില്ലയിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. 5 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 87% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. അടുത്ത വർഷം April 30 വരെയാണ് സമിതികളുടെ കാലാവധി. ഇന്നലെ ബുദ്ധപൂർണിമ ദിനത്തിൽ ലേയിൽ തഥാഗതന്റെ തിരുശേഷിപ്പുകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ തിരുശേഷിപ്പുകൾ കപിലവസ്തുവിലെ പിപ്രഹ്വാ സ്തൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും 19 നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ ഖനനം ചെയ്തതാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ശ്രീ മോദി പറഞ്ഞു. പ്രദർശനം May 14 വരെ തുടരും. പിന്നീട് ഇത് സാൻസ്കാറിലേക്ക് കൊണ്ടുപോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ജില്ലാ റിസർവ് ഗാർഡ് DRG നേതൃത്വത്തിൽ IED സ്ഫോടകവസ്തു നിർവീര്യമാക്കുന്നതിനിടെയാണ് സംഭവം. DRG ഇൻസ്പെക്ടർ സുഖ്റാം ബാട്ടി, കോൺസ്റ്റബിൾമാരായ കൃഷ്ണ കോംറ, സഞ്ജയ് ഗർപാലെ, പരമാനന്ദ് കോംറ എന്നിവരാണ് വീരമൃത്യു അടഞ്ഞത്. കീഴടങ്ങിയ മാവോയിസ്റ്റുകളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബസ്തർ ഡിവിഷനിൽ ധാരാളം IED കണ്ടെത്തുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നതിനിടെയാണ് സംഭവം. ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ ഉച്ചകോടി സമാപിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി 2,792 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സമാപന സമ്മേളനത്തെ കേന്ദ്രമന്ത്രി JP നദ്ദ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രാദേശിക ഉച്ചകോടികൾ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: അപ്നെ ആപ്കോ ആത്മനിർഭർ ബനാനെ കേ ലിയേ ഓർ ജറൂരി ഹൈ കി ഹം ഇസ് റീജണൽ കോൺഫറൻസസ് കേ മാധ്യമ സേ ജ്യാദാ സേ ജ്യാദാ അപ്നെ മാനുഫാക്ചറിംഗ് പ്രോസസ് കോ ഏരിയാ കോ ഹം തവജ്ജോ ദേ ഓർ സാത്ത് മേ ഹം സെൽഫ് റിലയൻസ് കി ഓർ ജായേ ഇസ് പർ ഹംകോ ധ്യാൻ ദേനെ കി ജറൂരത് ഹൈ.
0: രണ്ടാമത് അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം ഈ മാസം 4 മുതൽ 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇതിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നയിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന IMRF പ്ലീനറി സെഷനിൽ അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ പ്രസ്താവന അവതരിപ്പിക്കും. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ 4 ദിവസത്തെ മ്യാൻമാർ സന്ദർശനം ഇന്ന് ആരംഭിച്ചു. മ്യാൻമാർ പ്രതിരോധ മന്ത്രി, കമാൻഡർ ഇൻ ചീഫ്, സായുധസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി അഡ്മിറൽ ത്രിപാഠി കൂടിക്കാഴ്ച നടത്തും. സമുദ്രമേഖലയിലെ സഹകരണം, നാവികസേനകൾ തമ്മിലുള്ള സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടിക്കാഴ്ചയിലുണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കോസി ഗന്ധക് പദ്ധതികൾ സംബന്ധിച്ച സംയുക്ത സമിതിയുടെ 11-ാമത് യോഗം കാഠ്മണ്ഡുവിൽ തുടരുന്നു. ചർച്ചകളിൽ ഇന്ത്യയിലെയും നേപ്പാളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ വെള്ളപ്പൊക്ക നിയന്ത്രണം, തടയണകളുടെ അറ്റകുറ്റപ്പണി, ജലസേചന സൌകര്യങ്ങളുടെ നടത്തിപ്പ്, മണ്ണൊലിപ്പ് തടയൽ, ജലം സംബന്ധിച്ച അതിർത്തി പ്രശ്നങ്ങൾ എന്നിവയിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രസാർ ഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം മാറ്റമില്ലാതെ തുടരുന്നു. തെക്കൻ ലെബനനിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഒറ്റപ്പെട്ട സംഘർഷങ്ങൾക്ക് കുറവില്ല. ഒരു റിപ്പോർട്ട്.
3: വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 9 ഗ്രാമങ്ങളിലെ താമസക്കാർക്ക് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് ആക്രമണങ്ങൾ നടന്നത്. നബതിഹ് ജില്ലയിൽ നിരവധി തവണ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതായി ലെബനൻ ആരോപിച്ചു. ഡ്രോൺ ആക്രമണങ്ങളിൽ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായി ഇറാൻ അധികൃതർ പറഞ്ഞു. അതേസമയം ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ നിർവീര്യമാക്കുന്നതിനാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ പ്രസ്താവിച്ചു. സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും വിശാലമായ സുരക്ഷാ ചർച്ചകൾ സാധ്യമാക്കുന്നതിനും ഉദ്ദേശിച്ച് US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം 100% ഉറപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകൾ ഇന്നലെ 99% വർദ്ധിച്ചുവെന്നും OTP അടിസ്ഥാനമാക്കിയുള്ള ഡെലിവറികൾ 94% ഉയർന്നതായും മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ സാധാരണയേക്കാൾ ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ സാഹചര്യങ്ങളും അനുഭവപ്പെടുമെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. എൽ നിനോ സതേൺ ഓസൊലേഷൻ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് എൽ നിനോ വികസിക്കാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ നാളെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഗോളുകൾക്ക് ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC നേരിടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഡെൻമാർക്കിൽ നടക്കുന്ന തോമസ് കപ്പ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം ഫ്രാൻസിനെ നേരിടും. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് തായ്പേയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചത്. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. 4 തവണ ഇറ്റാലിയൻ പാരാലിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവും മുൻ ഫോർമുല 1 ഡ്രൈവറുമായ അലക്സ് സനാർഡി അന്തരിച്ചു. 5 സീസണുകളിൽ ഫോർമുല 1 മത്സരിച്ച അദ്ദേഹത്തിന് 2001 അപകടത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്നാണ് പാരാലിമ്പിക്സിൽ അദ്ദേഹം മത്സരിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ മറ്റന്നാൾ. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകളും വിതരണവും വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ച ഇസ്രായേലും ഇറാനും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ISL ഇന്റർ കാശിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. IPL ചെന്നൈക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീതരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലൂടെ ശ്രദ്ധേയയായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഗ്രാൻഡ് ഓൾഡ് ലേഡി എന്നും അറിയപ്പെട്ടിരുന്ന അരുണ ആസഫലിയുടെ വിശേഷങ്ങൾ കേൾക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനിയിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച വിപ്ലവകാരി. 1909 ജൂലൈ 16 പഞ്ചാബിലെ കൽക്കയിലാണ് അരുണ ആസഫ് അലി ജനിച്ചത്. കൽക്ക ഇപ്പോൾ ഹരിയാന സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അരുണയുടെ മാതാപിതാക്കൾ ഉപേന്ദ്രനാഥ് ഗാംഗുലിയും അംബാലികാദേവിയുമായിരുന്നു. അംബാലികാദേവിയുടെ മകളായിരുന്നു ത്രൈലോക്യനാഥ് സന്യാൽ, ബ്രഹ്മസമാജത്തിൻ്റെ ഒരു പ്രമുഖ നേതാവായിരുന്നു. നാനിറ്റാളിലെ ഓൾ സെയിന്റ് കോളേജിലാണ് അരുണ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കൊൽക്കത്തയിലെ ഗോഖലെ മെമ്മോറിയൽ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുമ്പോഴാണ് അവർ ഭാവി ഭർത്താവ് ആസഫ് അലിയെ കണ്ടുമുട്ടുന്നത്. ആസഫ് അലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരു അംഗമായിരുന്നു. കുടുംബപരമായ എതിർപ്പുകൾക്കിടയിലും അവർ ഇരുവരും വിവാഹിതരായി. സ്വാതന്ത്ര്യ സമരത്തിൽ അവർ സജീവ പങ്കാളികളായിരുന്നു. ഉപ്പു സത്യാഗ്രഹ വേളയിൽ അരുണ ആസഫ് അലി നിരവധി അഹിംസാ സമരങ്ങളിൽ പങ്കെടുത്തു. ഇതിന്റെ പേരിൽ കൊളോണിയൽ അധികാരികൾ അവരെ ഉടൻ അറസ്റ്റ് ചെയ്തു. 1931 ഉണ്ടാക്കിയ ഗാന്ധി ഇർവിൻ ഉടമ്പടി ഉപ്പു സത്യാഗ്രഹത്തിനിടെ അറസ്റ്റിലായ എല്ലാവരെയും മോചിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ അരുണ ആസഫ് അലി അവരിലുണ്ടായിരുന്നില്ല. മറ്റ് വനിതാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മഹാത്മാഗാന്ധിയുടെയും ശക്തമായ പ്രതിഷേധം മാത്രമാണ് അരുണയുടെ മോചനത്തിന് സഹായിച്ചത്. മോചിതയായ ശേഷം അവർ രാഷ്ട്രീയമായി സജീവമായിരുന്നില്ല. എന്നാൽ 1942 അവസാനത്തോടെ അവർ രഹസ്യ പ്രസ്ഥാനത്തിൽ സജീവ അംഗമായി. 1942 ഓഗസ്റ്റ് 8 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ഇതിന് മറുപടിയായി പ്രസ്ഥാനത്തെ മുൻകൂട്ടി തകർക്കുന്നതിനായി കൊളോണിയൽ സർക്കാർ പ്രസ്ഥാനത്തിലെ പ്രധാന നേതാക്കളെ അറസ്റ്റ് ചെയ്തു. പ്രധാന നേതാക്കളും പാർട്ടിയും നിരവധി പ്രവർത്തകരും ജയിലിലായിരുന്നിട്ടും അരുണ ആസഫ് അലി പാർട്ടിയുടെ ബാക്കി ഭാഗത്തെ നയിച്ചു. ഗോവാലിയ ടാങ്ക് മൈതാനിയിൽ കോൺഗ്രസ് പതാക ഉയർത്തി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. പോലീസ് ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർത്തു. പക്ഷേ അപകടത്തെ നേരിടാൻ അരുണ ധൈര്യപ്പെട്ടു. മുതിർന്ന നേതൃത്വത്തിന്റെ അഭാവം രാജ്യമെമ്പാടും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ദേശീയതയുടെ വേലിയേറ്റത്തെ തടയാൻ കാര്യമായൊന്നും ചെയ്തില്ല. അവരുടെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചുവെങ്കിലും അവർ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഒളിവിൽ കഴിയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മാസികയായ ഇൻകുലാബ് എന്ന മാസിക അവർ എഡിറ്റ് ചെയ്തു. നിഷ്ക്രിയ പ്രവർത്തനങ്ങളിലൂടെയല്ല, മറിച്ച് സജീവമായ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ അവർ യുവാക്കളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാർ അവരെ പിടികൂടുന്നവർക്ക് 5,000 രൂപ പാരദോഷികം പ്രഖ്യാപിച്ചു. മഹാത്മാഗാന്ധി കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും ആ ലക്ഷ്യത്തോടുള്ള കടമ നിർവഹിച്ചുവെന്ന് പറഞ്ഞെങ്കിലും 1946 അവരുടെ പേരിലുള്ള അറസ്റ്റ് വാറണ്ട് പിൻവലിച്ചതിനു ശേഷം മാത്രമാണ് അവർ ഒളിവിൽ നിന്ന് പുറത്തു വന്നത്. സോഷ്യലിസ്റ്റ് ചായ്വുള്ള പ്രവർത്തകർക്കായി കോൺഗ്രസ് പാർട്ടിയിലെ വിഭാഗങ്ങളായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ അംഗമായിരുന്നു അരുണ ആസഫ് അലി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്നു. 1953 ആസഫ് അലി മരിച്ചപ്പോൾ അവർക്ക് വ്യക്തിപരമായ ഒരു ദുരന്തം നേരിടേണ്ടി വന്നു. 1954 നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൻ രൂപീകരിക്കുന്നതിൽ അരുണ ആസഫ് അലി നിർണായകമായ പങ്കുവഹിച്ചു. CPI യുടെ വനിതാ വിഭാഗമായിരുന്നു ഇത്. എന്നിരുന്നാലും 1956 ജോസഫ് സ്റ്റാലിൻ്റെ മരണശേഷം നികിത ക്രൂഷ്ചേവിൻ്റെ ഉയർച്ചയെ തുടർന്ന് അവർ CPI വിട്ടു. 1958 അരുണ ആസഫ് അലി ഡൽഹിയുടെ ആദ്യ മേയറായി. സ്വാതന്ത്ര്യാനന്തരം അവർ ഒരു സ്ഥാനവും തേടിയില്ല, മറിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരോഗതിക്കും വികസനത്തിനുമുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ മുഴുകി യുവാക്കൾക്ക് നേതൃത്വം നൽകി. മീററ്റ്, ഭിവണ്ടി, ബഗൽപൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ എവിടെയെല്ലാം ബാധിക്കപ്പെട്ടോ അവിടെയെല്ലാം അവർ പ്രവർത്തിച്ചു. ഭീകരവാദത്തിന്റെ കാലത്ത് പഞ്ചാബിലെ തരൺ, അമൃതസർ ജില്ലയിലെ മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെ ഗുരുതരമായ ബാധിത പ്രദേശങ്ങൾ അവർ സന്ദർശിച്ചു. സമാധാന മാർച്ചുകൾക്ക് നേതൃത്വം നൽകി നിരാശരായ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആത്മവീര്യം പകർന്നു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ എന്ന സംഘടനയുടെ പ്രസിഡന്റായി അവർ വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ചു. ലിങ്ക് എന്ന വാരികയും പാട്രിയറ്റ് എന്ന പേരിൽ ഒരു ദിനപത്രവും സ്ഥാപിച്ച് നടത്തിയിരുന്നു. അരുണ ആസഫ് അലി 1996 ജൂലൈ 29 87 ന്യൂഡൽഹിയിൽ വെച്ച് അന്തരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അവരുടെ പങ്കിന് 1992 പത്മവിഭൂഷണും 1997 മരണാനന്തരം ഭാരതരത്നയും നൽകി ആദരിച്ചു. അവരുടെ ബഹുമാനാർത്ഥം അഖിലേന്ത്യാ ന്യൂനപക്ഷ മുന്നണി വർഷം തോറും ഡോക്ടർ അരുണ ആസഫ് അലി സദ്ഭവൻ അവാർഡ് നൽകി വരുന്നു. പ്രിയ ശ്രോതാക്കളെ, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലൂടെ ശ്രദ്ധേയയായ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഗ്രാൻഡ് ഓൾഡ് ലേഡി എന്നും അറിയപ്പെട്ടിരുന്ന അരുണ ആസഫ് അലിയെക്കുറിച്ചായിരുന്നു സ്ത്രീ തരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
3: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
4: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
3: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
4: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
3: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: റേഡിയോ മലബാറിൽ ഇനി ആർദ്ര ഗീതങ്ങൾ കേൾക്കാം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം. നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ അറ്റ് സ്കൂൾ. എല്ലാ കുട്ടികൾക്കും റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഏത് പാട്ടാ പാടുന്നേ?
2: നാടൻപാട്ട്.
1: ഓക്കെ, നാടൻപാട്ട് കലാകാരന്മാർ ഒരുപാടുണ്ടല്ലോ.
3: കൈതോരാ പായ വിരിച്ച് പായലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താന.

0: അമ്മ പാടുവോ?
1: അമ്മ ഇടക്കിടക്ക് പണിയെടുക്കുന്നു.
0: പാട്ടാ അമ്മ പാടുന്നത്?
1: ഒരു പണ്ടത്തെ ഓർമ്മയില്ല.
0: ഓർമ്മയില്ല? ആ പാട്ട് ഏതാന്നാലും നമുക്ക് അമ്മക്ക് വേണ്ടി ഈ പാട്ട് കൊടുക്കായിരുന്നു. അതുകൊണ്ടാ ചോദിച്ചേ.
1: ഭക്തിയാണ്.
0: ഭക്തിയാണ്. ഓർമ്മയില്ല അല്ലെ? വരികൾ ഓർമ്മയില്ല. എന്നാ ഓക്കെ, കുഴപ്പമില്ല. ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞു.
1: സർവമയയിലെ
0: നമുക്ക് ആനന്ദവശക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. എന്താ വേറെ ആർക്കും വേണ്ട? ആനന്ദവശക്ക്. ഓക്കെ, അപ്പോ പാട്ട് കേട്ടിട്ട് നമുക്ക് അടുത്തയാളെ വിശേഷത്തിലേക്ക് പോവാം. അപ്പൊ എന്തായി തീരണമെന്ന് ആഗ്രഹം?
1: ടീച്ചർ.
0: ഈ ആനന്ദ മാഷ കൊണ്ട് തോറ്റി മൊത്തം ടീച്ചർമാരെയാ വാർത്ത എടുക്കുന്നത്. മാഷ കണ്ടിട്ട് തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ, സാരമില്ല. എന്തായാലും നല്ല പണിയാണ്. കാരണം എന്താ വെച്ചാൽ, ഒരു തലമുറേനെ നമുക്ക് മോൾഡ് ചെയ്തിട്ട് നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു ഇതാണ് അധ്യാപകൻ എന്ന് പറഞ്ഞാല്. നല്ലൊരു അധ്യാപകനായി, നല്ലൊരു ടീച്ചറായിട്ട് വരിക. ഞാൻ നേരത്തെ എല്ലാവരോടും പറഞ്ഞതുപോലെ കുറെ കുട്ടികളുമായിട്ട് റേഡിയോ മലബാറിലേക്ക് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.

0: മഷേ, മോളെ പേര്?
1: മോളുടെ പേര് കാവ്യശ്രീ. ആ പേര് പോലെ തന്നെ നല്ല സ്ത്രീ ഉള്ള മുഖമാണ്, അറിഞ്ഞിട്ട് എപ്പോഴും ചിരിച്ചോണ്ട് ഫേസ് ആണ്. പിന്നെ എല്ലാ കൂട്ടത്തില് ഈ പറഞ്ഞ പോലെ തന്നെ 6ാം ക്ലാസ്സിലാണ്, 6B ക്ലാസ്സിലാണ്. അപ്പൊ 6B കൂട്ടത്തിലുള്ള ഒരു നല്ലൊരു മോളാണ് കാവ്യശ്രീ.
0: അപ്പൊ കാവ്യശ്രീ, നമുക്ക് തുടങ്ങാം. എന്തിന്റെ വിശേഷം?
2: വിശേഷം
0: പരീക്ഷകൾ എങ്ങനെ ഉണ്ടായിരുന്നു?
2: ചെലതെളുപ്പായിരുന്നു.
0: ഏതാ വിഷമം?
2: വിഷമം ഇംഗ്ലീഷില് കുറച്ച് വിഷമമുണ്ട്.
0: എങ്ങനെയാണ് പഠിപ്പിച്ചതിന് പുറമേന്ന് വന്നിട്ടുണ്ടോ ക്വസ്റ്റ്യൻസ്? വിഷമമുള്ള സബ്ജക്ട് ഏതാ?
2: സോഷ്യല്.
0: സോഷ്യലാണ്? അതെന്താണ് സോഷ്യലാന്ന് പറയുമ്പോ ഫ്രണ്ടിനെ നോക്കി ചിരിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. ഓക്കെ, വീട്ടിലാർക്കുണ്ട്?
2: വീട്ടില് അമ്മ, അച്ഛൻ, ഏട്ടെ. അമ്മേന്റെ പേര് ജെസ്സി, അച്ഛന്റെ പേര് റോമേഷ്, ഏട്ടന്റെ പേര് കാർത്തിക്.
0: കാർത്തിക്. എന്താ ചെയ്യുന്നേ ജെസ്സിയും റോമേഷൊക്കെ?
2: അമ്മ ഇപ്പോ ലോട്ടറി ഓഫീസിൽ പോണ്ട്. അച്ഛൻ ടൈൽസിന്റെ പണി. ഏട്ടെ ഇനി പ്ലസ് ടുല്.
0: എവിടെയാ പഠിക്കുന്നത്? പ്ലസ് വൺ
2: മട്ടന്നൂർ സ്കൂളിൽ.
0: എന്താ സബ്ജക്ട് എടുത്ത?
2: ഹ്യൂമാനിറ്റീസ്.
0: ഓക്കെ, പേര്?
2: കാർത്തിക്.
0: കാർത്തിക്.
2: എൻഎസ്എസിന്റെ ക്യാമ്പ്.
0: ആ, എൻഎസ്എസ് കാർത്തിക് ഉണ്ടായിരുന്നോ? ആ പറയും. നമ്മളെ റേഡിയോന്റെ ഫുൾ ടീം അവിടെ പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. ഓക്കെ, ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അറിയാം അല്ലേ. ഓക്കെ, അപ്പൊ പറയണോ കേട്ടോ എല്ലാരോടും, അന്വേഷണം അമ്മേനോടും അച്ഛനോടും എല്ലാരോടും. എന്താ അവതരിപ്പിക്കുന്ന? ഒന്നുമില്ല. ഓക്കെ, പാട്ടിനോട് ഇഷ്ടമുണ്ടോ?
2: ഇഷ്ടമുണ്ട്.
0: ഇഷ്ടമുണ്ട്. പഴയ പാട്ടാണോ ഇഷ്ടം, പുതിയ പാട്ടാണോ ഇഷ്ടം?
2: രണ്ടിഷ്ടം.
0: രണ്ടിഷ്ടാണ്. വീട്ടിലാരെങ്കിലും പാടുമോ?

0: കാർത്തിക്
1: പാട്ട് കാർത്തിക് എന്തെങ്കിലും പരിപാടിയെല്ലാം അവതരിപ്പിക്കുമല്ലോ, NSS എല്ലാം പങ്കെടുത്തോണ്ട് ഒന്നും അറിയില്ല. ഓക്കെ, ഏട്ടൻ പാടുന്ന ആ പാട്ട് ഏതാന്ന്? ഓർമ്മയില്ല. ഓക്കെ, മുക്ക് സിനിമയാണോ ഇഷ്ടം? യാത്രയിൽ ഇഷ്ടമുണ്ടോ പോവാൻ? ഇപ്പൊ വെക്കേഷനിൽ എവിടെയോ പോവാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. എവിടെയാ പോന്നേ?
0: മേമേന്റെ വീട്ടില്.
1: തെയ്യത്തിന്? എവിടെയാത്?
0: കോവൂർ.
1: കോവൂര്? അവിടെ മാത്രമല്ലോ, വേറെ എവിടെയും പോകുന്നുണ്ടോ? ആരാണ് മുൻകൈ എടുക്കുക ടൂറ് എന്ന് പറയുമ്പോഴേക്ക്? പോണം, ആ പോണം പോണം എന്ന് പറഞ്ഞ സ്ഥലം എല്ലാരാ തിരഞ്ഞെടുക്കുക? നിങ്ങൾ എങ്ങനെയാ സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക?
0: ഇഷ്ടമില്ല സമ്മാറി.
1: അപ്പൊ കൊണ്ടോ അടിയാക്കലുണ്ട് രണ്ടാളും. ആണ്? എന്ത് പറഞ്ഞിട്ട് അടിയാക്ക? ഓരോ കാര്യങ്ങളുണ്ട്. ആരാ ജയിക്കും എന്നിട്ട്? മാറി മാറി വിട്ടു കൊടുക്കും. ഒരു ദിവസം മോള് ജയിച്ചാ ഒരു ദിവസം ജയിക്കും. എന്നാലും നമുക്കിപ്പോ ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കണ്ടേ? ഏത് പാട്ടാ കേൾപ്പിക്കാം? പറ ചൊല്ലിക്കോ.

0: എല്ലാരും നാടൻ പാട്ടിലേക്കാണ് വരുന്നത് അല്ലേ, അടിപൊളി. അപ്പൊ പാടാൻ അറിയില്ല എന്നുള്ളത് നിങ്ങൾ വെറുതെ പറയുന്നതാണ്. എല്ലാവർക്കും ഉള്ളില് പാടാനുള്ള കഴിവുണ്ട്. ഇപ്പൊ പാടിയില്ലേ കാവ്യശ്രീ, പാടണം കേട്ടോ, പഠിക്കണം. അടുത്ത തവണ സ്കൂളില് എല്ലാത്തിനും മുന്നിട്ട് ഇറങ്ങിയിട്ട് പരിപാടി പങ്കെടുക്കണം, മാറി നിൽക്കരുത്. മാഷു പറഞ്ഞു എല്ലാം ഉഷാറാണ്. മാഷിനെ കുറിച്ച് എന്താ പറയാ, എല്ലാ ദോഷ കുറിച്ച്?
1: നല്ലോണം പഠിപ്പിക്കും, ക്ലാസ് എടുക്കുന്ന സമയത്ത് തമാശ എല്ലാം പറയും.
0: അതുകൊണ്ട് ഇഷ്ടമാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് എപ്പോഴും തമാശയിലൂടെ പഠിക്കാനാണ് ഇഷ്ടം. തമാശ എല്ലാം പറയും. എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞു തരുന്നുണ്ടോ ചേച്ചിക്ക്? അപ്പൊ രസകരമായിട്ടാണ് ഒരു മണിക്കൂർ പോവാ അല്ലേ. എപ്പോഴും വിചാരിക്കുക അടുത്ത മാഷ് വരണേ, മാഷ് വരണേന്ന് വിചാരിക്കുക ക്ലാസ് എടുക്കാൻ. അങ്ങനൊന്നും ഇല്ല, എല്ലാ സബ്ജക്റ്റും എടുക്കണല്ലോ അല്ലെ. സയൻസ് ഏതാ, സയൻസിൽ ഏതാ എടുക്കുന്നത്? സയൻസ് നമുക്ക് അങ്ങനെ തന്നെ ഉള്ളു അല്ലെ. പേപ്പർ
2: ഇംഗ്ലീഷ്
0: ഇംഗ്ലീഷ് മാത്രല്ലേ സാറിന്റെ ക്ലാസ്സിൽ
1: ഇരുന്നിട്ടുള്ളൂ.
0: മാഷ് ഇംഗ്ലീഷ് എടുക്കുന്നത് ഇഷ്ടം, സയൻസ് എടുക്കുന്നത് ഇഷ്ടം?
1: രണ്ടും
0: ഒരേ പോലെ തന്നെയാണ്. ആദർശ് മാഷെ കുറിച്ച് എന്താ പറയാനുള്ളത്?
1: മലയാളം പഠിപ്പിക്കും.
0: കണക്കാണോ എടുക്കുന്നത് മാഷ്? കണക്ക് വിഷമാണോ, കണക്ക് ഈസിയാണോ?
1: കൊലപരീക്ഷ ചെറിയ രീതിയിലുണ്ടായിരുന്നു.
0: കണക്ക് കളികളിലൂടെയോ പാട്ടിലൂടെയോ മാഷ് പഠിപ്പിക്കുവാ?
1: അങ്ങനെയൊന്നും ഇല്ല,
0: ആയി വരുന്നേ ഉള്ളു. മാഷ് ഇപ്പൊ ചേർന്നതേ ഉള്ളു അല്ലേ. ഓക്കെ, വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ്? ക്ലാസ് ടീച്ചർ ആരാ?
1: ശീബ ടീച്ചർ.
0: ടീച്ചറെ കുറിച്ച് എന്താ പറയാനല്ലേ? ടീച്ചർ ആയിരിക്കില്ല, ആദർശ് മാഷു, ആനന്ദ് മാഷു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുട്ടി എന്നെ പറഞ്ഞിട്ടില്ല, പറഞ്ഞോ.
1: ടീച്ചർ സോഷ്യൽ ആണ് എടുക്കുന്നത്.
0: അങ്ങനെല്ലാം തന്നെ വരയിറങ്ങി ഓർമ്മിച്ചെടുക്കാനുണ്ടോ ടീച്ചർമാരാ? ബുദ്ധിമുട്ടിക്കുന്നില്ലേ, പാവം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് ആഗ്രഹം? ആർമിയില് ഡോക്ടർ. അടിപൊളിയല്ലേ. അപ്പൊ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, ഇപ്പോഴേ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരോടും അന്വേഷണം പറയാ. ഇവിടെയാ മുയമ്മന്റെ വീട്ടിലാ, മൂത്തന്റെ വീട്ടിലായിട്ട്
1: പോകുന്നില്ലേ,
0: അവിടെ എല്ലാവരോടും പറയണം റേഡിയോ മലബാറിനെ കുറിച്ച്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
3: കാങ്ങിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികളാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത റേഡിയോ സ്കൂളിൽ. ഇന്നത്തെ റേഡിയോ സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.

0: ുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിലിരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ,
0: നമ്മുടെ ചാരുകസേരയുടെ നേരമായി.
1: ഹായ്.
0: അപ്പൊ നമുക്ക് കഥ കേൾക്കാൻ പോകണം.
1: അല്ല, പൂരം കഴിഞ്ഞ വിശേഷം എന്തുണ്ട്?
0: നന്നായിട്ട് അടയൊക്കെ കഴിച്ച്. നീ ഏത് പൂരത്തെ കുറിച്ചാ പറയുന്നേ?
1: ഏത് പൂരത്തിനെ പറ്റി പറഞ്ഞാലും നിങ്ങൾ അടയനെ പറ്റി മാത്രല്ലേ സംസാരിക്കുന്നുള്ളൂ. ഞാൻ വെടിക്കെട്ടൊക്കെയുള്ള പൂരത്തിനെ പറ്റിയാ ചോദിച്ചത്.
0: അതിന് വെടിക്കെട്ടൊന്നുണ്ടായിട്ടില്ലല്ലോ.
1: ഇല്ല, എന്നാലും പൂരം ഉണ്ടായിരുന്നല്ലോ.
0: പൂരം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ഉദ്ദേശിച്ചതേ നമ്മുടെ മലബാറിലെ പൂരത്തിനെ കുറിച്ചാ ഞാൻ പറഞ്ഞേ.
1: മറ്റേ പൂരത്തിനെ പറ്റി?
0: ആ, നമ്മൾ അടയൊക്കെ ഉണ്ടാക്കി തന്നില്ലേ, അതിനെ കുറിച്ചാ ഞാൻ പറഞ്ഞേ.
1: അപ്പൊ ഇന്ന് അടയന്റെ കഥയായിരിക്കും അല്ലേ?
0: അടക്കന്ത കഥ വന്ന അശ്വിനി, നീ എന്നീ പറയുന്നേ?
1: അടക്കല്ലേ കഥ അത്രയുള്ളത്.
0: എന്ത് കഥ?
1: പൂരത്തിന്റെ കഥ.
0: പൂരത്തിന്റെ എത്ര കഥ പറഞ്ഞു നമ്മള്, പാട്ട് കൊടുത്ത്. ഇനി എന്നാ അതിൽ പറയാനുള്ളത്?
1: അല്ല, പൂരത്തിനെ പറ്റി പറയുമ്പോ മറന്നുകൂടാത്തൊരാളുണ്ടല്ലോ.
0: ആര്?
1: ദേവൻ.
0: കാമദേവനോ?
1: ആ
0: ആഹാ. അപ്പൊ നമുക്ക് അത് ഇന്ന് പോയി ചോദിച്ചാലോ? അപ്പൊ മാഷക്ക് അറിയാണ്ടിരിക്കൂലല്ലോ.
1: മാഷക്ക് അറിയായിരിക്കും, എന്തായാലും അറിയാം. നമുക്ക് ചോദിക്കാം.
0: പൂരത്തിനെ കുറിച്ച് മാഷ എന്തായാലും പറയല്ലോ. മാഷേ.
2: ആ, കഥ പറയണോ അല്ലേ?
0: ആ,
2: കഥ ഏതാണെന്നുള്ളതിന് ഒരു ധാരണ ഉണ്ടോ
0: മാഷേ? അശ്വിനിക്ക് നിർബന്ധമായിട്ട് ഒരാളെ കുറിച്ച് കേൾക്കണം പോലും.
2: ആരെ കുറിച്ചാണ്?
0: പറയട്ടെ.
1: ആ, പറഞ്ഞു.
0: കാമദേവനെ കുറിച്ചിട്ട്.
2: ആണോ? കാമദേവന് ഒരു കഥയുള്ള ഒരാൾ തന്നെയാണല്ലോ അല്ലേ?
1: അതെ.
2: എന്തോ ഒരു ഉദ്ദേശിച്ച പോലെ പറഞ്ഞു.
1: ഒരു ഉദ്ദേശം ഉണ്ട്,
2: ഒരു കൊള്ളുവാക്ക് പോലെ അല്ലേ?
1: ഉണ്ടെന്ന് കുത്തി പറഞ്ഞ പോലെ ഒരു തോന്നല്ലേ?
0: ഞാൻ കുത്തി പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ പൊതുവെ കാമന്റെ കുത്തുകൊണ്ടായാലൊന്നും വേദനിക്കില്ല അശ്വിനി.
1: ആദ്യപ്പ
0: മലരമ്പല്ലേ പൂവമ്പ്, അപ്പൊ അതിന്റെ കുത്ത് കണ്ടാലൊന്നും ഒരു പ്രശ്നമില്ല. പാട്ട് പാടേണ്ടി വരുവാ.
1: ഏത് പാട്ട്?
0: മലരമ്പൻ തഴുകുന്ന കിളിമകളെ. ആ പാട്ട് കേട്ടിട്ടില്ലേ?
1: ആ. അല്ല സുരീച്ചി, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഇപ്പൊ നല്ല ധാരണയുണ്ടല്ലോ. ഇനി ഇതിനാ മാഷോട് ചോദിക്കുന്നത്? ഇന്നത്തെ ചാരുകസര സൂര്യേച്ചി എന്നെ അങ്ങ് ഏറ്റെടുത്തു. മാഷേ, മാഷിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവിടെ നിന്നീട്ട് കൊടുത്താൽ സൂര്യേച്ചി അവിടെ കയറിയിരുന്നുള്ളൂ.
2: തീർച്ചയായിട്ടും കയറിയിരുന്നുള്ളൂ.
0: അതായത് അവനവന് ഇരിക്കേണ്ടടുത്ത് അവനവന് ഇരുന്നില്ലെങ്കില് പിന്നെ ആര് കയറി ഇരിക്കുന്ന പറഞ്ഞേ?
1: സൂര്യ കയറി ഇരിക്കുന്നു.
2: ആ, നമുക്ക് എന്തായാലും കഥയിലേക്ക് പോവാം. ഈ കാമദേവനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം?
1: പ്രണയത്തിന്റെ ദേവൻ.
2: അതെ, കാമത്തിന്റെ ദേവനാണല്ലേ. ഓരോന്നിനും ഓരോ ദേവന്മാരുണ്ടാവുമല്ലോ. ഉദാഹരണത്തിന്
1: ജലത്തിന് അഗ്നിദേവൻ.
0: ജലത്തിന്? അത് ജലദേവനല്ലേ.
1: ജലദേവനല്ല, ജയദേവനാണ്.
0: വെള്ളത്തിന്?
1: ആ,
0: ഏ,
2: വരുണനല്ലേ ജലത്തിന്റെ ദേവൻ, സമുദ്രത്തിന്റെ അധിപൻ. അഗ്നിദേവൻ?
1: അഗ്നിദേവൻ.
2: പിന്നെ ആരാണുള്ളത്?
0: വായുദേവൻ.
2: വായുദേവനുണ്ട്.
0: സൂര്യദേവൻ.
2: ആ, അങ്ങനെ ഓരോന്നിനും ഓരോ ദേവന്മാരുണ്ട്. കാമദേവൻ എന്ന് പറയുമ്പോൾ കാമത്തിന്റെ, പ്രണയത്തിന്റെ ദേവനാണ് കാമദേവൻ. എല്ലാവർക്കും ഒരു വകുപ്പും ചുമതലയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ.
1: അപ്പൊ
2: നമ്മള് ഒരു കാമദേവന്റെ ജനനത്തെ കുറിച്ചാണ് പറയേണ്ടത്. സൃഷ്ടാവ് ആരായിരിക്കും?
1: ബ്രഹ്മാവ്.
2: എല്ലാവരെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവ് ആണല്ലോ അല്ലേ. ബ്രഹ്മാവ് ആദ്യത്തെ സൃഷ്ടി പ്രജാപതികളെയാണ്. എത്ര പ്രജാപതികളുണ്ട്?
0: 10.
2: 10 പ്രജാപതികൾ. ആരൊക്കെയാണ് പ്രജാപതികൾ അറിയില്ലേ?
1: ദക്ഷൻ,
0: കശ്യപൻ,
1: ഭൃഗു,
0: വസിഷ്ഠൻ,
2: അംഗിരസ്, ക്രതു, പുലസ്ത്യൻ, പുലഹൻ, കശ്യപൻ. ഇവരൊക്കെയാണ്
1: പ്രജാപതിമാര്.
2: പ്രജാപതിമാര്. നമ്മള് ഭൃഗുവിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഈ പ്രജാപതിമാർക്ക് ശേഷം 11-ാമതായി ബ്രഹ്മാവ് സൃഷ്ടിച്ചത് ഒരു സ്ത്രീയായിരുന്നു. പേരെന്താണെന്നറിയോ?
1: ഇല്ല.
2: സന്ധ്യ.
0: സന്ധ്യ.
1: കണ്ണീരിലെന്തേ?

0: കണ്ണൂരിൽ എന്തേന്നല്ലേ?
1: അതിപ്പാ പണ്ട് കണ്ണീരിൽ എന്തേന്നേനു.
2: കണ്ണൂരും കണ്ണീരൊന്നല്ല, ഇത് ബ്രഹ്മലോകത്തെ സന്ധ്യയാണ്. ആദ്യത്തെ വനിതാ സൃഷ്ടി അല്ലേ സന്ധ്യയാണ്. പക്ഷേ ഈ ആദ്യ സൃഷ്ടിക്ക് തന്നെ ചില അപായങ്ങളും അപകടങ്ങളൊക്കെ വന്നു. അതിന് കാരണം നമ്മളീ പറഞ്ഞ കാമദേവനാണ്. ബ്രഹ്മാവ് പതിനൊന്നാമത് പെൺകുട്ടിയാണ്, സന്ധ്യയാണ്. ബ്രഹ്മാവ് തൻ്റെ വികാരങ്ങളിൽ നിന്ന് സൃഷ്ടിച്ച ഒരു കുഞ്ഞാണ് കാമദേവൻ. ജനിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന് കാമൻ എന്ന പേര് വരാൻ കാരണം കാമരൂപത്തിലായതുകൊണ്ടാണ് കാമൻ എന്ന പേര് വന്നത്. പണ്ടൊക്കെ സൃഷ്ടി കഴിഞ്ഞ ഉടനെ തന്നെ ശൈശവം ബാല്യം അങ്ങനെയൊന്നുമില്ല, യൗവനയുക്തരാകും. അങ്ങനെ യൗവനയുക്തനായ ഉടനെ തന്നെ ചോദിച്ചു, കം ദർപ്പയാമി, ഞാൻ ആരെയാണ് ദർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ആരുടെ മനസ്സിനെയാണ് മതിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പം എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ ജീവികളുടെയും മനസ്സിനെ മതിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പം കന്ദർപ്പൻ, അങ്ങനെ കന്ദർപ്പൻ എന്ന പേര് കിട്ടി. മനസ്സിനെ മതിപ്പിക്കുന്നതിനായതുകൊണ്ട് മദനൻ എന്ന പേര് കിട്ടി. അതുപോലെ മന്മഥൻ എന്നൊക്കെ പേര് കിട്ടി. പക്ഷേ ഈ ഒരു സ്വഭാവം ആദ്യമായി ആരിൽ പ്രയോഗിച്ചു? സൃഷ്ടാവിൽ തന്നെ, ബ്രഹ്മാവിൽ തന്നെ. ബ്രഹ്മാവും 10 പ്രജാപതിമാരുണ്ട് കൂട്ടത്തിൽ. ആരും കൂടെ ഉണ്ട് അവിടെ?
1: സന്ധ്യയുണ്ട്.
2: നമ്മൾ പറഞ്ഞു ആ കാലത്ത് ശൈശവം ബാല്യം ഒന്നുമില്ല, കൗമാരൊന്നുമില്ല. ജനിച്ച ഉടനെ കുമാരിയാണ്, വലിയ യൗവനയുക്തിയായ സ്ത്രീ തന്നെയാണ് സന്ധ്യ. ഈ 10 പ്രജാപതിമാരും സൃഷ്ടാവായ ബ്രഹ്മാവും സന്ധ്യയുടെ പിന്നാലെ കാമാതുരായി മുന്നോട്ട് പോവുകയാണ്. കാമന്റെ പരീക്ഷണം അവിടെ തുടങ്ങി. കാമൻ സ്വന്തം പിതാവിനെ തന്നെ പരീക്ഷിച്ചു. ഇത് മഹാദേവൻ കണ്ടു. ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മഹാദേവൻ കാണുന്ന ഒരു പെൺകുഞ്ഞിനെ, ഒരു സ്ത്രീയെ 10-11 പേർ ചേർന്ന് ഉപദ്രവിക്കാനുള്ള ഒരു വട്ടമാണ്. ഉടനെ തന്നെ ശിവനത് സഹിക്കില്ലല്ലോ. ശിവൻ ഇറങ്ങി വന്നു. ഈ പ്രജാപതിമാരെയും സൃഷ്ടാവിനെയും ഒക്കെ വല്ലാതെ ശകാരിച്ചു, ശപിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർക്കും അല്പം വിഷമമുണ്ടായി. കാരണം ബ്രഹ്മാവിന് സ്വന്തം മകളോടാണ് മകളോട് തോന്നാൻ പാടില്ലാത്ത വികാരം തോന്നിയത്. പ്രജാപതിമാർക്ക് സഹോദരിയോടാണ് സഹോദരിയോട് തോന്നാൻ പാടില്ലാത്ത വികാരം തോന്നിയത്. ഇതിനൊക്കെ കാരണമാണ് ആര്?
1: കാമദേവൻ.
2: കാമദേവനെ ബ്രഹ്മാവ് ശപിക്കുകയും ചെയ്തു. ശിവന്റെ നേത്രാഗ്നിയിൽ ഭസ്മമായിപ്പോട്ടെ, ബന്ധുവെണ്ണീറായിപ്പോട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനൊക്കെ കാരണമായ, കാമദേവന് പോലെ ശാപം കിട്ടാൻ ഇടയായ നമ്മുടെ സന്ധ്യ അധിക സമയം അവിടെ നിന്നില്ല. അവർക്കും വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടായി. തൻ്റെ പിതാവ് ബ്രഹ്മാവിനാൽ തനിക്ക് ചേരാത്തൊരു വികാരം അദ്ദേഹത്തിൽ ഉണ്ടാവാൻ ഇടയായി. സഹോദരന്മാരിൽ അങ്ങനെയുണ്ട്. അപ്പം ഇതിനൊക്കെ കാരണമാ എൻ്റെ ശരീരമാണ് എന്ന് കരുതി അത് ത്യജിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു തപസ്സിന് പോവാണ്. ഈ ശരീരം എനിക്ക് ആവശ്യമില്ല, അച്ഛനും സഹോദരന്മാരും ആഗ്രഹിച്ച ഈ ശരീരം എനിക്ക് ആവശ്യമില്ല എന്ന് തീരുമാനിച്ച് കഠിന തപസ് ചെയ്ത് ദേഹത്യാഗം സന്ധ്യയുടെ പുറപ്പാട്. അതിന് പോകുന്നത് ചന്ദ്രഭാഗ നദിയുടെ ഉത്ഭവസ്ഥാനമായ ചന്ദ്രഭാഗ മലയിലാണ്. ഒരു വലിയ ഗിരിനിരയിൽ പോയിട്ട് അവിടെ തപസ് ചെയ്യുന്നു. അങ്ങനെ തപസ്സാരംഭിച്ചു. ഇത് ബ്രഹ്മാവ് അറിഞ്ഞു. ബ്രഹ്മാവ് ഈ സന്ധ്യയോട് വലിയ അനുകമ്പ തോന്നി. കാരണം അവളങ്ങനെ പോയിട്ട് ജീവൻ കളയേണ്ട ഒരാളെന്നല്ലോ, അതിന് ഉത്തരവാദി നമ്മളൊക്കെ ആണെന്നൊക്കെ കരുതി വിഷമമുണ്ടായി. ജ്യേഷ്ഠ സഹോദരന്മാരാണ്, പ്രജാപതിമാരിൽ ഒരാളാണല്ലോ വസിഷ്ഠൻ. വസിഷ്ഠനോട് പറഞ്ഞു, നിന്റെ അനിയത്തി ഇവിടെ തപസ് ചെയ്യാൻ പോകുന്നുണ്ട്, ദേഹം ത്യജിക്കാനാണ്, നമ്മളൊക്കെയാണ് അതിന് ഉത്തരവാദി, നീ അവിടെ പോയിട്ട് അവളുടെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി സഹായിച്ചു കൊടുക്കണം, തിരിച്ചു വിളിക്കാനൊന്നുമല്ല. അങ്ങനെ വസിഷ്ഠനൊരു ബ്രാഹ്മണനായിട്ട് അവിടെ ചെന്ന് എങ്ങനെയാണ് ഈ ഇഹലോകം വെടിയേണ്ടത് അല്ലെങ്കിൽ പരമ മോക്ഷത്തിലേക്ക് എങ്ങനെ എത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ബ്രാഹ്മണ വേഷത്തിൽ ചെന്ന് തപസ് ചെയ്യേണ്ട വിധമെല്ലാം പറഞ്ഞു കൊടുത്തു. സന്ധ്യ മഹാവിഷ്ണുവിനെയാണ് തപസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. കുറെ തപസ്സിന് ശേഷം വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് വിഷ്ണുവോട് ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത് ചോദിക്കല്ലോ. അപ്പം വിഷ്ണുവോട് പറഞ്ഞു, എനിക്ക് പുതിയ വരങ്ങളൊന്നും വേണ്ട, എന്ത് മതി, എൻ്റെ ശരീരം വിഷ്ണു സായുജ്യം അടയണം, എനിക്ക് ദേഹം ത്യജിക്കണം, അതിന് ഇന്ന കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആ വരം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അപ്പം അത് ശരി, അതിനൊന്നും പ്രത്യേകിച്ച് തപസ്സിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ദേഹം ത്യജിക്കാൻ ഏതെങ്കിലും അഗ്നിയിൽ പ്രവേശിച്ചാൽ മതി. പക്ഷേ ഏതെങ്കിലും അഗ്നിയിൽ പോരാ, എനിക്ക് മോക്ഷം കിട്ടുന്നൊരു അഗ്നിപ്രവേശമാണ് വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വരം കൂടി വിഷ്ണുവിനോട് ആവശ്യപ്പെടുന്നുണ്ട് സന്ധ്യ. അത് തനിക്ക് വേണ്ടിയല്ല, തൻ്റെ ഈ അവസ്ഥ കാരണം ഇനി പിറക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി ഒരു കണ്ടീഷൻ, ഒരു വ്യവസ്ഥ അഭ്യർത്ഥിച്ചു. അതെന്താണെന്നറിയോ, ജനിച്ച ഉടനെ തന്നെ യൗവനയുക്തരാവുന്ന ഒരു സാഹചര്യം ഇല്ലാതാവണം. ഒരു മനുഷ്യന് ശൈശവവും ബാല്യവും കൗമാരവും അനിവാര്യമാണ്. എന്നിട്ടേ യൗവനത്തിലെത്താവും, യൗവനത്തിന് ശേഷമാണ് വാർദ്ധക്യത്തിലൊക്കെ പോകും അല്ലേ. ഈ ഘട്ടങ്ങൾ നിർബന്ധമായിട്ട് വേണം. അതില്ലാത്ത

0: അതുകൊണ്ടാണല്ലോ ഞാൻ ജനിച്ച ഉടനെ തന്നെ യുവതിയാവുകയും ജനിപ്പിച്ച പിതാവിനും സഹോദരന്മാർക്കൊക്കെ എന്നോട് തോന്നാൻ പാടില്ലാത്ത വികാരമൊക്കെ തോന്നുകയും അതിന് കാമദേവൻ കാരണമാവുകയൊക്കെ ചെയ്തല്ലേ. അതുകൊണ്ട് ഇനി മുതൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ കുഞ്ഞായി മുതിർന്ന് മുതിർന്ന് വളർന്നിട്ടാവണം എന്ന് പറഞ്ഞു. വിഷ്ണു പറഞ്ഞു, ശരി, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ചില കണ്ടീഷൻസ്, ചില എക്സംഷൻസ് ഉണ്ട്. ചിലർക്ക് ചില ഒഴിവുകൾ കൊടുത്തേ പറ്റൂ, കാരണം ഈ ധർമ്മ സംസ്ഥാപനത്തിന് അത് ആവശ്യമുണ്ട്. ത്രിമൂർത്തികളുടെ കാര്യത്തിൽ, അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, പ്രജാപതിമാർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇതൊന്നും നടക്കില്ല. ജനിച്ച ഉടനെ തന്നെ മുതിർന്ന് അവർക്ക് ചില ജന്മോദ്ദേശങ്ങൾ നടപ്പിലാക്കേണ്ടി വരും. അപ്പം അങ്ങനെ കുറച്ച് പേർക്ക് ഈ ഒരു ഇളവ് കൊടുത്തുകൊണ്ട് നിന്റെ നിർദ്ദേശം ഞാൻ നടപ്പിലാക്കാം. അങ്ങനെ സംബന്ധിച്ചു. മാത്രമല്ല, ഈ ഒരു ഒരു സ്ത്രീക്ക് സഹോദരന്മാരോടോ പിതൃസ്ഥാനീയരോടോ കാമം തോന്നുകയാൽ അവരുടനെ നപുംസകളായിട്ട് മാറണമെന്നും കൂടി വിഷ്ണുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അതൊക്കെ അനുവദിച്ചു കൊടുത്തു. അങ്ങനെ സന്ധ്യക്ക് ദേഹത്യാഗം ചെയ്യണമല്ലോ. അതിന് ഒരു സ്ഥലം പറഞ്ഞു. ഒരു പ്രിയംവ്രതൻ എന്ന ഒരാള്, അദ്ദേഹത്തിന്റെ മകനായ മേധാതിഥി ഒരു ചക്രവർത്തിയാണ്. അയാളൊരു വലിയ യാഗം നടത്തുന്നുണ്ട്. യാഗത്തിന്റെ പേര് ജ്യോതിഷ്ഠോമം എന്നാണ്. ജ്യോതിഷ്ഠോമം എന്നൊരു മഹായാഗം നടത്തുന്നുണ്ട്. എവിടെയാണ്? പ്രക്ഷദ്വീപം എന്ന് പറയും. അങ്ങനെ സ്ഥലമുണ്ട്, ഇപ്പോഴില്ല. അങ്ങനെ ഈ മേധാതിഥി നടത്തുന്ന യാഗസ്ഥലത്ത്, യാഗഭൂമിയിലെ യജ്ഞകുണ്ഡത്തിൽ പ്രവേശിച്ച് നിനക്ക് ജീവത്യാഗം ചെയ്യാം. അപ്പോൾ യജ്ഞ ഒരുപാട് മന്ത്രോച്ചാരണമൊക്കെ നടത്തുമ്പോൾ അവിടെ നേരെ പോയിട്ട് അഗ്നിയിലേക്ക് പ്രവേശിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് വിഷ്ണു പറഞ്ഞു, നിന്നെ ഞാൻ അദൃശ്യയാക്കാം. ഇങ്ങനെ വിഷ്ണു ഒരു ചെറുവിരൽ തൊട്ടപ്പോൾ സന്ധ്യ അദൃശ്യയായി. അങ്ങനെ അദൃശ്യയായ സന്ധ്യ യാഗശാലയിൽ പ്രവേശിച്ച് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന യജ്ഞകുണ്ഡത്തിലേക്ക്, അഗ്നിയിലേക്ക് പ്രവേശിച്ച് അപ്രത്യക്ഷയായി. അവിടെ യജ്ഞശാലയുള്ളവരൊന്നും അറിയില്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ആ അഗ്നിയിൽ നിന്ന് ശിശു ജനിച്ചു, ഒരു കുഞ്ഞു ജനിച്ചു. അത് സന്ധ്യയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ ജനിച്ച ഉടനെ യുവതിയൊന്നും ആയിട്ടില്ല, ചെറിയ കുഞ്ഞാണ്. മേധാതിഥി ഈ കുഞ്ഞിനെ എടുത്ത് സ്വന്തം മകളായി വളർത്തി അവൾക്കൊരു പേര് നൽകി. അരുന്ധതി എന്നാണ് പേര്. അരുന്ധതിനെ അറിയില്ലേ? നമ്മുടെ ആരുടെ ഭാര്യയാണ്? വസിഷ്ഠമുനിയുടെ ഭാര്യ. വസിഷ്ഠമുനി ആണ് നേരത്തെ സന്ധ്യക്ക് തപസ്സിന്റെ രീതികളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോയത്.
1: അവിടെയും സഹോദരങ്ങൾ തന്നെയല്ലേ ഭാര്യയും ഭർത്താവുമായിട്ട് വരുന്നത്?
0: അതെ, അതൊരു പ്രശ്നം അവിടെ ഉണ്ട്. ഈഡിപ്പസ് കോംപ്ലക്സ് അവിടെ വരുന്നുണ്ട്. കാരണം പ്രജാപതിമാരിൽ ഒരാളാണ് വസിഷ്ഠൻ. ആ വസിഷ്ഠന്റെ അനുജത്തിയാണ് സന്ധ്യ. പക്ഷെ സന്ധ്യയുടെ അടുത്ത ജന്മത്തിലാണ് അരുന്ധതി ആവുന്നത്. അടുത്ത ജന്മാവുമ്പോഴേക്കും ഈ സാഹോദര്യം ഇല്ലാതായി എന്ന് നമുക്ക് തൽക്കാലം വാദത്തിന് വേണ്ടി വിശ്വസിക്കാം. അല്ലെങ്കിൽ കഥയിലെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ സന്ധ്യ പുനരവതരിച്ചു അരുന്ധതിയായിട്ട്.
1: അപ്പൊ നമ്മുടെ കാമൻ എവിടെ പോയി?
0: കാമന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ സന്ധ്യയിലേക്ക് പോയത് അല്ലേ. കാമന് നൽകിയ ഒരു അനുഗ്രഹം, കഴിവ് പ്രയോഗിച്ചിട്ടാണ് ആദ്യത്തെ ഒരു രക്തസാക്ഷി ഉണ്ടായത്. സ്വന്തം സോദര തന്നെ, ഏട്ടത്തി തന്നെ. കാമന്റെ ചേച്ചിയാണല്ലോ സന്ധ്യ. ബ്രഹ്മാവിന് വളരെ വിഷമമുണ്ടായി. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്രഹ്മാവ് കാമനെ ശപിക്കുന്നുണ്ട് അല്ലേ, നീ ശിവന്റെ നേത്രാഗ്നിയിൽ ബന്ധുവെണ്ണീറാകുന്നു. പക്ഷെ ഈ ശാപത്തിന്റെ പുരാണത്തിൽ മറ്റൊരു കഥ കൂടി പറയുന്നുണ്ട്. അതായത് ബ്രഹ്മാവിന്റെ പ്രജാപതിമാർക്ക് ശേഷം സന്ധ്യയും സന്ധ്യയ്ക്ക് ശേഷം കാമനയും എന്നാണ് ഒരു കഥ. പക്ഷെ മറ്റൊരു കഥയിൽ ബ്രഹ്മാവിന്റെ ഒരു മകനാണ് ധർമ്മൻ, മറ്റൊരു പ്രജാപതിയാണ് ധർമ്മൻ എന്ന പ്രജാപതി. ഈ ധർമ്മന് മൂന്ന് മക്കളുണ്ട്. ആ മൂന്ന് മക്കളിൽ ഒരാളാണ് കാമൻ. ശമൻ, കാമൻ, ഹർഷൻ, ഇതാണ് മൂന്ന് മക്കൾ. കാമന്റെ ഭാര്യ അറിയില്ലേ? രതിദേവിയാണ്. ശമന് പ്രാപ്തി എന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഹർഷന് നന്ദ എന്ന ഭാര്യ ഉണ്ടായിരുന്നു. പ്രാപ്തി അല്ലേ, പ്രാപ്തരാവുക ഒരു നൗൺ ഫോമാണ്. പക്ഷെ അന്ന് ആളുടെ പേരാണ് പ്രാപ്തി, രതി, നന്ദ എന്നാണ് ധർമ്മന്റെ പുത്രവധുക്കളുടെ പേര്. അതുകൂടാതെ മറ്റൊരു കഥ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രഹ്മാവിന്റെ വികാരത്തിൽ നിന്ന് നേരിട്ടാണ് കാമനുണ്ടായതെന്നാണ്. ബ്രഹ്മാവിന് സൃഷ്ടികളിലെ മറ്റൊരു സൃഷ്ടിയാണല്ലോ സരസ്വതി. സരസ്വതി ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണെന്ന് പറയുമ്പം ബ്രഹ്മാവിന്റെ പുത്രിയാണ് അല്ലേ. പക്ഷെ പിന്നീടോ
1: ഭാര്യയാണ്.
0: ഇതിനും ആര് കാരണം? കാമൻ കാരണം. അപ്പൊ പുത്രിയായ സരസ്വതിയെ ഭാര്യയാക്കേണ്ടി വന്നു. ഭാര്യയായിട്ടാണ് പിൽക്കാലത്തൊക്കെ നമ്മൾ ഇപ്പോഴും അറിയപ്പെടുന്നത്. അതിന് കാരണം കാമനാണെന്ന് കരുതിയിട്ടാണ് കാമനെ ശപിക്കുന്നത്. ഇപ്പൊ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സന്ധ്യയിൽ, പുത്രിയായ സന്ധ്യയിൽ അനുരാഗം ജനിപ്പിച്ചതിന്റെ പേരിൽ. മറ്റൊന്ന്, പുത്രിയായ സരസ്വതിയിൽ അനുരാഗം ജനിപ്പിക്കുകയും അവളെ ഭാര്യയാക്കി മാറ്റേണ്ടി വരികയും ചെയ്തതിന്റെ പേരിലാണ് കാമനെ ശപിക്കുന്നത്. ശാപം രണ്ടും ഒരേ ശാപം തന്നെയാണ്. ശിവന്റെ നേത്രാഗ്നിയിലൂടെ ചാമ്പലായി പോകട്ടെ എന്നാണ് ശാപം. എങ്ങനെയാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്? ഇതിനുശേഷം കാമന്റെ ഒരു നാശം, ശാപത്തിന് ശേഷം ബ്രഹ്മാവിന്റെ ഉള്ളിലുള്ള അനുരാഗം, ബ്രഹ്മാവിനത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. മറ്റൊരാൾ

0: ആളിലേക്കൊക്കെ മാറ്റാൻ പറ്റും, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. ഈ വികാരം അത്രി മുനിക്കാണ് നിൽക്കുന്നത്, അത്രിമുനിക്ക്. അത്രിമുനിയുടെ ഭാര്യയുടെ പേരാണ് അന്ന്
1: അനസൂയ.
0: ആ അനസൂയ, അനസൂയക്ക് നൽകി. അപ്പൊ അത്രിമുനിയിൽ ബ്രഹ്മാവിന്റെ ഉള്ളിലുള്ള ഈ പ്രണയവികാരം ലഭിക്കുകയും അത്രി അത് ഭാര്യയായ അനസൂയായിട്ട് പങ്കിട്ടു. ആ ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച അനുരാഗത്തിലൂടെ അത്രിക്കും അനസൂയക്കും ജനിച്ചൊരു കുഞ്ഞാണ് നമ്മുടെ എല്ലാവരുടെ മാമാമനായ
1: ചന്ദ്രൻ,
0: ചന്ദ്രൻ മാമൻ അഥവാ
1: അമ്പിളി,
0: അമ്പിളിയമ്മാവൻ. അങ്ങനെയൊക്കെ കഥകൾ ഒരു വഴിക്ക് പോവുകയാണ്. നമുക്ക് ഇനി കാമദേവന്റെ മരണമാണ് അല്ലേ, കാമദേവന്റെ ശാപം എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് അറിയേണ്ടത്. ഈ സമയം നമുക്ക് പറയേണ്ട ഒരു കാര്യം താരകാസുരന്റെ വധമാണ്. നമ്മളത് പറഞ്ഞിരുന്നു, താരകാസുരന്റെ സുബ്രഹ്മണ്യന്റെ അല്ലേ ചാരികശൈലിയിൽ പറഞ്ഞൊരു കഥയാണ്. ഈ താരകാസുരൻ എന്താണ് വരം വാങ്ങിച്ചത്? ശിവപുത്രനിലൂടെ മാത്രമേ വധിക്കപ്പെടാൻ പാടുള്ളൂ. എന്താണ് അങ്ങനെ പറയാൻ കാരണം?
1: ശിവൻ
0: ആ സമയത്ത് ബ്രഹ്മചാരിയാണ്. എന്തിനാണ് ശിവൻ ഇങ്ങനെ ബ്രഹ്മചാരിയായിട്ട് തപസ്വിയായിട്ട് വിരക്തനായിട്ട് സഞ്ചരിച്ചത്? സതിയുടെ ജീവത്യാഗം, സതി ദക്ഷയാഗത്തിൽ തന്റെ ഭാര്യ നഷ്ടപ്പെട്ടതിലെ അടക്കാനാവാത്ത ദുഃഖം കാരണം അയാള് വിഷാദരോഗിയായിട്ട് അല്ലേ അലഞ്ഞു നടന്നു. ഈ സമയത്ത് ആണ് താരകാസുരൻ എന്ത് വരം വാങ്ങുന്നത്. ശിവൻ കല്യാണം കഴിക്കില്ല, കാരണം സതിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. സതി നഷ്ടപ്പെട്ടതോടുകൂടി ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ലൗകിക ജീവിതമൊക്കെ ഒഴിവാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കുട്ടികളുണ്ടാവില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ തനിക്ക് മരണം സംഭവിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഇന്ദ്രന്മാര് എല്ലാം മീറ്റിംഗ് ചേർന്നു. ശിവന് മകനുണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ താരകാസുരനെ കൊല്ലാൻ പറ്റില്ല. താരകാസുരനെ കൊന്നിട്ടില്ലെങ്കിൽ ദേവലോകം അയാൾ കൈവശപ്പെടുത്തും, ഇവര് പുറത്തന്നെ. അപ്പൊ ഏത് വിധേനയും താരകാസുരനെ കൊല്ലണം. ആ കൊല്ലാനുള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? ശിവന് ജനിക്കുന്ന കുഞ്ഞിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ശിവന് കുഞ്ഞ് ജനിക്കണമെങ്കിൽ ശിവൻ വിവാഹിതനാവണം. ശിവന്റെ മനസ്സിലെ ഈ വിരക്തി മാറ്റണം. അതിനാരെ ചുമതലപ്പെടുത്തി?
1: കാമദേവനെ
0: ചുമതലപ്പെടുത്തി. കാമദേവന് മലരമ്പാണ്, പൂവമ്പാണ് അല്ലെ. ഏതൊക്കെയാണ് അറിയോ അദ്ദേഹത്തിന്? അരവിന്ദമശോകം ചൗതം, കാമദേവന്റെ പുഷ്പബാണങ്ങളുണ്ട് അതാണ്. അരവിന്ദമശോകം ചൂതം ച നവമാലിക നീലോൽപ്പലം, ഇത്രയാണ് അഞ്ചെണ്ണല്ലേ. പഞ്ചസരങ്ങളും പോരാതെ സിനിമ പരിണയം. അപ്പൊ അഞ്ച് ശരങ്ങളാണ്, അരവിന്ദം ഉണ്ട്, അശോകമുണ്ട്, ചൂതമുണ്ട്, നവമാലികയുണ്ട്, നിലോൽപ്പലമുണ്ട്. ഈ അഞ്ച് പുഷ്പബാണങ്ങളാണ്. മറ്റായുധങ്ങൾ കൂടി അദ്ദേഹത്തിനുണ്ട്, ഉന്മാദനം, താപനം, ശോഷണം, സ്തംഭനം, സമ്മോഹനം. ഈ ഫലങ്ങളാണ് ആരിലാണ് ഈ മന്മഥൻ അസ്ത്രം പ്രയോഗിക്കുന്ന അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അദ്ദേഹത്തിന്റെ വില്ല് എന്തുകൊണ്ടാണ്? കരിമ്പിൻ വില്ലാണ്, കരിമ്പ് കൊണ്ടുണ്ടാക്കുന്ന വില്ലാണ്. കരിമ്പിന്റെ പ്രത്യേകം എന്താണ്?
1: മധുരം,
0: മധുരം കിനിയുന്നൊരു കാണ്ഡമാണ് കരിമ്പ്. അപ്പൊ എല്ലാം പുഷ്പങ്ങളും മധുരവും വസന്തം തീർക്കുന്നയാളല്ലേ. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശിവന്റെ മുന്നിലേക്ക് വസന്തം ഉണ്ടാക്കി. അവിടെയാണ് നമ്മുടെ ശൈലപുത്രി
1: പാർവതി,
0: ഗിരിജ. എന്താണ് പാർവതിയുടെ ആഗ്രഹം? ഭർത്താവായിട്ട് ശിവനെ വേണം. താരകാസുരന്റെ ജന്മം ഒന്നും പാർവതിക്ക് ഒരു വിഷയമല്ല, പക്ഷെ ഭർത്താവായിട്ട് ശിവനെ തന്നെ വേണം. അതിനെ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു ഹിമവാന്റെ മകൾ ഹൈമവതി. അപ്പോ എന്ത് തപസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, കാരണം ശിവന്റെ മനസ്സെന്താണ്? ഒരു തരത്തിലും ശിലാഹൃദയനാണ് ശിവൻ ഇപ്പോഴ്. അങ്ങനെ ശിലയായി പോവാൻ കാരണം എന്താണ്?
1: സതീദേവിയുടെ വിയോഗം,
0: സതിയുടെ വിയോഗമാണ്. അത്രക്ക് ഇഷ്ടമായിരുന്നു ശിവന് സതിയെ. സാധാരണ ഒരു മരണമല്ലല്ലോ സതിക്കുണ്ട, ഒരു ദുരന്തമല്ലേ. അപ്പൊ ആ ഒരു വിഷമം പോവാത്തതിന്റെ പേരിൽ ഹൃദയം ശിലയാക്കിക്കൊണ്ട് ഒരുതരം സോഫ്റ്റ് ഫീലിങ്സും ഇല്ലാതെ തപസ് ചെയ്യുകയാണ് ശിവൻ. അവിടെയാണ് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് രതിദേവിയും കാമദേവനും എത്തുന്നത്. അവിടെ ചുറ്റും നല്ല വസന്തം, പൂക്കള്, അരുവികള്, പൂമ്പാറ്റകള്, കിളികള്. കൂട്ടത്തിൽ നർത്തനം ചെയ്യാൻ കാമദേവനുമുണ്ട്, രതിദേവിയുണ്ട്. തൊട്ടടുത്ത് തന്നെ പാർവതി തപസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലൂടെ ശിവന്റെ മനസ്സിലക്കണം. അങ്ങനെ ഒരുപാട് മനസ്സിലകിയിട്ടുണ്ട്, വിശ്വാമിത്രന്റെ മനസ്സിലക്കി നമുക്ക് ഓർമ്മയില്ലേ.
1: ആ
0: ഇവിടെ അതുപോലെ ശിവനാണ്, വിശ്വാമിത്രൻ എന്നല്ല, ശിവനാണ്. കണ്ണ് തുറന്നാൽ തീർന്നു. അപ്പൊ അങ്ങനെ ശിവന്റെ തപസ്സിന് അല്പം വിഘ്നം വരാൻ തുടങ്ങി. ചുറ്റും ഇതുവരെ ഇല്ലാത്ത മണം, സുഗന്ധങ്ങള്, പിന്നെ കണ്ണു തുറന്നാൽ നല്ല കാഴ്ചകളാണ്. ഇതിനൊക്കെ കാരണക്കാരനായിട്ട് നല്ല പാട്ടും നൃത്തവും. അപ്പൊ ശിവനത് ആസ്വദിക്കാനിരിക്കുകയാണോ ചെയ്യാ? അല്ല, തന്റെ സ്വച്ഛന്തമായ ധ്യാനത്തിന് തടസ്സം നിന്ന കാമദേവന് നേരെ കണ്ണങ്ങ് തുറന്നു, മൂന്നാം കണ്ണങ്ങ് തുറന്നു. എന്ത് സംഭവിച്ചു?
1: ഭസ്മമായി
0: പോയി, ചാമ്പലായി പോയി.

0: പക്ഷേ രതിദേവിക്കൊന്നും സംഭവിച്ചില്ല. രതിദേവി സപ്പോർട്ടിംഗ് അല്ലേ, ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ ചെയ്യുന്നത്. രതിദേവി ആകെ കരഞ്ഞു പറഞ്ഞു, എന്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു.
1: എന്നിട്ട് കാമദേവനെ തിരിച്ചു കൊടുത്ത മാഷേ?
0: കാമദേവനെ ഒരു പുനർജന്മമാണ് കൊടുക്കുന്നത്. നമുക്ക് അതുകൂടി പറയണം ഈ സമയത്ത്, എന്നാലേ കഥ പൂർത്തിയാവുള്ളൂ. ശ്രീകൃഷ്ണന്റെ മകൻ പ്രദ്യുമ്നൻ അറിയില്ലേ, രുക്മിണിയുടെ മകൻ, ശ്രീകൃഷ്ണന്റെ ആദ്യത്തെ മകനാണ് പ്രദ്യുമ്നൻ. കാമദേവന്റെ പുനരവതാരമാണ്. നമ്മൾ ഈ കാമദേവന്റെ ശാപത്തെ കുറിച്ച് പറഞ്ഞല്ലോ. സരസ്വതി സൃഷ്ടിച്ചപ്പോ ബ്രഹ്മാവിന് നേരെ പുഷ്പശരങ്ങൾ എഴുത് സരസ്വതിയായ മകളിൽ അനുരാഗം ജനിപ്പിച്ച് അവളെ ഭാര്യയാക്കേണ്ടി വന്ന ആ കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ശപിക്കുന്നത് ശിവന്റെ മൂന്നാം കണ്ണ് തുറന്ന് ചാമ്പലാവട്ടെ എന്ന്. ഈ സമയത്ത് ശിവനും നേരിട്ട് വന്നിട്ട് ബ്രഹ്മാവിനെയും പ്രജാപതിമാരെയൊക്കെ വല്ലാതെ ശകാരിക്കുന്നുണ്ട്. ശിവൻ അതിൽ വലിയ കുലീനത പുലർത്തിയ ഒരാളാണ്. അവിടെ സന്ധ്യ ഒരു കഥയിൽ, ഒരു പുരാണ കഥയിൽ പറഞ്ഞുണ്ട്, ആദ്യമായി സൃഷ്ടിച്ച സന്ധ്യ അന്ന് ബ്രഹ്മാവിന് 5 തലകളുണ്ടായിരുന്നു, പഞ്ചാനനായിരുന്നു. അപ്പൊ ഒരു തല ആണ് സന്ധ്യയെ വല്ലാതെ കാമാവതരമായിട്ട് നോക്കുന്നത്. ശിവൻ എന്ത് ചെയ്തു, ആ തല എങ്ങനെ
2: നുള്ളിയെടുത്തു
0: പിടിത്തിങ്ങെടുത്തു. അതിനുശേഷമാണ് 5-1 ചതുർമുഖനായി മാറിയത് എന്നൊരു കഥയുണ്ട്. ഈ ബ്രഹ്മാവിന്റെ ശിരസും കൊണ്ട് ശിവന് എവിടെയും ഇത് തല വെക്കാൻ പറ്റില്ല, കാരണം ബ്രഹ്മാവിന്റെ തലയാണ്, വെക്കുന്നിടത്ത് വലിയ ദുരന്തം ഉണ്ടാവും. ബ്രഹ്മശിരസുമായിട്ട് ഒരുപാട് കാലം ശിവൻ സഞ്ചരിച്ചു എന്നാണ് കഥ. അതിന് താപസ രൂപത്തിലാണ്, ശിവന്റെ താപസ രൂപത്തിലുള്ളൊരു കാലമാണത്, ബ്രഹ്മശിരസുമായിട്ട് ബ്രഹ്മഹത്യാ പാപമായിട്ട്. അപ്പൊ അങ്ങനെയും ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ദക്ഷൻ ശിവനോട് വളരെ ദേഷ്യമുള്ള ആളല്ലേ, സതിയുടെ കാര്യത്തിലൊക്കെ അറിയാലോ ഈ ദേഷ്യം ഇവിടെ തുടങ്ങുന്നതാണ്. ദക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകള് സന്ധ്യയുടെ പിന്നാലെ പോയപ്പോ പ്രജാപതിമാരെയൊക്കെ ശകാരിച്ചല്ലോ, അതില് ദക്ഷന് ശിവനോട് ദേഷ്യമുണ്ട്. പക്ഷേ ദക്ഷൻ ശിവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ മറഞ്ഞിരുന്നു. അങ്ങനെ മറഞ്ഞിരുന്ന ദക്ഷന്റെ വിയർപ്പ് തുള്ളി നിലത്ത് വീണൊരു കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞാണ് രതിദേവി. ആ രതിദേവിയാണ്
2: കാമദേവന്റെ ഭാര്യ.
0: അപ്പൊ അവിടെയും നമ്മുടെ നേരത്തെ പറഞ്ഞ സാഹോദര്യത്തിന്റെ ബന്ധത്തിന്റെ ഒരു സങ്കീർണതയുണ്ട്. പ്രജാപതിമാരിൽ ഒരാളാണ് ദക്ഷൻ, ദക്ഷന്റെ അനുജത്തിയാണ് സന്ധ്യ, ദക്ഷന്റെ അനുജനാണ് കാമദേവൻ. അപ്പൊ അനുജനായ കാമദേവൻ തന്റെ മകളെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞാല് രതിയുടെ ഇളയച്ഛനല്ലേ കാമദേവൻ അല്ലേ? അങ്ങനെയൊക്കെ ആലോചിച്ചാല് ചിന്തിച്ചാൽ അന്തമില്ല, ചിന്തിക്കാതിരിക്കുന്നതാണ്
2: നല്ലത്.
0: അപ്പൊ അങ്ങനെയൊക്കെ ചില സങ്കീർണതകൾ അവിടെ ഉണ്ട്. ഏതായാലും രതിദേവിയുടെ ഉൽപ്പത്തി, പക്ഷേ ദക്ഷനും ദക്ഷന്റെ ഭാര്യയുടെ പേരെന്താണ്, അസഗ്നി എന്നാണ്. അസഗ്നി അതും ദക്ഷൻ തന്നെ സൃഷ്ടിച്ചതാണ്. പ്രജാപതിമാരെ സൃഷ്ടിച്ചത് സൃഷ്ടിക്കല്ലേ, ദക്ഷ പ്രജാപതി സൃഷ്ടിച്ച ഒരു സ്ത്രീയാണ് അസഗ്നി. അസഗ്നി പിന്നീട് ദക്ഷന്റെ ഭാര്യയാവുന്നുണ്ട്. അപ്പോൾ സൃഷ്ടിയിലെ ഈ വൈജാത്യങ്ങളും വൈരുദ്ധ്യങ്ങളും നേരത്തെ ഒരുപാടുണ്ട്, അതിലേക്ക് നമ്മൾ കൂടുതൽ ഇടപെടുന്നില്ല. തൽക്കാലം രതിദേവിയുടെയും കാമദേവന്റെയും പിന്നിലെ പോവും. അങ്ങനെ രതിദേവി കാമദേവന്റെ ഭാര്യയാവുകയും ഈ സമയത്ത് വിധവയാവുകയും ചെയ്തു. കാമദേവൻ പിന്നീട്, നമുക്കറിയാം ശിവന്റെ കഥ, ശിവൻ തൽക്കാലം കാമദേവനെ ദഹിപ്പിച്ചുവെങ്കിലും പിന്നീട് ശിവൻ ഉണരുകയും പാർവതിയെ
2: വിവാഹം
0: കഴിക്കുകയും അങ്ങനെ ജനിക്കുന്ന കുഞ്ഞ് ആരാണ്, കുഞ്ഞ് കാർത്തികേയൻ സുബ്രഹ്മണ്യൻ. താരകാസുരനെ വധിച്ച കഥകളൊക്കെ നമുക്കറിയാം, അതൊരു വഴിക്ക് അവിടെ നടക്കട്ടെ. നമുക്കേതായാലും രതിദേവി ഈ തന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു. അവര് നേരെ ശിവന്റെ അടുത്തേക്ക് പോയി. ശിവനാണല്ലോ തന്റെ ഭർത്താവിനെ ഇല്ലാതാക്കിയത്. ശിവനെ തപസ് ചെയ്തു. ശിവൻ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, എന്ത് വരം വേണം? അപ്പൊ തയ്യാറാക്കി വെച്ചൊരു മറുപടി ഉണ്ടായിരുന്നു, ഭർത്താവിനെ തിരിച്ചു വേണം, അങ്ങാണല്ലോ ഭർത്താവിനെ ഇല്ലാതാക്കിയത്, അദ്ദേഹത്തെ പുനർജീവിപ്പിക്കണം എന്ന് പറഞ്ഞു. ത്രിമൂർത്തിയാണ്, എല്ലാത്തിനും കഴിവുള്ളവരാണ്. ശിവൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് മഹാവിഷ്ണുവിന്റെ കൽപ്പനയാണ്, അതിന് സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചല്ലേ പറ്റൂ. നിനക്ക് കാമദേവന്റെ ഒരു പുനർജന്മമുണ്ടാകും, ശ്രീകൃഷ്ണന്റെ മകനായിട്ടാണ് പുനർജനിക്കുക. അപ്പോഴൊരു പ്രശ്നം, കൃഷ്ണാവതാരം എപ്പോഴാണ്? ദ്വാപരയുഗത്തിലല്ലേ, ഇതിപ്പോ നടക്കുന്ന ഏതാ കാലം? ബ്രഹ്മാവിന്റെ സൃഷ്ടി തുടങ്ങുന്ന കാലമാണ്. ഏതാണ്ട് 10,000 ദിവ്യവർഷങ്ങൾ, 30,00,000 മനുഷ്യവർഷങ്ങൾ കഴിയണം ശ്രീകൃഷ്ണാവതാരം, വിഷ്ണുവിന്റെ ഈ കൃഷ്ണാവതാരത്തിലേക്ക്. അത്രയും കാലം കാത്തിരിക്കണം രതിദേവി, 30,00,000 വർഷം.
2: രതിദേവി ഉണ്ടാവോ
0: നമുക്ക് സങ്കല്പത്തിനും അപ്പുറമാണ് അല്ലേ? അപ്പോ ഈ യുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കാലദൈർഘ്യം കൊണ്ട് വിടാം.

0: ഏതായാലും രതിദേവി ഭൂമിയിൽ മായാവതി എന്ന പേരിൽ ഒരു അസുര സ്ത്രീയായിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പോഴും. മായാവതി എന്നാണ് പേര്. അസുരന്റെ മകളാണ്. ശമ്പരാസുരന്റെ ഭാര്യമാരിൽ ഒരാളാണ് മായാവതി. അതും ശിവന്റെ അനുഗ്രഹത്തോടു കൂടിയാണ്. ശമ്പരാസുരൻ ഒരുപാട് ഭാര്യമാരുണ്ട്. ഈ ഭാര്യയുടെ കാര്യമായ ചുമതല പാചകശാലയിലാണ്, ആഹാരം തയ്യാറാക്കലാണ്, നല്ല ഭക്ഷണം ഒരുക്കുക, അതിന്റെ മേൽനോട്ടമാണ്. ഭക്ഷണം പാചകം ചെയ്യല്ല, മേൽനോട്ടമാണ്. അവിടെ ശമ്പരാസുരൻ ഒരു മായാസുരനാണ്. മായാ വിദ്യകളൊക്കെ ധാരാളം അറിയുന്ന ആളാണ്. ഇതൊക്കെ ആരും പഠിച്ചിട്ടുണ്ട്? മായാവതിയും പഠിച്ചിട്ടുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ മായാജാലക്കാരിയാണ് മായാവതിയും. ഭർത്താവ് എന്നാണ് അതൊക്കെ പഠിച്ചത്. മറ്റു ഭാര്യമാരതൊക്കെ ഒരുപാട് മക്കളുണ്ടായി. പക്ഷേ മായാവതിയിൽ വേറെ മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. നാരദർ ഒരു ദിവസം മായാവതിയുടെ അടുത്ത് പറഞ്ഞു, നിനക്കൊരു പുത്രനുണ്ടാകും, അത് കൃഷ്ണപുത്രനായിരിക്കും. ശ്രീകൃഷ്ണന്റെ മകനെ നീയായിരിക്കും പരിപാലിക്കുക. അത് ശമ്പരന്റെ വധത്തിന് കാരണമാകുന്നതാണ്. മായാവതി രതിദേവിയുടെ അംശാവതാരമാണ്. നിന്റെ ഭർത്താവായിട്ട് വരുന്നത് ശ്രീകൃഷ്ണന്റെ മകനാണ്. കാര്യങ്ങളൊക്കെ മായാവതിക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ കുഞ്ഞിനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആര്? മായാവതി. ശമ്പരാസുരൻ അറിയാം അദ്ദേഹം ശിവന് കൊടുത്ത വരം ശ്രീകൃഷ്ണന്റെ മകൻ മാത്രമേ നിന്നെ കൊല്ലുന്നാണ്. അതുകൊണ്ട് തന്നെ ശമ്പരാസുരൻ എപ്പോഴും ആളുകളെ ചാരമാരെ അന്വേഷിച്ചു വിടും, ശ്രീകൃഷ്ണൻ എവിടെയെങ്കിലും മക്കൾ പറക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിട്ട്. ഒരുപാട് ഭാര്യമാരുണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു മകനുണ്ടെങ്കിൽ അതിനെ കൊന്നുകളയാൻ ആളുകൾ ഏൽപ്പിച്ചു. പക്ഷേ ശ്രീകൃഷ്ണന്റെ ഭാര്യമാരിൽ ഒരാളായ രുക്മിണി, അല്ലെങ്കിൽ പ്രഥമ ഭാര്യ രുക്മിണി, ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ മക്കൾ വേണം, മക്കളുണ്ടാവാൻ ഭർത്താവാണല്ലോ അനുഗ്രഹിക്കേണ്ടത്. പക്ഷേ ശ്രീകൃഷ്ണൻ അറിയാം പിറക്കാൻ പോകുന്ന കുഞ്ഞിന് ചില ജന്മോദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ശിവനുമായിട്ടൊരു കൺസൾട്ടേഷൻ നടത്തി. ശിവൻ പറഞ്ഞു, സമയമായി ശമ്പരാസുരന്റെ വധം, അതുപോലെ രതിദേവിയുടെ പുനർജന്മത്തിന്, കാമദേവൻ പുനർജനിക്കാൻ സമയമായി, അതുകൊണ്ട് ഇനി വൈകണ്ട. അങ്ങനെ രുക്മിണി ഗർഭിണിയായി പ്രസവിച്ചു. പ്രസവിച്ചിട്ട് 7 ദിവസത്തിനുള്ളിൽ കുഞ്ഞിനെ കാണുന്നില്ല. ശ്രീകൃഷ്ണന്റെ കുഞ്ഞിനെയാണ് കാണാത്തത്. ശ്രീകൃഷ്ണൻ അവതാര പുരുഷനാണ് അല്ലേ, എല്ലാം അറിയുന്ന എല്ലാ ശക്തിയുള്ള ആളാണ്. പക്ഷെ എന്നിട്ടും സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റിയില്ല. ആര് കൊണ്ടുപോയി? ശമ്പരാസുരൻ കൊണ്ടുപോയി. ശമ്പരാസുരൻ അറിഞ്ഞു ശ്രീകൃഷ്ണന്റെ ആദ്യത്തെ കുട്ടിയാണ്. അതിനെ കുഞ്ഞിനെ എന്താ ചെയ്തെന്നറിയോ? കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കടലിലേക്ക് വലിച്ചെറിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പഴയ ഒരുപാട് കഥകളില്ലേ,
1: മത്സ്യം
0: വിഴുങ്ങും,
1: എന്നിട്ട് മുക്കുവം
0: പിടിക്കും, മുക്കുവന്റെ കുടലിൽ മത്സ്യത്തിന് കയറിയപ്പോ കുട്ടിയെ കിട്ടും,
1: പിന്നെ വളർത്തും.
0: അല്ല, അവിടെ മാറി. അപ്പോ ഈ മുക്കുവനെന്ത് ചെയ്തെന്നറിയോ? ഇവിടം വരെ പതിവ് ഒരുപാട് കഥകൾ നമ്മൾ ഇതുപോലെ കേട്ടിട്ടുണ്ട്. ഈ കുഞ്ഞിനെ മുക്കുവൻ
1: വിറ്റു.
0: അല്ല, ശമ്പരാസുരന്റെ മക്കളില്ലാത്ത മായാവതിക്ക് സമ്മാനിച്ചു.
2: എന്റെ മനസ്സിലുണ്ടായിരുന്നത്
1: പറഞ്ഞിട്ടില്ല.
0: മനസ്സിലുണ്ടായാലേ പറയല്ലേ. അങ്ങനെ പാചകക്കാരൻ പാചക ജോലി ചെയ്യുന്ന മായാവതിക്ക് സമ്മാനിച്ചു. അപ്പൊ മായാവതി പറഞ്ഞു, മായാവതിക്കറിയാം ഇത്
1: ശ്രീകൃഷ്ണന്റെ
0: കുഞ്ഞാണ്, തന്റെ ഭാവി ഭർത്താവാണ്. 7 ദിവസം പ്രായമുള്ള കുഞ്ഞാണ് ഭാവി ഭർത്താവ്. കാമദേവന്റെ പുനർജന്മമാണ്. ഒരു കാരണവശാലും രാജാവ് അറിയരുത്. അങ്ങനെ ആരും അറിയാതെ അടുക്കള ഭാഗത്ത് ഈ കുഞ്ഞ് വളരുകയാണ്. പ്രദ്യുമ്നൻ എന്ന പേര് പിന്നീടാണ് നൽകുന്നത്. അന്ന് എന്ത് പേര് കൊടുത്ത് നമുക്കറിയില്ല. അങ്ങനെ കുഞ്ഞ് അവിടെ വളർന്നു. എല്ലാ വിദ്യാഭ്യാസമൊക്കെ അവിടെ വെച്ച് കുഞ്ഞിനെ നൽകി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അധികം ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ലല്ലോ, രാജാവ് അന്വേഷിക്കില്ലേ. അപ്പൊ നാരദർ വന്നപ്പോൾ ചോദിച്ചു, നാരദർ എന്താ ചെയ്യുക, ഇനിയും ഇവനെ നമുക്കിങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. നാരദർ പറഞ്ഞു, ഞാൻ കൈകാര്യം ചെയ്യാം. കുഞ്ഞിനെയും കൊണ്ട് നാരദർ നേരെ ശമ്പരാസുരന്റെ അടുത്ത് പോയി. അങ്ങയുടെ പാചകപുരയിൽ മായാവതിയുടെ സഹോദരനാണ് ഈ കുഞ്ഞ്. കുഞ്ഞ് അനുജനാണ്. അങ്ങയുടെ അരികിൽ നിന്ന് അവൻ അസ്ത്രശസ്ത്രങ്ങൾ പഠിക്കണം, അതിനു വേണ്ടി അങ്ങ് സഹായിക്കണം. ശമ്പരാസുരൻ പറഞ്ഞു, ഓ അതിനെന്താ, ഭാര്യയുടെ കൊച്ചനിയനല്ലേ അല്ലേ, അളിയനല്ലേ. അപ്പം അങ്ങനെ ആ കുഞ്ഞിന് എല്ലാ അഭ്യാസങ്ങളും മായാവിദ്യകളൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഈ കുഞ്ഞ് വലുതായി. ഒരു ദിവസം ശമ്പരാസുരന്റെ കൊട്ടാരത്തിന് മുന്നിൽ വലിയ കുടിമരത്തിന്റെ അടയാളങ്ങൾ അമ്പ ചെയ്ത് തകർത്ത് കളഞ്ഞു. അപ്പം അത് ശമ്പരാസുരന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പ്രദ്യുമ്നന് ഏതാണ്ട് കാലമായി, യുദ്ധത്തിന്റെ സമയമായി. ശമ്പരാസുരൻ തന്റെ മറ്റു ഭാര്യമാരിലുണ്ടായ മക്കളൊക്കെ ഈ പ്രദ്യുമ്നനെതിരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞയച്ചു. യുദ്ധത്തിൽ പ്രദ്യുമ്നനല്ലേ ജയിക്കുക. അങ്ങനെ ഒടുവിൽ ശമ്പരാസുരന് വന്നു, ശമ്പരാസുരനെ കൊല്ലുകയും ചെയ്തു. ഈ സമയം മുതൽ മായാവതിക്ക് പ്രദ്യുമ്നനോട്, അല്ലെങ്കിൽ ഈ കൃഷ്ണപുത്രനോട് നേരത്തെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ചില നോട്ടങ്ങൾ,
2: ഇഷ്ടങ്ങൾ
0: അല്ലെ, ചില ഇത് പ്രദ്യുമ്നം പറഞ്ഞു, ഇതെന്താ അങ്ങന്റെ അമ്മയല്ലേ, അമ്മയിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്ത ചില പിന്നെ ശീലങ്ങൾ എന്താണ്? അപ്പോ മായാവതി പറഞ്ഞു, കഥകളെല്ലാം പറഞ്ഞു, അമ്മയല്ല നീ, കാമദേവനാണ്, ബ്രഹ്മപുത്രനായ കാമദേവനാണ്. ശിവന്റെ ശാപത്താൽ, ശിവന്റെ അഗ്നിയിൽ, നേത്രാഗ്നിയിൽ വെന്തു പോയതാണ്. ഞാൻ ശിവനോട് അഭ്യർത്ഥിച്ചിട്ട് പുനർജന്മം ചോദിച്ചു വാങ്ങിയതാണ്. കൃഷ്ണന്റെ മകനാണ്, രുക്മിണിയുടെ മകനാണ്, കാമദേവന്റെ പുനർജന്മമാണ്. ഞാൻ രതിദേവിയുടെ പുനർജന്മമാണ്. നമ്മുടെ പുനഃസമാഗമത്തിന്റെ സമയമായി. ഇതറിഞ്ഞപ്പോ ശരി, പ്രദ്യുമ്നന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ അങ്ങനെ അവരെന്തായി? ഒരുമിച്ചു ഭാര്യ ഭർത്താക്കന്മാരായി. ഇനി എവിടെ പോണം?
1: ദേവലോകത്തേക്ക്?
0: അല്ല,
1: കൈലാസത്തിൽ.
0: അല്ല, മനസ്സിലുണ്ടായിരുന്നു, പിന്നെ പറയാൻ പാടില്ല അല്ലേ. എവിടെ പോണം പ്രദ്യുമ്നൻ?
1: വൈകുണ്ഠത്തില്.
0: മൂന്നാളെ സ്ഥലമായി, വൈകുണ്ഠായി, കൈലാസായി,
1: മൂന്ന്
0: ദിക്കിലും അല്ല,
1: കൃഷ്ണനടുത്തേക്ക്.
0: ആ, ദ്വാരകയിലേക്ക്. ദ്വാരകയിലെ സ്വന്തം വീടിൽ അമ്മ മോനെ കാണാതെ വിഷമിക്കുന്നില്ല രുക്മിണിയമ്മ. നേരെ ഭാര്യയും കൂട്ടി ഇവിടത്തേക്ക് വിട്ടു, ദ്വാരകയിലേക്ക് വിട്ടു. അപ്പം അമ്മയെ കണ്ടു. അമ്മ പറഞ്ഞു, അമ്മേ ഞാൻ വന്നു, അമ്മയുടെ മകനാണ്. അപ്പൊ ശ്രീകൃഷ്ണന്റെ കാര്യങ്ങളൊക്കെ അറിയാം, കാരണം എല്ലാം അറിയുന്ന അവതാര പുരുഷനാണല്ലോ. പക്ഷെ ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടാണ് അവിടെ ആര്? അത് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, മഹാമുനെ എനിക്ക് നല്ല പോലെ അറിയാം, പക്ഷെ എന്റെ ഭാര്യക്കറിയില്ലല്ലോ, അവൾ മഹാലക്ഷ്മിയാണെന്നും അവൾക്കറിയില്ല. അപ്പൊ അതുകൊണ്ടൊരു സാധാരണ സ്ത്രീ ആയിട്ട്, അമ്മയായിട്ടാണ് രുക്മിണി അവിടെ പ്രവർത്തിക്കുന്നത്. നഷ്ടപ്പെട്ട തന്റെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു. തന്റെ മകൻ ഒറ്റക്കല്ല, സുന്ദരിയായൊരു
1: ഭാര്യ
0: കൂടിയുണ്ട്. ശ്രീകൃഷ്ണന്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോഴാണ് ഈ കുഞ്ഞിന് പ്രദ്യുമ്നൻ എന്ന പേര് വരുന്നത്. പ്രദ്യുമ്നൻ മായാവതി കൂടാതെ ഒരു ഭാര്യ കൂടിയുണ്ട് അല്ലേ?
1: അച്ഛൻ എത്ര ഭാര്യമാരുണ്ട്!
0: അതെ, അച്ഛന്റെ പാത പിന്തുടരുകയാണല്ലേ.
2: അതിലതിശയൊന്നുമില്ല.
0: അതെ, രണ്ടാമതൊരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഭാര്യയുടെ പേര് പ്രഭാവതിയാണ്. അതും ഒരു അസുര രാജാവിന്റെയാണ്, വജ്രനാഭൻ എന്ന അസുര രാജാവിന്റെ മകളാണ്. നമുക്ക്, നമ്മള് യാദവ വംശത്തിലെ പലരും, ശ്രീകൃഷ്ണന്റെ മക്കള് പലരും കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് അസുരവംശത്തു നിന്നാണ് അല്ലേ? മൂത്ത മകനായ പ്രദ്യുമ്നന്റെ രണ്ട് ഭാര്യമാരും മായാവതി ശമ്പരാസുരന്റെ ഭാര്യ തന്നെയാണ്. രണ്ടാമത്തെ പ്രഭാവതിയാണെങ്കിലോ വജ്രനാഭൻ എന്ന അസുരന്റെ മകളാണ്. സാമ്പന്റെ കഥ അറിയാം നമുക്ക് അല്ലേ? ദുര്യോധനന്റെ മകളാണ് സാമ്പന്റെ ഭാര്യ. അപ്പൊ അങ്ങനെ രണ്ട് ഭാര്യമാരുടെ സുഖമായിട്ട് ജീവിക്കുന്നു.
2: പ്രദ്യുമ്നന്റെ മക്കൾ ആരൊക്കെയാണ് മാഷേ?
0: നമ്മള് പ്രദ്യുമ്നന്റെ കഥയിലേക്ക് ആയി പോവല്ലേ. പക്ഷെ അതെല്ലാം ഒരു മകന്റെ പേര് പറയാം, നിങ്ങൾക്ക് പരിചയമുള്ള പേരാണ്, അനിരുദ്ധനാണ്.
1: ആരാണ്
0: അനിരുദ്ധൻ?
2: പ്രദ്യുമ്നന്റെ മകൻ.
0: പക്ഷെ അനിരുദ്ധനേക്കാൾ കൂടുതൽ നമുക്കറിയാം അനിരുദ്ധന്റെ കാമുകിയാണ്
2: ഉഷ.
0: ഉഷയല്ലേ, കുമാരനാശന്റെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ. നമ്മൾ ആ കഥ പറഞ്ഞിരുന്നു. ഉഷയാണെങ്കിൽ ആരാണ്? അതെ, അച്ഛൻ പ്രദ്യുമ്നൻ കാമുകിയെ ഭാര്യയാക്കി സ്വീകരിച്ചു കാസുരവംശത്തിനാണെങ്കിൽ മകനും ആ വഴിക്ക് തന്നെയാണ്. അനിരുദ്ധന്റെ കാമുകിയായി പിന്നീട് ഭാര്യയായ ഉഷയെ ആരുടെ, ഏത് അസുരന്റെ മകളാണ്? ബാണാസുരന്റെ. ഓർമ്മയില്ലേ? ഒരു ഒരാളെ കൂടി അറിയാം, ചിത്രം വരച്ചിട്ട് ആളെ കൂട്ടി കൊണ്ടുവരുന്ന ഒരാള്,
1: ചന്ദ്രലേഖ.
2: ചന്ദ്രലേഖയാ? അതോർ കേൾക്കണ്ട, ചിത്രലേഖ.
1: അതന്നെ ഞാൻ അതന്നെ ഉദ്ദേശിച്ചത്,
0: ചിത്രലേഖ അല്ലേ. അപ്പൊ ചിത്രലേഖ, ചിത്രലേഖയാണ് ഉഷക്ക് അനിരുദ്ധന്റെ ചിത്രം വരച്ചു കൊടുക്കുകയും അങ്ങനെ ചിത്രത്തിലൂടെ അനിരുദ്ധനെ അവിടെ കൊണ്ടുവരികയും ബാണാസുരന്റെ തടവറയിൽ. അതൊക്കെ നമുക്കറിയുന്ന കഥകളാണ്. അങ്ങനെ പ്രദ്യുമ്നൻ നമ്മുടെ കാമദേവന്റെ പുനരവതാരമായിട്ട് അവിടെ അവതരിച്ചു എന്ന് പറയാം നമുക്ക്. ഒരുപക്ഷെ നമുക്കറിയാം ബ്രഹ്മപുത്രനാണ് ദേവൻ എന്ന പേരൊക്കെയാണ് വസന്തം സൃഷ്ടിക്കാൻ കഴിയും. ഏത് മനുഷ്യന്റെ മനസ്സിലും കാമം ജനിപ്പിക്കാൻ പറ്റും, പ്രണയം, പ്രണയത്തിൻ്റെ ഒക്കെ ആളാണ്. പക്ഷെ എന്നിട്ടും ആ അവതാരത്തിന് ആ ദേവൻ ഒരുപാട് ദുരന്തങ്ങളാണ് അല്ലേ? കുറച്ച് കാലം മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ജനിച്ച ആ ദിവസം തന്നെ ശാപമാണ് അല്ലേ? തൻ്റെ പിതാവിൽ, തൻ്റെ സഹോദരന്മാരിൽ, സഹോദരിയിൽ അവരുടെ വികാരം ജനിപ്പിച്ചതിൻ്റെ പേരിൽ അതേ ദിവസം തന്നെ ശാപം കിട്ടി. പിന്നെ വളരെ ദീർഘമായ കാലയളവിന് ശേഷം അദ്ദേഹത്തിന് ശാപമോക്ഷം, ശാപമോക്ഷമല്ല പുനരവതാരം. അതിനിടയിൽ ശിവന്റെ കോപത്തിന് വിധേയനാവുക. ഇങ്ങനെ കുറേയധികം ദുരന്തപൂർണമായ ജീവിതമാണ് ആർക്കുണ്ടാകുന്നത്? കാമദേവൻ ഉണ്ടാകുന്നുണ്ട്. കാമദേവന്റെ ദൗത്യങ്ങൾ നമുക്കറിയാം. വിശ്വാമിത്രനൊക്കെ തപോവിഘ്നം വരുത്തി മേനകയെ സ്വന്തമാക്കുവാൻ കാമദേവന് വലിയ ശ്രമമൊന്നും നടത്തേണ്ടി വന്നിട്ടില്ല. പക്ഷെ എന്നാലും നമ്മുടെ പുരാണത്തിൽ പ്രണയത്തിന്റെ ഒരു നായകനായിട്ട് കാമദേവനുണ്ട്. ഒരുപക്ഷെ പുരാണത്തെക്കാളും ഈ കാമദേവനെ ഒരു സ്വീകരിച്ചത് നമ്മുടെ കവികളാണ്, പ്രത്യേകിച്ചും സിനിമാ ഗാന രചയിതാക്കളാണ്. പ്രത്യേകിച്ചും പഴയകാല സിനിമാ ഗാന രചനകളിൽ ഈ പൂവമ്പൻ്റെ, മലരമ്പൻ്റെ, കാമദേവൻ്റെ, മന്മഥൻ്റെ, മദനൻ്റെ പേരുകളും പുഷ്പശരങ്ങളും അല്ലേ, ധാരാളം പൂവമ്പുകളൊക്കെ ധാരാളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
2: അശ്വിനി, കാമദേവന്റെ കഥ മതിയില്ലേ?
1: പോരെ,
2: ഒരുപാട് അറിവ് വന്നില്ലേ?
1: കിട്ടി
0: അല്ല, ഇനി കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പുരാണത്തിൽ കാമദേവനെ കുറിച്ചുള്ള കഥകൾ ഏതാണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ അല്പം വിസ്താരമായിട്ട് തന്നെയാണ് പറയുകയും ചെയ്തത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ചാരുകസൽ ഇവിടെ അവസാനിപ്പിക്കാം.
1: നന്ദി,
2: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുരഗീതങ്ങൾ.
0: മധുരഗീതങ്ങളിൽ ഇന്ന് കുറച്ച് നല്ല ഗാനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യ ഗാനം 1973 ബാബു നന്ദൻകോടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സ്വപ്നം എന്ന ചിത്രത്തിലേതാണ്. മധു, ജയൻ, റാണിചന്ദ്ര, നന്ദിത ബോസ് എന്നിവർ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ സുധീർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജോസ് പ്രകാശ്, ബഹദൂർ, ടി പി രാധാമണി, അടൂർ ഭവാനി, ആറന്മുള പൊന്നമ്മ, ബാലൻ കെ നായർ, പി കെ രാധാദേവി, കെ വാസുദേവൻ എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ചിത്രത്തിനു വേണ്ടി ഒ എൻ ബി കുറുപ്പും സലീൽ ചൌധരിയും ചേർന്ന് 5 ഗാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ വാണി ജയറാം പാടിയ സൗരയൂഥത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

ശശികുമാറിന്റെ സംവിധാനത്തിൽ ഹരി പോത്തൻ നിർമ്മിച്ച് പ്രേം നസീർ, അടൂർബാസി, ജയഭാരതി, വിധുബാല എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1975 പുറത്തിറങ്ങിയ ആലിബാബയും 41 കള്ളന്മാരും എന്ന ചിത്രത്തിലെ ഗാനം. വയലാർ രാമവർമ്മ, പി ഭാസ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിനുവേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ജി ദേവരാജൻ. 8 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനുവേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ എല്ലാർ ഈശ്വരിയും സംഘവും പാടിയ ശരറാന്തൽ വിളക്കിൻ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ.

1979 പുറത്തിറങ്ങിയ കായലും കയറും എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പൂവച്ചൽ ഖാദറും കെ വി മഹാദേവനും ചേർന്ന് 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കെ എസ് ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മധു, തിക്കുറിശി സുകുമാരൻ നായർ, ജയഭാരതി, KPSC ലളിത എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ കൊട്ടാരക്കര ശ്രീധരൻ നായർ, കുതിരവട്ടം പപ്പു, മോഹൻ ശർമ്മ, KPSC സണ്ണി, സത്താർ, അടൂർ ഭവാനി, ആനന്ദവല്ലി, KPSC അസീസ്, PC ജോർജ്, കാലടി ജയൻ, നെല്ലിക്കോട് ഭാസ്കരൻ എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഗാനഗന്ധർവൻ പാടിയ ഈ മനോഹര ഗാനം കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം മുല്ലനേഴി ഗാനരചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം പകർന്ന ഗാനം. ചിത്രം വെള്ളം. 1975 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഇരുവരും ചേർന്ന് 7 ഗാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ടി ഹരിഹരന്റെ സംവിധാനത്തിൽ ദേവൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ പ്രേം നസീർ, മധു, കെ ആർ വിജയ, ശ്രീവിദ്യ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ അടൂർ ബാസി, ബഹദൂർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, സത്താർ, ബാലൻ കെ നായർ, കെ പി പിള്ള, പി കെ അബ്രഹാം, വില്യം ഡിക്രൂസ്, അരവിന്ദാക്ഷ മേനോൻ, കുഞ്ഞാണ്ടി, ഭാസ്കരക്കുറുപ്പ്, മേനക, സുകുമാരി, ആറന്മുള പൊന്നമ്മ, ശാന്താദേവി, കോട്ടയം ശാന്ത എന്നിവരും ഇതിലെ മറ്റു കഥാപാത്രങ്ങളായി എത്തി. ഇതിൽ കെ ജെ യേശുദാസ് പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം. സൗരയൂഥപഥത്തിലെന്നോ സംഗമപ്പൂ വിരിഞ്ഞു.

0: റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾവിയുടെ സുഗന്ധം. ആഴിക്കൊരു മുത്ത് എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ ഇനി കേൾക്കാൻ പോകുന്നത്. 1989 സോഫിയുടെ സംവിധാനത്തിൽ കെ കരുണാകരനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സുകുമാരൻ, വിൻസെന്റ്, സീമ എന്നിവരാണ് മുഖ്യ നടീ നടന്മാർ. ഇവരെ കൂടാതെ രതീഷ്, ഇന്ദ്രൻസ്, കുതിരവട്ടം പപ്പു, ക്യാപ്റ്റൻ രാജു, രൂപിണി, ശ്രീനാഥ്, ശിവജി, സുമിത്ര, ആറന്മുള പൊന്നമ്മ, കെ എസ് ബാലു എന്നിവരാണ് കഥാപാത്രങ്ങളായി എത്തിയത്. ചുനക്കര രാമൻകുട്ടി ഗാനരചന നിർവഹിച്ച് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ശരത്കാല സന്ധ്യകൾ വിരുന്നുവന്നു, ശരറാന്തൽ വിളക്കിലെ തിരി തെളിഞ്ഞു. കേൾക്കാം ഗാനഗന്ധർവന്റെ സ്വരമാധുരിയിൽ.
1: ശരത്കാല സന്ധ്യകൾ വിരുന്നു വന്നു,

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം വംശാന്തരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. 1990 പുറത്തിറങ്ങാത്ത ഒരു ചിത്രം കൂടിയായിരുന്നു വംശാന്തരം. ഊരുട്ടമ്പലം ബാലകൃഷ്ണൻ ഗാനരചന നിർവഹിച്ച് മുരളി സിതാരയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. സൗരയൂഥത്തിലെ സൗവർണഭൂമിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

മധുര ഗീതങ്ങൾ മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സായിക്കുമാർ, ശ്രീനിവാസൻ, ജഗദീഷ് ശ്രീകുമാർ, മാധു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച് ഡെന്നിസ് ജോസഫിന്റെ സംവിധാനത്തിൽ തമ്പി കണ്ണന്താനം നിർമ്മിച്ച ചിത്രമായിരുന്നു തുടർകഥ. 1991 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം SP വെങ്കടേഷ്. 6 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ MG ശ്രീകുമാർ പാടി മനോഹരമാക്കിയ ശരറാന്തൽ പൊന്നും പൂവും എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

ഗിരീഷ് പൊത്തുഞ്ചേരിയുടെ വരികൾക്ക് രഘുകുമാർ ഈണം പകർന്ന് ഗാനഗന്ധർവൻ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കാണാക്കിനാവ്. 1996 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സിബി മലയിലാണ്. നിർമ്മാണം PV ഗംഗാധരൻ. മുരളി, മുകേഷ്, സുകന്യ, മോഹിനി എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ കുതിരവട്ടം പപ്പു, മാമുക്കോയ, രാജൻ പി ദേവ്, ശാന്തകുമാരി, മീന ഗണേഷ്, കുഞ്ഞാണ്ടി, അഗസ്റ്റിൻ, പവിത്രൻ, മേഘനാഥൻ, ഷാലു കൂറ്റനാട്, കോഴിക്കോട് നാരായണൻ നായർ തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലെ മധുമാസ ചന്ദ്രൻ മാഞ്ഞു മുകിൽ മാലയിൽ എന്നു തുടങ്ങുന്ന ഗാനം

വിനീത് ശ്രീനിവാസൻ, മഞ്ജരി എന്നിവർ ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ചങ്ങാതിപ്പൂച്ച. 2007 എസ് പി മഹേഷിന്റെ സംവിധാനത്തിൽ സി റഷീദാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജയസൂര്യ, നെടുമുടി വേണു, രമ്യ നമ്പീശൻ, ജഗദീഷ് ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, സുധീഷ്, മങ്ക മഹേഷ്, കൊളപ്പുള്ളി ലീല, രാധിക തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളായി എത്തിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചനാണ് ഈണം പകർന്നിരിക്കുന്നത്. ഇതിൽ ശരറാന്തൽ മിന്നി നിൽക്കും എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി 2013 സലീം അഹമ്മദ് സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച ചിത്രമായിരുന്നു കുഞ്ഞനന്തന്റെ കട. മമ്മൂട്ടിയെ കൂടാതെ സിദ്ദിഖ്, ബാലചന്ദ്ര മേനോൻ, സലീം കുമാർ, നൈല ഉഷ, യവനിക ഗോപാലകൃഷ്ണൻ, കലാഭവൻ ഹനീഫ്, തിസ്നി ഖാൻ, മാസ്റ്റർ നവനീത്, എസ്തർ അനിൽ, പെരുന്താറ്റിൽ ഗോപാലൻ എന്നിവർ ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളായി എത്തി. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രത്തിന് വേണ്ടി 3 ഗാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ശരറാന്തൽ മിഴിമായും എന്ന് തുടങ്ങുന്ന എം ജയചന്ദ്രൻ പാടിയ ഗാനം ഇനി കേൾക്കാം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം.

ജയൻ കെ സാജന്റെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ ഒറ്റക്കോലം എന്ന ചിത്രത്തിലെ ഗാനം. ഉണ്ണികൃഷ്ണൻ പാറക്കോടാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ഹരികൃഷ്ണൻ പന്തളം. 3 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ബിജു ബാബു, ഹിമാശങ്കരി, ശാന്തകുമാരി, സിമി ബൈജു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ.

മുസ്താഖ് റഹ്മാൻ കരിയാടന്റെ സംവിധാനത്തിൽ മധു കറുവത്ത് നിർമ്മിച്ച് 2021 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദേര ഡയറീസ്. ഷാലു റഹീം, അബു വളയംകുളം, സഞ്ജു, അർഫാസ് ഇക്ബാൽ, സൽമാൻ പുന്നക്കൽ, ഷമീർ ഷാ, അബ്രഹാം സി ജോർജ്, പ്രശാന്ത് കെ കല്ലിങ്കൽ, കിരൺ പ്രഭാകരൻ, സംഗീത ബിജേഷ്, ബിന്ദു സജീവ്, കൃഷ്ണപ്രിയ, ലതാ സുനിൽ, സാറാ സിറിയക് എന്നിവർ കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രത്തിനു വേണ്ടി ജോ പോൾ ആണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം സിബു സുകുമാരൻ. ഈ ചിത്രത്തിനു വേണ്ടി കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളിലെ എല്ലാ ഗാനങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും നിരവധി ഗാനങ്ങളും വിശേഷങ്ങളുമായി മധുരഗീതങ്ങൾ വീണ്ടും വരും വരെ നന്ദി, നമസ്കാരം.
1: മധുരഗീതങ്ങൾ

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.